ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 27 തെരുവീഥികളിലൂടെ സഞ്ചരിക്കുന്നു. 1503 സെപ്റ്റംബർ 27 കൊച്ചിയിലെ മാനുവൽ കോട്ടയുടെ ശിലാസ്ഥാപനം നടക്കുന്നു. 1914 സെപ്റ്റംബർ 27 ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിപ്പോന്ന തീവ്ര വിപ്ലവകാരികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഘടിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പഞ്ചാബും ബംഗാളുമായിരുന്നു ആ വിപ്ലവകാരികളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ. ഈ പ്രവിശ്യകളിൽ നിന്ന് യൂറോപ്പിലെ ചില രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ തൊഴിൽ തേടിയും വിദ്യാർത്ഥികളായും എത്തിച്ചേർന്ന പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ വിപ്ലവകാരികളുടെ ഗ്രൂപ്പുകളും സജീവമായിരുന്നു. അവരിൽ പഞ്ചാബികളായ ചിലരുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത ഗദർ പ്രസ്ഥാനത്തിന് ഇടയിലുണ്ടായ ഒരു സുപ്രധാന സംഭവമാണ് 1914 സെപ്റ്റംബർ 27 കോമഘട്ട മാരു. 1962 സെപ്റ്റംബർ 27 അക്ഷരങ്ങളുടെ ആവിർഭാവകാലം മുതൽ മാനവ ചരിത്രത്തെയും സംസ്കാരത്തെയും ജീവിത ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നതിന് പുസ്തകങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വിവരണാതീതമാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പിറവിയെടുത്തിട്ടുള്ളത് പുതിയ പുസ്തകങ്ങളിലൂടെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ലോകമെമ്പാടും ഒട്ടേറെ നവസാമൂഹിക ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകർന്ന ഒരു പുസ്തകം 1962 സെപ്റ്റംബർ 27 അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആഗോള പരിസ്ഥിതി പ്രസ്ഥാനത്തിന് പാതയൊരുക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ആ പുസ്തകമാണ് റേച്ചൽ കാഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി. നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല. നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ്സാരംഭിച്ചു. വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടുംകാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവുമെടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവും എടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്നു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടി വിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട് ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്ന് എണീറ്റു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്. എന്നെ വിശ്വസിക്കണം, അങ്ങനെയൊരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്, എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പൊയ്ക്കോ. ദാ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെയൊരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെയായപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്ന് നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ച് നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ചു നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു, അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഓ എന്ന് പറയുന്നതിനു മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ. അതെ, നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അന്വേഷിച്ചു നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു. അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം. ഏകാഗ്രതയിൽ ജാഗ്രതായവർക്ക്
കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നോർക്കുക. സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുന്നേരം എന്ന വരികൾ പരിചയമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികളും മാമ്പഴം എന്ന കവിതയും അറിയാത്തവരുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്നറിയുമോ? അത്രമേൽ അവ ഉത്കൃഷ്ടങ്ങളായതുകൊണ്ടാണ്. ഉദാത്തമെന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ, സബ്ലൈം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ലോഞ്ചിനസ് എന്നയാളാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ ഉദാത്തമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉദാത്തമാണ്, മൊണാലിസ ഉദാത്തമാണ്, കാളിദാസ കൃതികൾ, മഹാഭാരതം, ഒഡീസി, ഇലിയറ്റ്, രാമായണമൊക്കെ ഉദാത്തങ്ങളാണ്. ക്ലാസിക്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്ലാസിക്കുകളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന ചിലതുണ്ട്, ഉത്കൃഷ്ടങ്ങളായവ. വന്യസന്തപ്ത ലോഹസ്താംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, ചുട്ടുപഴുത്ത ലോഹത്തിനുമേൽ വീണ ഒരു തുള്ളി വെള്ളം തൽക്ഷണം ആവിയായി പോകുന്നു, അതുപോലെ നൈമിഷകമാണ് മനുഷ്യജീവിതം. എത്ര മനോഹരവും ഗംഭീരവും ശ്രേഷ്ഠവുമായ ഉപമയെന്ന് നോക്കൂ, എങ്ങനെ മറക്കുമല്ലേ? ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമെന്നു ഹരിനാരായണായനമ. ഇതിൽ പരം ആധ്യാത്മികതയെപ്പറ്റി എന്തു പറയാനാണ്? ലളിതം, സുന്ദരം, ഗഹനം അല്ലെ ഉദാത്തം അഥവാ സബ്ലൈൻ എന്നതിന് ലോഞ്ചിനസ് ഉദാഹരണമായി എടുക്കുന്നത് വെളിച്ചമുണ്ടായതാണ്. അതേക്കാൾ വലിയ ഉദാഹരണം വേറെയില്ല തന്നെ. വെളിച്ചത്തേക്കാൾ ഉദാത്തമായത് മറ്റെന്താണ്? ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിരം സൌരമണ്ഡലം എന്ന വരികൾ ഉദാത്തമാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വരികൾ ഉദാത്തമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളിലെ ഓരോ അക്ഷരത്തിനും എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കൂ. കവിത ചിന്തിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞാലും മതി. കുഞ്ഞേ ചെറുപ്പത്തിൽ ഇതിനപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും, അർത്ഥം തിരഞ്ഞെങ്ങും പോണ്ട. കവിതയിലൂടെ കാര്യം പറയുകയാണ് കവി. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിന് താങ്ങിന് കേഴും. കവി സത്യം പറയുന്നു, വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാനെന്ന് പറയുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതകക്കാന്തിയിൽ മുങ്ങിമുങ്ങി, കരളും മിഴിയും കവർന്ന മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഓരോ വാക്കും കവിതയാകുന്ന ഹൃദ്യമായ അനുഭവം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യതം എന്ന വരികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഉണർന്നുപോകുന്നത്? ഉദാത്തമായതുകൊണ്ട് തന്നെയാണ്. അത്യുദാത്തമായിരിക്കട്ടെ ഓരോ ജീവിതവും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

കൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങൾ അതത് പ്രദേശങ്ങൾക്കപ്പുറം പുരോഗതിയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജയശങ്കർ പൊതുസഭയിൽ ആവർത്തിച്ചു. യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തികൾക്കും അപ്പുറം അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കാൻ സംഘർഷം ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ MSME ആവാസ വ്യവസ്ഥകളിലൊന്നാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതികൾ ഒരൊറ്റ പോർട്ടലിലൂടെ നേടാൻ സംരംഭങ്ങളെ സഹായിക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഇവയുടെ വികസനത്തിനുമായി പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 31% സംഭാവന നൽകുന്ന ഈ മേഖല കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖല കൂടിയാണ്. ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായി 80,000-ത്തിലധികം ഔദ്യോഗിക MSME കളും ഉദ്യോഗ് ആധാർ യൂണിറ്റുകളും കോയമ്പത്തൂരിലുണ്ട്.
0: മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഇന്ന് കൊല്ലം അമൃതപുരിയിൽ വിവിധ പരിപാടികൾ നടക്കും. അല്പസമയത്തിനകം അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9 വേദിയിലെത്തുന്ന അമൃതാനന്ദമയിയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും നടക്കും. 11 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി കിഞ്ചരാപ്പു രാംമോഹനൻ നായിഡു, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്കിന് പ്രമേയം ഊന്നൽ നൽകുന്നു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ടൂറിസം സെക്രട്ടറി ഭുവനേഷ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. 3 ദിവസത്തെ പണിമുടക്കിന് ശേഷം 1 ഒക്ടോബർ ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ അവകാശങ്ങൾ, സമൂഹത്തിലെ അവരുടെ പങ്കാളിത്തം, ആംഗ്യഭാഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിനെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ ജില്ലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന സഹമിത്ര സമഗ്ര ഭിന്നശേഷി പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കാൻ കൂട്ടായ ശ്രമം തുടരുമെന്ന് പ്രിയങ്കാഗാന്ധി എംപി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വികസന ഏകോപന മേൽനോട്ട സമിതിയായ ദിശയുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും എംപി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ മുതൽ കുതിച്ചുയർന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിയതോടെ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 3 ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇന്ത്യൻ മുന്നേറ്റം കാണാനാവും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിന്റെ ഭാഗമായി കാര്യവട്ടത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെൽഫി സ്റ്റിക്കുകൾ, നാണയങ്ങൾ, ക്യാമറകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ വസ്തുക്കൾ സ്റ്റേഡിയത്തിനകത്ത് നിരോധിച്ചിട്ടുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന്റെ വീട് പ്രിയങ്കാഗാന്ധി എംപി സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. മന്ത്രി ടി സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സി ഏകപക്ഷീയമായ 2 തിരുവനന്തപുരം കൊമ്പൻസ് എഫ്സിയെ പരാജയപ്പെടുത്തി. ഇന്ന് 1 റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി എഫ്സി മലപ്പുറം എഫ്സിയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് ജെ ഡി ടി ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് തുടരുകയാണ്. കേരള തീരത്ത് നാളെ രാവിലെ 10:30 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജ്ജസ്വലമാക്കട്ടെ.

എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഡോക്ടർ എസ് ജയശ്രീ എഴുതിയ നിഴലുകൾ മായുമ്പോൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അനൗൺസ്മെന്റ് തുടങ്ങി. എത്രാമത്തെ തവണയാകും ഇത് കേൾക്കുന്നത്? കാക്കത്തൊള്ളായിരം എന്ന വാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവും കണ്ടെത്തിയത്, ആർക്കറിയാം. എന്തായാലും ട്രെയിൻ യാത്രയെപ്പറ്റി ഓർക്കുമ്പോഴേ മനസ്സിൽ വരുന്നത് ഈ ശബ്ദം തന്നെ. ചില ശബ്ദങ്ങളും ഗന്ധങ്ങളും തനതായ ഓർമ്മകൾ തരുന്നു. ഇന്ത്യൻ റെയിൽവേയെപ്പറ്റി ഓർക്കുമ്പോൾ നാസാരന്ധ്രങ്ങളിൽ പ്രാവിൻ കാഷ്ടത്തിന്റെ ഗന്ധം നിറയുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജനശതാബ്ദിയെപ്പോലെയുള്ള ട്രെയിനുകളുടെ വരവോടെ സുഖകരമായ ചില ഗന്ധങ്ങൾ ഓർമ്മയിൽ ചേക്കേറി. ജീവിതം ഒരു തീവണ്ടി യാത്ര പോലെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ പലരെയും കണ്ടുമുട്ടുന്നു, ചിലരുമായി കൂടുതൽ നാൾ ഇടപഴകുന്നു, ചിലരാകട്ടെ ഒരു വാക്കുപോലും ഇണ്ടാതെ ഇടയ്ക്കെവിടെയോ ഇറങ്ങിപ്പോകുന്നു. പിന്നീട് എന്നെങ്കിലും ഒരിക്കൽ കണ്ടെങ്കിലായി, കണ്ടില്ലെങ്കിലായി. ചിലരൊക്കെ എവിടെയോ എങ്ങനെയോ ജീവിക്കുന്നുവെന്ന് കരുതാറില്ലേ? അതിന് അപവാദമായ ഒരു സംഭവത്തിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് കടന്നുപോയതിന്റെ മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. സർക്കാർ ജോലിയുടെ മാധുര്യവും പേറി ചെന്നെത്തിയത് ഒരു മലം പ്രദേശത്ത്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഉദ്യോഗവും ജീവിതവുമായി വാൾപ്പയറ്റ് തുടങ്ങിയപ്പോഴാണ് ഇത് വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. ഉടുത്തൊരുങ്ങി ജോലിക്ക് പോകുന്ന സ്ത്രീകളെ കാണുമ്പോൾ മുൻപ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓ അവരുടെയൊക്കെ ഒരു ഭാഗ്യം, എന്ന് രാവിലെ ഒരുങ്ങി അങ്ങ് പോകാമല്ലോ, എന്തൊരു സുഖം. ഇപ്പോഴല്ലേ മനസ്സിലായത്, സാധാരണ വീട്ടമ്മമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമെടുത്ത് ചെയ്യുന്ന ജോലികൾ ഒരു മായാജാലക്കാരിയുടെ കൈയടക്കത്തോടെ മണിക്കൂറുകൾ കൊണ്ട് തീർത്ത് അടുത്ത അംഗത്തിനായുള്ള ഓട്ടത്തിലാണ് അവരെന്ന്. അതിനിടയിൽ മനസ്സ് തുറന്നുള്ള ചിരികളുടെയും തമാശകളുടെയും ആലപ്പടക്കം പൊട്ടുന്നത് തീവണ്ടി കമ്പാർട്ട്മെന്റുകളിലാണെന്ന് മാത്രം. തിരിച്ച് വീട്ടിലെത്തിയാൽ ഒന്ന് വിശ്രമിക്കാൻ കൂടി നിൽക്കാതെ വീണ്ടും കുടുംബത്തിന്റെ തിരക്കുകളിലേക്ക് ഊളികിട്ടിറങ്ങുകയായി. ആകെ ഒരു ഗുണമുള്ളത്, കുത്തുവാക്കുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഇരയാകാൻ കുറച്ച് സമയമേ മറ്റുള്ളവർക്ക് ഇവർ കൊടുക്കുന്നുള്ളൂ എന്നതാണ്. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥയോടുള്ള അസഹിഷ്ണുത ആവോളം പ്രകടിപ്പിക്കപ്പെട്ടിരിക്കും. ജീവിത വഴിയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാറിയും മറിഞ്ഞും വരുമ്പോൾ മനസ്സ് ഒരു വിദൂഷകനെ പോലെ ഒരു തീം സോങ് അങ്ങ് പാടിത്തരും. സ്ത്രീജന്മം പുണ്യജന്മം, പണ്ടെങ്ങോ ഹിറ്റായ ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ്, ഇത് മാത്രം എന്താണാവോ എപ്പോഴും മനസ്സിലങ്ങനെ ഓടിയെത്തുന്നത്. അങ്ങനെ ഒരു പുണ്യജന്മമായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മെഹറുനീസയെ പരിചയപ്പെടുന്നത്. മെഹറുനീസ ബീഗം, പേരുപോലെ സുന്ദരമായ ഒരു രൂപമായിരുന്നു അവൾക്ക്. യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ മരുമകൾ. അടുത്ത വീട്ടിൽ വാടകക്കാരിയായി എത്തിയ സർക്കാർ ഉദ്യോഗസ്ഥയെ പരിചയപ്പെടാനുള്ള അവളുടെ ഉദ്വേഗം ഞങ്ങളെ സുഹൃത്തുക്കളാക്കി. രണ്ടാൾക്കും ഒരു വയസ്സുള്ള ഓരോ പെൺമക്കളുണ്ട് എന്നതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സാമ്യം. ഇവിടെ മിന്നുവും അവിടെ സോഫിയും. ഭക്ഷണകാര്യത്തിൽ മിന്നുവും സോഫിയും ഒരുപോലെ തന്നെ. മിന്നുവിന് ഭക്ഷണം കൊടുക്കുക എന്ന രാവിലത്തെ ഭഗീരഥ പ്രയത്നത്തിനിടയിൽ സമയം വൈകുന്തോറും എന്റെ മനസ്സിൽ വേവലാതി തുടങ്ങും. മെഹറുവാകട്ടെ അപ്പോൾ വളരെ ശാന്തമായി പൂച്ചയെയും പൂക്കളെയും ഒക്കെ കാണിച്ച് സോഫിയയ്ക്ക് അവൾക്ക് ഇഷ്ടമുള്ള പത്തിരി പാലിൽ കുതിർത്ത് കുഞ്ഞിളം ചുണ്ടുകൾക്കിടയിൽ തിരുകുകയായിരിക്കും. ഈ കാഴ്ച എന്നിലെ അക്ഷമയായ അമ്മയെ കുറച്ചൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയതറിഞ്ഞില്ല. ആഗ്രഹിച്ചതുപോലെ രണ്ടു വർഷത്തിനൊടുവിൽ സ്വന്തം നാട്ടിലേക്കൊരു സ്ഥലം മാറ്റം. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ മനസ്സ് എന്തിനെന്നറിയാതെ ഒന്ന് തേങ്ങി. സോഫിയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന മെഹ്റുവിന്റെ രൂപം ഏറെക്കാലം കണ്ണിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. സോഷ്യൽ മീഡിയ രംഗപ്രവേശനം ചെയ്തിട്ടില്ലാത്ത കാലത്തെ ബന്ധങ്ങളായതുകൊണ്ടാകും പിന്നീടുള്ള നാൾവഴികളിലൊന്നും മെഹ്റുവിനെ കണ്ടതുമില്ല, കേട്ടതുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഔദ്യോഗിക ആവശ്യത്തിനായി ഒരു യാത്ര വീണ് കിട്ടിയത്. 10 വർഷത്തിന് ശേഷം വീണ്ടും മലമടക്കുകളുടെ നാട്ടിലേക്ക്. സ്ഥലമടക്കും തോറും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്തൊരാനന്ദമായിരുന്നെന്നോ. മെഹ്റുവിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും നേരം സന്ധ്യയാകാറായിരുന്നു. അയ്യോ ഇതാരെ, എത്ര നാളായി കണ്ടിട്ട്? സബിന താത്തയാണ്, മെഹ്റുവിന്റെ അമ്മായിയമ്മ. വളരെ കാലമായി കാത്തിരുന്ന ബന്ധുവിനെ എന്നോളം സബീന താത്ത ഓടി വന്നെന്റെ കരം പിടിച്ചു, സ്വീകരിച്ച് അകത്തേക്കിരുത്തി. സൽക്കാരത്തിനുള്ള ഒരുക്കത്തിനിടയിൽ തന്നെ തൻ താത്തയുടെ കുശലാന്വേഷണവും തുടങ്ങി. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അവസരം കളഞ്ഞില്ല. സബീനാത്ത സോഫി എവിടെ? അവൾ എത്രാം തരത്തിലായി? ഓളിപ്പോ 8ാം ക്ലാസ്സിലായി. ട്യൂഷന് പോയിരിക്കുക, ഇപ്പോൾ വരും. മെഹ്റൂനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇവിടെയില്ലേ? അവർക്ക് എത്ര കുട്ടികളായി? ആ ചോദ്യത്തിൽ എന്റെ ആകാംക്ഷ നിഴലിച്ചിരുന്നു. പെട്ടെന്ന് സബീനാത്തയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അല്ല, നിങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഓള് മരിച്ചുപോയി, ഇപ്പോ 6 വർഷമാകുന്നു. എന്തു പറയണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതിനിടെ സബീനാത്തയുടെ വാക്കുകൾ കാതിൽ വന്നലച്ചു. ഓൾക്ക് ക്ഷയമായിരുന്നു, കുറെ ചികിത്സിച്ചു, എല്ലാം മാറിയതായിരുന്നു. മരിക്കുമ്പോൾ അവൾ 7 മാസം ഗർഭിണിയായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അൻവർ വേറെ കല്യാണം കഴിച്ചു. അവർക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്. എന്റെ ദൈവമേ, എന്തായി കേൾക്കുന്നത്? 6 വർഷത്തിന് മുൻപ് മരിച്ചുപോയ ഒരാളെ കാണാനാണോ ഞാൻ ഓടിയെത്തിയത്? മനസ്സ് ഒരു നെരിപ്പോടായതുപോലെ. ഒന്നും മിണ്ടാനാകുന്നില്ല, ഒന്ന് കരയാൻ പോലും ആകുന്നില്ല. സബീനാത്തയുടെ കൈ മുറുകെ പിടിച്ചമർത്തി തിരിഞ്ഞു നടക്കുമ്പോൾ പിറകെ ആ ശബ്ദം കേൾക്കാമായിരുന്നു. നിങ്ങൾക്ക് സോഫിയെ കാണണ്ടേ? ഓളിപ്പോ വരും. അവളോട് ഞാൻ ഇനി എന്തു പറയാൻ മനസ്സ് മന്ത്രിച്ചു. ഗേറ്റ് കടന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ തലയിൽ തട്ടമിട്ട വെളുത്ത് കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടി റോഡിന്റെ ഓരം ചേർന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. സുറുമ എഴുതിയ ആ കണ്ണുകളിലെ പിടസിൽ ഞാൻ തിരിച്ചറിഞ്ഞു. പേടിച്ചരണ്ട ഒരു മാൻപേടയുടെ അരക്ഷിതബോധം അവളുടെ ഓരോ ചലനങ്ങളിലും പ്രകടമായിരുന്നു. അതെ, ഇതവൾ തന്നെ, മെഹ്റുവിന്റെ സോഫിയ. തന്നെ തുറച്ചു നോക്കുന്ന അപരിചിതയിൽ നിന്ന് ഓടി ഒളിക്കാനെന്നോണം അവൾ നടത്തത്തിന്റെ വേഗം കൂട്ടി. രാത്രി ട്രെയിനിനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്നത് മെഹ്റുനീസയും സോഫിയുമായിരുന്നു. നിഴലില്ലാതെയായ മെഹ്റുനീസ ബീഗം. പെട്ടെന്ന് വീട്ടിലെത്തി മെന്നുവിനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കാൻ മനസ്സ് വെമ്പൽ പൂണ്ടു. സ്ത്രീജന്മം അത്ര മോശമൊന്നുമല്ല. അമ്മയാകാനും മക്കളാകാനുമുള്ള അവസരം ദൈവം നീട്ടിത്തരുവോളം കാലം അത് പുണ്യജന്മം തന്നെയാണ്. മായുന്ന നിഴലുകൾ കാലത്തിന്റെ അനിവാര്യതയാണെങ്കിലും വ്യഥാ മോഹിച്ചു പോകുന്നു, നിഴലുകൾ മായാതിരുന്നെങ്കിൽ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

0: ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്, മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി തുടർന്ന് അമൃതാനന്ദമയി മഠത്തിലേക്ക് തിരിക്കും. അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ബാലരാമപുരത്തെത്തും. എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി സന്ധ്യയോടെ ഡൽഹിക്ക് മടങ്ങും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണം തടസ്സമില്ലാതെ തുടരുന്നുവെന്നും ഉറപ്പുവരുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സജ്ജമാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അതീവ ഗൌരവകരമായ അന്താരാഷ്ട്ര വിഷയമായി തുടരുന്നുവെന്നും സംഘർഷ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു.
3: India calls upon all parties to exercise restraint, de-escalate tensions, ensure protection of civilians and uninterrupted flow of energy and commerce.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദിൽ സബർമതി ലോക്കോ ഷെഡിൽ പുതുതായി നിർമ്മിച്ച ലോക്കോമോട്ടീവ് മെയിന്റനൻസ് ഷെഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് സബർമതി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ LNG അധിഷ്ഠിത ഡെമു ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുടെ ഭാഗമായി നോട്ടീസ് ലഭിച്ചിട്ടുള്ളവരുടെ വീടുകളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി ആവശ്യമായ രേഖകൾ ശേഖരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തുടർന്ന് ഈ രേഖകൾ BLOമാർ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇത്തരം വ്യക്തികളെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചുവരുത്തില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR പ്രക്രിയ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ പേര് ഒഴിവാക്കപ്പെടുകയും പേരുൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ സൌകര്യം കണക്കിലെടുത്ത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടുള്ള 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് നാളെ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ബാങ്ക് ശാഖകൾ, ഓഫീസുകൾ, ATM ബന്ധിത ശാഖകൾ, കറൻസി ചെസ്റ്റുകൾ എന്നിവ ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കിനിടെ സൌജന്യ പ്രതിമാസ പരിധിക്ക് മുകളിലുള്ള ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന നിരക്ക് ഒഴിവാക്കാൻ നിരവധി പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ജഡ്ജിയും ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെ ലക്ഷദ്വീപിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയായി. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി മിനിക്കോയ്, ആന്ത്രോത്ത്, കവരത്തി, അമിനി, അഗത്തി എന്നീ ദ്വീപുകളിലെ കോടതികൾ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. പ്രാദേശിക സംരംഭകത്വത്തിനും സ്വാശ്രയത്വത്തിനും നവോന്മേഷം നൽകുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച വോക്കൽ ഫോർ ലോക്കൽ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നീതി ആയോഗിന്റെ ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിക്ക് കീഴിൽ 2024 മാർച്ച് 13 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രാദേശിക ഉൽപ്പന്നങ്ങളും ചെറുകിട വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും പരമ്പരാഗത കരകൌശല രീതികളെയും നാടൻ കൂട്ടായ്മകളെയും സംരക്ഷിക്കാനും സാധിക്കും. ഇന്ത്യ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
5: വോക്കൽ ഫോർ ലോക്കൽ കാ മത്ലബ് കേവൽ മിട്ടിക്ക് ദിയേ ഖരീദ്നാ നഹീ ഹൈ, ഇസ്കാ വിജൻ ബഹുത് ബഡാ ഹൈ. ഹം അപ്നേ ഘർ കേ ലിയേ ജോ ഭീ സാമാൻ ഖരീദ്തേ ഹൈ ഉസേ ഏക് ബാർ ജറൂർ ദേഖ് ലേ കി വോ ഭാരത് മേ ബനാ ഹോ. ഭാരത് കേ ആത്മനിർഭർ ബന്നേ കാ മാർഗ് ഭാരത് മേ ബനീ ചീജോ പർ ഗർവ് കർനേ സേ ഹീ പ്രശസ്ത ഹോഗാ.
1: ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയം വളർത്തുന്നതിലും സാമ്പത്തിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിലും വിനോദസഞ്ചാരത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
6: വിനോദസഞ്ചാര മേഖലയെ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ അജണ്ടയും നിർമ്മിത ബുദ്ധിയും എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദസഞ്ചാര ദിന പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 5% സംഭാവന ചെയ്യുന്ന വിനോദസഞ്ചാര മേഖല സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലിന്റെയും ജീവനോപാധികളുടെയും പ്രധാന മാർഗമായി ഉയർന്നുവരികയാണ്. ഇ വിസ, ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയ പദ്ധതികളിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ടൂറിസം മേഖല കരുത്താർജ്ജിച്ചു വരികയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രതല ആഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇന്ത്യയുടെ ടൂറിസം മേഖല ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനത്തിനായുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോക വിനോദസഞ്ചാര ദിനത്തോട് അനുബന്ധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആശംസകൾ നേർന്നു. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടറിയാനുള്ള അവസരമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. 2 ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുമ്പോൾ ഷായ് ഹോപ്പാണ് വെസ്റ്റിൻഡീസിന്റെ നായകൻ. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി രാവിലെ 8 മുതൽ സ്റ്റേഡിയം പരിസരത്ത് കർശന പരിശോധനയുണ്ടാകും. ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം പി വി സിന്ധു വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജപ്പാന്റെ ടോമോക മിയാസാക്കിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ ജയം. അതേസമയം അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾ ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഉത്തരാഖണ്ഡിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ചാർധാം യാത്ര ഇന്നും നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ തീർത്ഥാടനം പുനരാരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയും ഊർജ്ജ വാണിജ്യ വിതരണവും ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ടൂറിസം മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് ഉയർത്തിക്കാട്ടി ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. കേരളത്തിലെ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. എനിക്ക് ചുറ്റുമുള്ളവർ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്, എനിക്ക് മാത്രമാണ് ഇത്രയും ദുഃഖം. മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. എന്റെ ജീവിതത്തിലാണ് പ്രശ്നം മുഴുവൻ. ഇങ്ങനെയൊക്കെ കരുതുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്വന്തം ജീവിതം ദുഷ്കരമാണെന്നും മറ്റുള്ളവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതെന്നും കരുതി വച്ചിരിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് ആധുനിക സാമൂഹിക മനഃശാസ്ത്രം പറയുന്നത് ഫോമോ ഇഫക്റ്റ് എന്നാണ്. അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നതിന് മൊഴിമാറ്റം. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നത് ഈ പറഞ്ഞത് മാത്രമല്ല, ഒരു വ്യക്തിയോ സംഭവമോ അല്ലെങ്കിൽ അവസരമോ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് തന്നെയാണ്. നിങ്ങളോട് ഒരാൾ പണം കടം ചോദിച്ചു എന്ന് വിചാരിക്കും, നിങ്ങൾക്കത് കൊടുക്കാനാവില്ല എന്നുറപ്പാണ്. പക്ഷെ നിങ്ങൾ പറയും, നോക്കട്ടെ ശ്രമിക്കാം എന്നൊക്കെ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? കടം തരാനാവില്ല എന്ന് തീർത്തു പറഞ്ഞാൽ ചിലപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നു. അത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടാണ്. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ ഉപഗുപ്തൻ പലതവണ വാസവദത്തയുടെ അരികിലെത്താൻ സമയമായില്ല എന്ന് പറയുന്നുണ്ട്. വരില്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് മനഃശാസ്ത്ര നിരൂപണ പ്രകാരം വിശകലനം ചെയ്താൽ ഉപഗുപ്തനെ ഗ്രസിച്ചിരുന്നത് ഫോമോ ഇഫക്റ്റ് ആണ് എന്ന് കാണാം. വരില്ല എന്ന് തീർത്തു പറഞ്ഞാൽ പിന്നൊരിക്കലും ആ ക്ഷണം ഉണ്ടാവില്ല എന്ന ഭയം. അങ്ങനെ ഒരു ഭയം പക്ഷെ മാതംഗിയുടെ മുന്നിൽ ആനന്ദനുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം. അസർട്ടീവ്നെസിന്റെ കുറവാണ് ഫിയർ ഓഫ് മിസ്സിംഗിന് കാരണമാകുന്നത് എന്ന് പറയാം. ദൃഢതയില്ലായ്മ. പഴമക്കാർ പറയുന്നതുപോലെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയാണിത്. ഫോമോ ഇഫക്റ്റിനെ ഏറ്റവും ലളിതമായി നിർവചിക്കുന്ന ഒരു ചൊല്ലാണിത്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ ദി ഹാർബസ് എന്ന മാസികയ്ക്ക് വേണ്ടി എഴുതുന്നതിനിടയിൽ പാട്രിക് ജെ മാഗ്നസ് ആണ് ഫോമോ എന്ന പദം പ്രചാരത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ പദം ആവിഷ്കരിച്ചത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റായ ഡോക്ടർ ഡാൻ ഹെർമനാണ്. ബന്ധങ്ങൾ, സംഭവങ്ങൾ, വ്യക്തികൾ, അങ്ങനെ എന്തും നഷ്ടപ്പെടുമോ എന്ന ഭയം കൂടുതലായും അനുഭവപ്പെട്ടു തുടങ്ങിയത് ഇന്റർനെറ്റിന്റെ വരവോടുകൂടിയാണ്. സാമൂഹിക മാധ്യമങ്ങളാകട്ടെ ഈ ഭയത്തെ അധികരിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ കഴിവ്, സ്വയംഭരണം, ബന്ധുത്വം എന്നിവയിലുള്ള മാനസിക സംതൃപ്തി ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഇതിലുണ്ടാകുന്ന അസംതൃപ്തി നഷ്ടഭയത്തിന് കാരണമാകുന്നു. ദാമ്പത്യത്തിൽ പോലും ഫോമോ ഇഫക്റ്റ് ഉണ്ടാകും. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ണർ തന്നെ ഉപേക്ഷിക്കുമോ എന്ന ഭയമുള്ള പങ്കാളികളുണ്ട്. ഇഷ്ടപ്പെട്ടവരോട് ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. ഇതെല്ലാം ഫോമോ തന്നെയാണ്. 96 എന്ന തമിഴ് ചലച്ചിത്രത്തിൽ റാം തന്റെ പ്രാണനേക്കാൾ ഇഷ്ടപ്പെടുന്നവളാണ് ജാനു. പക്ഷെ അയാൾ അവളോട് ഇഷ്ടം പറയുന്നേയില്ല. കാലങ്ങൾക്ക് ശേഷം റീയൂണിയനിൽ പരസ്പരം കാണുമ്പോഴും അയാൾക്ക് അതിന് കഴിയുന്നില്ല. പറഞ്ഞാൽ അവൾ തന്നിൽ നിന്ന് അകലുമോ, തന്നെ വെറുക്കുമോ എന്ന ഭയം അയാളെ വേട്ടയാടുന്നുണ്ട്. ഒരുപക്ഷെ ഫോമോ എന്ന മാനസികാവസ്ഥ ഇത്രയും വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം വേറെയില്ല എന്ന് തന്നെ പറയാം. ജാനുവിലേക്ക് എത്തിച്ചേരാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് അയാൾ കരുതുന്നു. എന്നാലാകട്ടെ, അതിനുള്ള അമിതമായ ആഗ്രഹമുണ്ട് താനും. ആഗ്രഹവും ഭയവും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അയാളെ പിടിച്ചു വലിക്കുന്നുണ്ട്. പൊതുവെ അന്തർമുഖനായ അയാൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടം ചെറുതല്ല.

ആ സന്ദർഭത്തിന് ഞാൻ ഒട്ടും യോഗ്യനല്ല എന്ന് കരുതി അതൊഴിവാക്കുന്നതും പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയേക്കാം എന്ന് ഭയക്കുന്നതും ഫോമോയുടെ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിന്റെ ശാഖകളാണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന മാനസികാവസ്ഥ സംഘർഷത്തിന്റേതാണ്, ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. ഒരു ക്ലബ്ബ് നിങ്ങളെ പ്രസംഗിക്കാൻ വിളിക്കുന്നു എന്ന് കരുതുക. ആ ദിവസം നിങ്ങൾക്ക് പോകാൻ ചില അസൗകര്യങ്ങളുണ്ട്, എന്നാൽ നിങ്ങളത് തുറന്നു പറയില്ല. കാരണം ഇപ്പോൾ അസൗകര്യം പറഞ്ഞാൽ പിന്നൊരിക്കലും അവർ നിങ്ങളെ വിളിച്ചില്ലെങ്കിലോ എന്ന് നിങ്ങൾ ഭയക്കുന്നു. ഇത് ഫോമോ ആണ്. നിങ്ങളുടെ അടുത്ത സുഹൃത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നു, അതിനോട് അരുത് എന്ന് പറയണമെന്ന് നിങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെ അയാളെ തിരുത്താൻ ശ്രമിച്ചാൽ ആ സൗഹൃദം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നു. ഇതും ഫോമോ ആണ്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നത് ഉത്കണ്ഠയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഉറക്കക്കുറവ്, ജീവിത അസംതൃപ്തി, നേരിയ തോതിലെങ്കിലുമുള്ള വിഷാദം എന്നിവയിലേക്കൊക്കെ ഫോമോ നയിച്ചുവെന്ന് വരാം. സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ചുരുങ്ങാനുള്ള പ്രേരണ ഫോമോയിലൂടെ ഉണ്ടാകും. സാമൂഹിക സംഭവങ്ങളിൽ അമിതമായ പ്രതിബദ്ധത പുലർത്തുക, സ്വയം മതിപ്പ് കുറയുക, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ എത്തിച്ചേരുക എന്നതെല്ലാം ഫോമോയുടെ പരിണിത ഫലങ്ങളാണ്. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ ഉൾപ്പെടുത്താതെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഒരു കാര്യം ചർച്ച ചെയ്തു എന്ന് കരുതൂ. നിങ്ങളതറിയുന്നു. നിങ്ങൾക്കത് ഉത്കണ്ഠ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ആ കൂട്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയം ജനിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ നിങ്ങളില്ലാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നു. സ്വയം ചോദ്യമുയരുകയായി, എന്തുകൊണ്ടാണ് അവർ എന്നെ ഉൾപ്പെടുത്താത്തത്? നിങ്ങളുടെ കുറ്റം, കുറവ്, അപകർഷത എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. സങ്കടമോ കുറ്റബോധമോ നിങ്ങളെ ഗ്രസിക്കുകയും എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം വികസിക്കുകയും ചെയ്യും. ഇതൊക്കെ ഫോമോയുടെ ഭാഗങ്ങളാണ്. ഓർക്കുക, ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെടുന്നതാണ് ചില കാര്യങ്ങളെങ്കിൽ അവയെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല തന്നെ. പഴമക്കാർ പറയുന്നത് പോലെ, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കുക തന്നെയാണ് നല്ലത്.

കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ നഷ്ടപ്പെടുമോ എന്ന ഭയം വളരെ വ്യാപകമായിരിക്കുന്നു. നമ്മളിൽ പലർക്കും പരിചിതമായ അനുഭവമായിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളില്ലാതെ കാര്യങ്ങൾ നന്നായി ആസ്വദിക്കുന്നുവെന്നും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആ ആസ്വാദ്യത നമുക്ക് നഷ്ടപ്പെടുന്നുവെന്നും കരുതുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും. മറ്റുള്ളവർ ജീവിതം ആസ്വദിക്കുന്നു, പുതിയ എല്ലാ കാര്യങ്ങളും അവർ അറിയുന്നു, ഞാൻ മാത്രം ഒന്നും അറിയുന്നില്ല, കൂടെയുള്ളവരെല്ലാം എന്നേക്കാൾ മികച്ച ജീവിതം നയിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ തോന്നലുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിച്ചു എന്ന് വരാം. സാമൂഹിക മാധ്യമങ്ങളുടെ പുരോഗതിയോടെ ആളുകൾക്ക് ഫോമോയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു എന്നതാണ് സത്യം. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്നുണ്ട്. മിക്ക ആളുകളും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിലാണ്. ഇക്കാരണത്താൽ ആളുകൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണ ശേഷിയിൽ എത്തിച്ചേരാൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നോ തോന്നുന്നു. ഇത് ആളുകളെ ഫോമോയിലേക്ക് നയിക്കുന്നു. ഓർക്കുക, ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ പൂർണ്ണത. അവിടെ താരതമ്യങ്ങളില്ല. കഴിയുന്നത്ര കർമ്മോജ്ജ്വലമായി ജീവിതത്തെ വിന്യസിക്കുക. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, എത്തിച്ചേരാൻ ആവശ്യമായ യോഗ്യതയുണ്ടോ എന്നീ ആശങ്കകൾക്കൊന്നും യാതൊരടിസ്ഥാനവുമില്ല. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ. അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളിൽ നിന്ന് എത്രയും താമസിച്ചത്? ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു? എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രമനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവും ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിറന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന കഥ. കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ആ പരസ്യം രാവിലെ വർത്തമാന കടലാസിൽ കണ്ടത്. കാഴ്ചയിൽ യോഗ്യതയും ബുദ്ധിസാമർഥ്യവുമുള്ള ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങളുടെ മൊത്തക്കച്ചവടത്തിന്റെ ഇൻചാർജായി ജോലി ചെയ്യുവാൻ ആവശ്യമുണ്ട്. തുണികളുടെ നിറങ്ങളെപ്പറ്റിയും പുതിയ ഡിസൈനുകളെപ്പറ്റിയും ഏകദേശ വിവരമുണ്ടായിരിക്കണം. അവനവന്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഹർജിയുമായി നേരിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക. ജനത്തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ആ ഓഫീസിന്റെ കെട്ടിടം. അവൾ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുസാരിയും തന്റെ വെളുത്ത കൈസഞ്ചിയും മറ്റുമായി ആ കെട്ടിടത്തിലെത്തിയപ്പോൾ നേരം 11 മണിയായിരുന്നു. അത് 7 നിലകളും 200-ലധികം മുറികളും വളരെയധികം വരാന്തകളുമുള്ള ഒരു കൂറ്റൻ കെട്ടിടമായിരുന്നു. 4 ലിഫ്റ്റുകളും ഓരോ ലിഫ്റ്റിന്റെയും മുൻപിൽ ഓരോ ജനക്കൂട്ടമുണ്ടായിരുന്നു. തടിച്ച കച്ചവടക്കാരും തോൾസഞ്ചി കയ്യിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റും മറ്റും. ഒരൊറ്റ സ്ത്രീയെയും അവൾ അവിടെ എങ്ങും കണ്ടില്ല. ധൈര്യം അപ്പോഴേക്കും വളരെ ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ഭർത്താവിന്റെ അഭിപ്രായം വകവയ്ക്കാതെ ഈ ഉദ്യോഗത്തിന് വരേണ്ടിയിരുന്നില്ല എന്നും അവൾക്ക് തോന്നി. അവൾ അടുത്തു കണ്ട ഒരു ശിപ്പായിയോട് ചോദിച്ചു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഏത് നിലയിലാ? 1-ാം നിലയിലാണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. എല്ലാ കണ്ണുകളും തന്റെ മുഖത്ത് പതിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. ഛേ, വരേണ്ടിയിരുന്നില്ല. വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ആണുങ്ങളുടെ ഇടയിൽ താൻ എന്തിനു വന്നെത്തി? 1000 ഉറുപ്പിക കിട്ടുമെങ്കിൽ തന്നെയും തനിക്ക് കെട്ടിടത്തിലേക്ക് ദിവസേന ജോലി ചെയ്യാൻ വരാൻ വയ്യ. പക്ഷേ പെട്ടെന്ന് മടങ്ങിപ്പോവാൻ അവൾക്ക് സാധിച്ചില്ല. അവളുടെ ഊഴമായി. ലിഫ്റ്റിൽ കയറി. അടുത്തു നിൽക്കുന്നവരുടെ ദേഹങ്ങളിൽ തൊടാതിരിക്കാൻ ക്ലേശിച്ചുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. 1-ാം നിലയിൽ ഇറങ്ങിയപ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചു. 4 ഭാഗത്തേക്കും നീണ്ടുകിടക്കുന്ന വരാന്തയിൽ നിന്ന് ഓരോ മുറികളിലേക്കായി വലിയ വാതിലുകളുണ്ടായിരുന്നു. വാതിലിന്റെ പുറത്ത് ഓരോ ബോർഡും. ഇറക്കുമതിയും കയറ്റുമതിയും, വൈൻ കച്ചവടം, അങ്ങനെ പല ബോർഡുകളും. പക്ഷേ എത്ര വാതിലുകൾ തന്നെ കടന്നിട്ടും താൻ അന്വേഷിച്ചിറങ്ങുന്ന ബോർഡ് അവൾ കണ്ടെത്തിയില്ല. അപ്പോഴേക്കും അവളുടെ കൈത്തലങ്ങൾ വിയർത്തിരുന്നു. ഒരു മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കിടന്ന ഒരാളോട് അവൾ ചോദിച്ചു, ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണ്? അയാൾ അവളെ തന്റെ ഇടുങ്ങിയ ചുവന്ന കണ്ണുകൾ കൊണ്ട് ആപാദചൂടം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ എന്റെ കൂടെ വന്നാൽ ഞാൻ ശിപായോട് അന്വേഷിച്ച് സ്ഥലം മനസ്സിലാക്കിത്തരാം. അയാൾ ഉയരം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു, ഒരു മധ്യവയസ്കൻ. അയാളുടെ കൈനക്കങ്ങളിൽ ചളിയുണ്ടായിരുന്നു. അത് കണ്ടിട്ടോ എന്തോ അവൾക്ക് അയാളുടെ കൂടെ പോവാൻ തോന്നിയില്ല. അവൾ പറഞ്ഞു, നന്ദി, ഞാൻ എവിടെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളാം. അവൾ ധൃതിയിൽ നടന്നു. ഒരു മൂല തിരിഞ്ഞ് മറ്റൊരു വരാന്തയിലെത്തി. അവിടെയും അടച്ചിട്ട വലിയ വാതിലുകൾ അവൾ കണ്ടു. ഡൈയിങ് എന്ന് അവിടെ എഴുതി തൂക്കിയിരിക്കുന്നു. സ്പെല്ലിങ്ങിന്റെ തെറ്റ് കണ്ട് അവൾക്ക് ചിരി വന്നു. തുണിക്ക് ചായം കൊടുക്കുന്നതിന് പകരം ഇവിടെ മരണമാണ് നടക്കുന്നത്. ഏതായാലും അവിടെ ചോദിച്ചു നോക്കാമെന്ന് ഉദ്ദേശിച്ച് അവൾ വാതിൽ തള്ളി തുറന്നു. അകത്തൊഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ തളമാണ് അവൾ കണ്ടത്. 2-3 കസാലകളും ഒരു ചില്ലിട്ട മേശയും, അത്ര തന്നെ. ഒരാളുമില്ല അവിടെയെങ്ങും. അവൾ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അകത്തെ മുറികളിലേക്കുള്ള വാതിലുകളുടെ തിരശീലകൾ മെല്ലെയെന്ന് ആടി, അത്ര തന്നെ. അവൾ ധൈര്യം അവലംബിച്ച് മുറിക്ക് നടുവിലുള്ള കസാലയിൽ പോയിരുന്നു. അല്പം വിശ്രമിക്കാതെ ഇനി ഒരൊറ്റ അടി നടക്കുവാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. മുകളിൽ പങ്ക തിരിഞ്ഞുകൊണ്ടിരുന്നു. ഇതെന്തൊരു ഓഫീസാണ്, അവൾ അത്ഭുതപ്പെട്ടു. വാതിലും തുറന്നു വെച്ച് പങ്കയും ചലിപ്പിച്ച് ഇവിടെ ഉള്ളവരെല്ലാം എങ്ങോട്ട് പോയി? തുണിക്ക് നിറം കൊടുക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് താൻ അന്വേഷിക്കുന്ന ഓഫീസ് എവിടെയാണെന്ന് അറിയാതിരിക്കില്ല. അവൾ കൈസഞ്ചി തുറന്ന് കണ്ണാടിയെടുത്ത് മുഖം പരിശോധിച്ചു. കാണാൻ യോഗ്യതയുണ്ടെന്ന് തന്നെ തീർച്ചയാക്കി. 800 രൂപയ്ക്ക് ആവശ്യപ്പെട്ടാലോ? തന്നെപ്പോലുള്ളൊരു ഉദ്യോഗസ്ഥയെ അവർക്ക് കിട്ടുന്നത് ഭാഗ്യമായിരിക്കും. പഠിപ്പുണ്ട്, പദവിയുണ്ട്, പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകപരിചയം നേടിയിട്ടുണ്ട്.

0: വരുന്നല്ല. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
3: മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ദാ ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത്
4: വായിച്ചു മെനക്കണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമീനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്?
5: ഞങ്ങളുടെ നാവിട്ടടിച്ച് ക്യാമറാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറാക്കിയവൻ ഐജ്. അനക്കെതിരെ
4: ഓ എന്തൊരു കാറ്റ്!
5: ഏ അല്ല, നല്ല കാറ്റേ. ഓ ജന്ത പൊട്ടം കളിക്കുക.
4: അയ്യോ അല്ല സർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോ, ക്ഷമിക്കണം സർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്ക് ആയിപ്പോയി.
5: നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സി എം ഇയാൾക്ക്.
4: ഇല്ല സർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്, ഒരൊറ്റ അലക്സാണ്ടറെ ഉള്ളുതാനും.
5: ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻ ടു ദി ഡീറ്റെയിൽസ്.
4: ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും.
3: ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ.
4: വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തെടുക്കുന്ന ഈ സൂത്രമുണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ടയിൽ കടവിറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡൻ ബൈറ്റ് ഇറ്റ്.
3: പാവം,
4: എന്നെ നാടുകടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്.
5: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെറ്റിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളനെ കഞ്ഞിവെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടൊടിഞ്ഞു പോയവൻ എന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ.
3: അരേ വാ വാ വാ വാ വാ. What a bombastic explosion! Such a terrific discourse! Munbiloru maikkum maidanavum purusharavum koodi vendirunnu Joseph. You could have scored then. Scored like hell. Ayyo, mukhyamandrimayiru mukhadavinu munkoor anuvadam vaangirunnu sir. Aha, kando kando, aa mookirana maunam karanu telakkunnu. Kashtam. Ingane oru situation shobhikkalla sir vendathu. Iyala pullavare da ingane tholathu vetti anumodikkanam. Prosahippikkanam. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് ഉയർത്തി ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും
6: അല്ലേ തേവള്ളിപ്പറമ്പൻ? ഏ
3: ഇവറ്റകളോടൊന്നും വായിട്ടലച്ചിട്ട് കാര്യമില്ലുള്ളൂ. നാട് നന്നാവില്ല, പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്.
6: Correct.
3: And now you have dared to challenge both my power and my business. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. സോ ബി ദർ, ഐ വിൽ വാണ്ട് യു. അന്ന് ഈ രാജ്യത്തെ ഏത് കേറിപ്പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ദ മോസ്റ്റ് ബെല്ലിജറന്റ് ഓഫീസർ അറൌണ്ട്, എന്നും എപ്പോഴും യുദ്ധതന്നത്തൻ. ഐ വിൽ ലിഫ്റ്റ് യു. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, ബിനീത് മീ. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം, ഉണ്ടാവും. ആസ് മൈ പേഴ്സണൽ സെക്രട്ടറി ഇൻ ഡൽഹി, വെയിറ്റ് അൻ്റിൽ ദെൻ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ്.
4: യെസ്, ഐ വിൽ ഒബ്ലൈജ്. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാനുണ്ടാവും, നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്.

കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും. എന്നാൽ പിന്നെ ചിരിച്ചൂടെ? ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയുടെ അമ്മട്ടിന് തിരി കൊളുത്താം. ഒരു പഴയകാല ചലച്ചിത്ര ഗാനത്തിന്റെ വരികളാണ് മുകളിൽ ഉദ്ധരിച്ചത്. എല്ലാവരും മരിക്കുമെന്നറിയാമെങ്കിലും എപ്പോഴും ചിരിക്കാൻ എത്ര പേർക്ക് കഴിയും? സന്തോഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും സങ്കടം. ആനന്ദം പോലെ ഇത്രയും ക്രിയാത്മകമായ ഒരു വൈകാരിക ഭാവമില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന് നിർവചിക്കുക പ്രയാസമാണ്. സന്തോഷം രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ആകമാനമായ ജീവിത വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ടത്. മറ്റൊന്ന്, താത്കാലികമായ സംതൃപ്തി നൽകുന്ന സന്തോഷം. രണ്ടാമത്തേത് സെന്റിമെന്റെന്നും ആദ്യത്തേത് ആഴമായ വികാരമെന്നും നിർവചിക്കാം. മറ്റൊരാളോടുള്ള ഇഷ്ടം, താൽപര്യം, സ്നേഹവും അവയിലൂടെ ലഭ്യമാകുന്ന സന്തോഷവും സെന്റിമെന്റ്സിന്റെ ഗണത്തിൽപ്പെടുത്താം. തകർന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയും ചില കാര്യങ്ങൾ കാണുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാം. ഇത് അല്പനേരത്തേക്കുള്ള സംതൃപ്തിയോ ഇഷ്ടമോ കൊണ്ടാണ്. ഇതും സെന്റിമെന്റിന്റെ കൂട്ടത്തിലാണ്. മാനസികാരോഗ്യം നിലനിർത്തുന്ന ശുഭചിന്തകളുള്ള വ്യക്തികൾ നിലനിൽക്കുന്ന സന്തോഷത്തെ ഗൌരവമായി കാണുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ മാനസിക സന്തോഷം ചില ആഗ്രഹ പൂർത്തീകരണമല്ല, പകരം പ്രസാദാത്മകമായ സമീപനങ്ങളുടെയും ജീവിത രീതിയിലൂടെയും തുടരുന്നതാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ അളവുകോൽ വ്യത്യസ്തമായിരിക്കും. വ്യക്തി സന്തോഷവാനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ അളവുകോലാണ്. ഒരു വീട്ടിൽ എല്ലാവരും പ്രശ്നങ്ങളിൽ ആയിരിക്കുമ്പോൾ ഒരാൾ മാത്രം സന്തോഷവാനായിരിക്കുന്നുവെങ്കിൽ അയാളുടെ സന്തോഷത്തിന്റെ അളവുകോൽ വിഭിന്നമാണ്. വളരെ താഴ്ന്ന നിലയിലുള്ള സന്തോഷമാപിനി സൂക്ഷിക്കുന്നവർക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഓരോ കൊച്ചു ജീവിതാനുഭവങ്ങളും അവർക്ക് അസംതൃപ്തി നൽകുന്നതും സന്തോഷം കെടുത്തിക്കളയുന്നതുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ നിസാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാം. അത് മറ്റുള്ളവരുടെ സന്തോഷത്തിന്റെ അടിസ്ഥാന രേഖ ഉയരെയാണ് എന്നതിനാലാണ്. സമ്പത്തും ധാരാളം ജീവിത സൌകര്യങ്ങളും ഉള്ളവർ സംഘർഷങ്ങളിലും നിരാശതയിലുമായിരിക്കുകയും തെരുവോരങ്ങളിൽ കഴിയുന്നവർ സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. സന്തോഷത്തിന്റെ അളവുകോൽ പെട്ടെന്നുയരുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മാരകമായൊരു രോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചാലുണ്ടാവുന്ന സന്തോഷം രോഗം വരാത്തൊരു സാധാരണ വ്യക്തിയുടെ സന്തോഷത്തേക്കാൾ പതിന്മടങ്ങായിരിക്കും. താരതമ്യപ്പെടുത്തലുകൾ സന്തോഷത്തിന്റെ അളവുകോൽ മാറ്റി നിശ്ചയിക്കുന്ന ഘടകമാണ്. തങ്ങളേക്കാൾ കഷ്ടത്തിൽ കഴിയുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സന്തോഷം അധികരിക്കുന്നത് ഇതുകൊണ്ടാണ്. തങ്ങളേക്കാൾ സാമൂഹ്യ നിലയിൽ ഉയർന്നവരെ താരതമ്യം ചെയ്യുന്നവർ എപ്പോഴും അസംതൃപ്തരും സന്തോഷമില്ലാത്തവരുമായിരിക്കും. ശരിയായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് ബുദ്ധൻ പറയുന്നത്. അഗാധമായൊരു ചങ്ങലയാൽ നമ്മുടെ ബോധം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സഹജ വാസനകളും നാം ആർജിക്കുന്ന ശീലങ്ങളും എല്ലാം അവബോധത്തിലാണ് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാവാൻ മതത്തിന്റെ ഘടനകൾ ഒരിക്കലും സമ്മതിക്കില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവനെ മതം അതിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യും. നാം എപ്പോഴും ബന്ധനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ കഴിയാതെ പോകുന്നു. ഓരോ ദിനവും ബന്ധനങ്ങളിലേക്ക് മടങ്ങുന്നു. അതിൽ തന്നെ പാർക്കുന്നു, അതിൽ രമിക്കുന്നു, അതിൽ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. അല്ലാത്തതെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ബോധതലം രൂപപ്പെട്ടിരിക്കുന്നു. നാലു ഭിത്തികൾക്കുള്ളിൽ പൂട്ടിയിട്ട വീടിനുള്ളിൽ നാം സുഖമായി ഉറങ്ങുന്നു, സ്വയം ബന്ധിതരായി. വഴിയോരത്ത് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. തിരഞ്ഞെടുപ്പുകൾ ഒന്നും സ്വതന്ത്രമായി നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് തിരഞ്ഞെടുക്കുവാനാകുന്നില്ല. സംസ്കാരം നിർവഹിച്ചു തന്നതോ ബഹുരാഷ്ട്ര കമ്പനികൾ അടിച്ചേൽപ്പിക്കുന്നതോ ആയ ഭക്ഷണം നാം കഴിക്കുന്നു. ഇവയിലെല്ലാം നാം താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. പക്ഷേ ഇവയൊന്നും ശരിയായ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല. ബോധത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ബുദ്ധനാണ്. ധ്യാനമാണ് ആഹ്ലാദത്തിന്റെ പരമവഴി. ഇന്ദ്രിയങ്ങളുടെ ആധിപത്യം സ്വയം ഏറ്റെടുക്കുമ്പോൾ ധ്യാനം ആരംഭിക്കുന്നു. അല്പസമയം നിശബ്ദനായിരിക്കൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാചാലമാകുന്നത് കാണാം. അല്പനേരം ചലനമില്ലാതെ ഇരിക്കൂ. നിങ്ങളുടെ കാലിലൂടെ ഒരു ഉറുമ്പെഴയുന്നതായി അനുഭവപ്പെടും. അല്പനേരം കണ്ണടച്ചിരിക്കൂ. നിങ്ങൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞു വരുന്നത് കാണാം. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രമിക്കൂ. അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ ഗന്ധം നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നത് കാണാം. അതോടൊപ്പം നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ അത് ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ സർവ്വനിയന്ത്രണവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമ്പോൾ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞു. അവയിൽ
നിങ്ങൾ എത്ര അളവിൽ വിജയിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ആഹ്ലാദം അനുഭവിക്കാൻ സാധിക്കും. ധ്യാനത്തിൽ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആഹ്ലാദം നിലനിൽക്കാത്തത്. ഒരുവന്റെ സാഹചര്യങ്ങളോ പരിതസ്ഥിതിയോ സാമ്പത്തിക നിലയോ ശാരീരിക പ്രത്യേകതകളോ അല്ല സന്തോഷത്തിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഇവയോടൊക്കെ ഒരു വ്യക്തി എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. എന്ത് നമ്മുടെ ബലമാണെന്ന് നാം കരുതുന്നുവോ അത് നമ്മുടെ ബലഹീനതയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബലമെന്ന് കരുതിയിരുന്നത് നഷ്ടമാകുമ്പോൾ അഥവാ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുമ്പോൾ നാം ബലഹീനരാകും. ശരീര സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമല്ല നൽകുന്നത്, ഭയമാണ്, ചിലപ്പോൾ സങ്കടവും. ധനത്തിലോ മറ്റ് ഭൗതിക സാഹചര്യങ്ങളിലോ ആശ്രയിക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അവർക്ക് ശരിയായി സന്തോഷിക്കുവാൻ സാധിക്കില്ല. 1006 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവാ എഡിസന്റെ പരീക്ഷണശാല ഒരു രാത്രി അഗ്നിക്കിരയായപ്പോൾ എഡിസൺ തന്റെ മകനോട് പറഞ്ഞത്, നീ ഓടിപ്പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരിക, ഇതിലും സുന്ദരമായൊരു കാഴ്ച ഇനി ലഭിക്കില്ല എന്നാണ്. സ്വന്തം അധ്വാനം മുഴുവൻ തകർന്നടിഞ്ഞപ്പോൾ അത് ആഹ്ലാദാവസരമാക്കണമെങ്കിൽ ബുദ്ധനെപ്പോലെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭൗതിക സാഹചര്യങ്ങളുടെ അടിമകളായി എല്ലാ വീഴ്ചകൾക്കും അവയെ കുറ്റം പറഞ്ഞ് സ്വയം ശരിയായി ജീവിക്കാതെ കടന്നു പോകുന്നവർ സ്വയം സന്തോഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആവർത്തനം വിരസതയുണ്ടാക്കും. ആദ്യമായി ഒരു പൂന്തോട്ടം സന്ദർശിക്കുമ്പോൾ അത് നമ്മെ ആഹ്ലാദിപ്പിക്കും. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ആഹ്ലാദം നഷ്ടപ്പെടുക മാത്രമല്ല, വിരസതയും തുടർന്ന് വെറുപ്പിലേക്കും അത് വഴിമാറും. അധികമായാൽ അമൃതം വിഷം എന്ന പഴഞ്ചൊല്ല് മലയാളത്തിലുള്ളത് അതിനാലാണ്. ആവർത്തിക്കപ്പെടുന്നതിൽ പുതുമ നിറച്ചുകൊണ്ട് ആവർത്തനങ്ങളെ ക്രിയാത്മകമാക്കാം. ഓരോ യാത്രകളും ഓരോ പുതിയ കാര്യത്തിനു വേണ്ടിയാണെങ്കിൽ അത് ആഹ്ലാദദായകമായിരിക്കും. ലക്ഷ്യം നേടുവാനുള്ള വാഞ്ചയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ അടുത്തത് ഉടനെ തന്നെ ആരംഭിച്ചാൽ മാത്രമേ ആഹ്ലാദമുള്ളൂ. ശരിക്കും ലക്ഷ്യമല്ല ആഹ്ലാദം നൽകുന്നത്, യാത്രയും യാത്രയുടെ അനുഭവങ്ങളുമാണ്. നമ്മുടെ മനോഭാവങ്ങളാണ് ആഹ്ലാദം നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാ മനോഭാവങ്ങളും രൂപപ്പെടുന്നതിനു പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരിക്കും. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സ്വീകരിക്കുന്നതിനു പിന്നിൽ ഒരു സംസ്കൃതിയും അത് ഉരുവാക്കുന്ന മൂല്യബോധവും ഉണ്ടായിരിക്കും. ഒരു പനിനീർ പുഷ്പം ഒരാളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സൗന്ദര്യബോധത്തിന്റെയും പ്രണയത്തിന്റെയും നിത്യതയുടെയും പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരിക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ജീവിവർഗങ്ങളുടെ പ്രായത്തെക്കുറിച്ച് കേൾക്കാം. രസകരമായൊരു പ്രയോഗമുണ്ട്, പുരുഷന്മാരുടെ മാസശമ്പളവും സ്ത്രീകളുടെ വയസ്സും പുറത്തു പറയില്ല എന്ന്. നമ്മുടെ പ്രായം അറിയണമെങ്കിൽ നമ്മോട് ചോദിച്ചാൽ മതിയല്ലോ. ചോദിക്കാതെ അറിയണമെങ്കിൽ പ്രായം നെറ്റിയിൽ എഴുതി നടക്കേണ്ടി വരും. പക്ഷേ കിളിമഞ്ചാരോ എന്ന മനോഹരമായ പർവ്വതനിരകളിൽ വസിക്കുന്ന മസായി വർഗക്കാരിലെ പെണ്ണുങ്ങൾ വിവാഹിതരാകുന്നതുവരെ പ്രായം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവരത് പ്രദർശിപ്പിച്ചിട്ട് നടക്കുകയായിരിക്കും. എങ്ങനെയെന്നല്ലേ കേൾക്കൂ. ഭൂമിയിലെ മറ്റു ചില ജീവജാലങ്ങളുടെയും പ്രായവും വയസ്സുമൊക്കെ അറിയാനുള്ള സൂത്രവിദ്യകൾ മസായി പെണ്ണുങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അവർ കഴുത്തിലണിയുന്ന പിച്ചള മാലയിലാണ് വയസ്സറിയാനുള്ള സൂത്രമുള്ളത്. പിച്ചള വളയങ്ങൾ കോർത്തിണക്കിയ മാലയാണ് ഇവർ അറിയുന്നത്. ഓരോ വയസ്സ് തികയുമ്പോഴും ഓരോ വളയവും കൂടുതൽ മാലയിൽ ചേർത്തിടും. ഈ മാല വളയമെണ്ണി നോക്കിയാൽ മതി പെണ്ണിന്റെ പ്രായമറിയാം. ഈ വിദ്യ വിവാഹം കഴിയുന്നതുവരെ മാത്രമേ ഉള്ളൂ. പിന്നെ മാല ഊരിയറിയും. എന്നിട്ട് സാധാരണ മാലകളായിരിക്കും അറിയുക. മനുഷ്യരുടെ മാത്രമല്ല മറ്റു ജന്തുക്കളുടെയും ചില സൂത്രവിദ്യകളുണ്ട്. മനുഷ്യരുടെ പ്രായമറിയാൻ ജനിച്ച അന്നു മുതലങ്ങ് കൂട്ടിയാൽ മതി. എന്നാൽ മൃഗങ്ങൾക്കും മറ്റും അതിന് കഴിയില്ലല്ലോ. അതിന്റെ ആവശ്യവും അവയ്ക്ക് വരുന്നില്ല. മാട്ടുകച്ചവടക്കാരിൽ പോത്തിന്റെയും കാളയുടെയുമൊക്കെ പ്രായം കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാടുകളുടെ വായ പിളർത്തി പല്ലുകൾ നോക്കിയാണ് സാധിക്കുന്നത്. എത്രമാത്രം പല്ലുകൾ തേഞ്ഞിട്ടുണ്ട്, മഞ്ഞ നിറം, പല്ലിടകളിലെ ഉച്ഛിഷ്ടങ്ങൾ തുടങ്ങിയവ നോക്കിയാൽ അവർക്കത് മനസ്സിലാകുമത്രേ. ഇനി ചെമ്മരിയാടുകളുടെ പ്രായമറിയണമെങ്കിൽ അവയുടെ നീണ്ടു വളഞ്ഞ കൊമ്പുകൾ നോക്കിയാൽ മതി. ഈ കൊമ്പുകൾ സൂക്ഷിച്ചൊന്ന് നോക്കൂ. കൊമ്പുകളിൽ ചുറ്റിവരിയുന്ന രേഖകൾ കാണുന്നില്ലേ? പ്രായമേറുന്നതിനനുസരിച്ച് രേഖകളുടെ എണ്ണവും കൂടും. അങ്ങനെയും പ്രായമറിയാം. ഇനി ചില കക്കകൾ നോക്കുക. അവയിലും കാണാം ഇതുപോലുള്ള പ്രത്യേക വരകൾ. വർഷത്തിൽ ഈ രണ്ട് വീതമുള്ള ഈ വരകളാണ് കക്കയുടെ പ്രായം വിളിച്ചറിയിക്കുന്നത്. മത്സ്യങ്ങളിലാണെങ്കിൽ ചെതുമ്പലുകളും ചെകിളകളും എല്ലുകളും നോക്കിയാണ് വയസ്സ് കണക്കാക്കുന്നത്. അലാസ്കയിലെ കടൽപ്പന്നികളുടെ വയസ്സ് നോക്കുന്നത് കോമ്പല്ലിന്റെ കടക്കിലുള്ള വരകൾ എണ്ണിയാണത്രേ. മരക്കച്ചവടക്കാർ മരത്തടിയുടെ പ്രായമറിയാൻ വാർഷിക വളയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്താണ് ഈ വാർഷിക വളയങ്ങൾ? വെട്ടിമുറിച്ചിട്ട മരത്തടികളുടെ അറ്റമൊന്ന് നോക്കൂ. അനേകം വൃത്തങ്ങൾ കാണുന്നില്ലേ? അതുതന്നെയാണ് വാർഷിക വളയങ്ങൾ. മരങ്ങളുടെ വളർച്ചയ്ക്ക് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകും. വസന്തകാലത്ത് വളർച്ചയ്ക്കാവശ്യമായ നീര് എല്ലായിടത്തും എത്തിക്കുന്നതിന് മൃദുവായ കൊച്ചുദ്വാരങ്ങളുള്ള കോശങ്ങൾ ഉണ്ടാകുന്നു. വേനലിൽ പുതുതായി വളരുന്ന കൊമ്പുകളുടെയും ഇലകളുടെയും ഭാരം താങ്ങാനുള്ള ശക്തി നൽകാൻ അങ്ങനെയുള്ള തടിച്ച കോശങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള രണ്ടുതരം കോശങ്ങളുടെ വളർച്ച മൂലമത്രേ മരത്തടിയിൽ വർഷം തോറും വളയങ്ങൾ ഉണ്ടാകുന്നത്. ഇവ എണ്ണി നോക്കിയാണ് മരത്തിന്റെ പ്രായമറിയുന്നത്. പെട്ടെന്ന് വളരുന്ന മരങ്ങളുടെ വളയങ്ങൾ തമ്മിൽ കൂടുതൽ അകലമുണ്ടാകും. സാവധാനത്തിലാണ് വളർച്ചയെങ്കിൽ അടുത്തടുത്തായിരിക്കും വളയങ്ങൾ കാണപ്പെടുക. വർഷത്തിൽ ഒരു വളയം കൂടുന്നു. ഭൂകമ്പവും സുനാമിയും കൊടുങ്കാറ്റുമൊക്കെ പ്രവചിക്കാൻ യന്ത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ മരങ്ങളിലെ വാർഷിക വളയങ്ങൾക്കും ഈ കഴിവുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭൂകമ്പങ്ങൾ വാർഷിക വളയത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ നോക്കിയാണത്രേ ഇത് സാധ്യമാക്കുന്നത്. അലാസ്കയിലെ ചില മരങ്ങളിലെ വളയങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അവർക്ക് സംഗതി കത്തിയത്. വളയങ്ങൾ മരത്തിന്റെ പ്രായം കണക്കാക്കിയപ്പോൾ 1904 രൂപം കൊണ്ട വളയത്തിൽ ആ വർഷം തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. 500 വർഷം പഴക്കമുള്ള ഒരപ്പൂപ്പൻ മരം പരിശോധിച്ചാൽ ഇങ്ങനെ പലതും കണ്ടെത്താമത്രേ. ഇവ പരിശോധിച്ച് ഭാവിയിൽ വരുന്ന ഭൂകമ്പങ്ങളും മറ്റും പ്രവചിക്കാൻ മരങ്ങൾ നൽകുന്ന ഇത്തരം വിലപ്പെട്ട വിവരങ്ങൾ സഹായിക്കുമെന്നാണ് നിഗമനം. വാർഷിക വളയങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളുടെ പ്രായം കണക്കാക്കുന്നതിനെ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ പ്രായവും കണ്ടുപിടിച്ചുകൂടെ? അതും ശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗ്രഹങ്ങളുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയുമെല്ലാം ഉൽപ്പത്തി കാലങ്ങളും അവയിൽ കാലകാലങ്ങളിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം കണക്കിലെടുത്താണ് ഭൂമിയുടെ പ്രായം ഗണിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഈ നിഗമനം മറ്റു ശാസ്ത്രശാഖകളിലും പഠനവിധേയമായി. ഭീമാകാരന്മാരായ പർവ്വതങ്ങൾ ഇപ്പോഴുള്ളതുപോലെ രൂപം കൊള്ളാൻ എത്ര സമയമെടുത്തുവെന്ന് നോക്കി മഹാസമുദ്രങ്ങളിൽ ഇന്നുള്ള എത്ര കാലയളവിൽ ഉപ്പും ലവണങ്ങളും ശേഖരിക്കാൻ എത്ര വർഷം വേണമെന്നും കണക്കാക്കി. ഈ പരീക്ഷണങ്ങളെയെല്ലാം ചെന്നെത്തിയത് ഭൂമിയുടെ വയസ്സിലേക്കായിരുന്നു. എത്രയെന്നോ? 550 കോടി വർഷം പ്രായം. ഭൂമിയിലെ ഏറ്റവും പ്രായമുള്ളൊരു മരം അമേരിക്കയിലെ കാലിഫോർണിയയിലെ വൈറ്റ് പർവ്വത നിരയിൽ വളർന്ന മെത്തുസെല എന്നു പേരുള്ള ബ്രസിൽ കോൺ പൈൻ വൃക്ഷമത്രേ. ഇതിന്റെ പ്രായം എത്രയെന്നോ? 4841 വയസ്സ്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നില പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ജയിൽപുള്ളി. മുട്ടത്തു വർക്കി കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണിയുടേതായിരുന്നു. കെ ഡി ജോർജ് ചിത്രസന്നിവേശം നിർവഹിച്ചു. 15 പാട്ടുകൾക്ക് തിരുനയനാർ കുറിച്ചി രചന നിർവഹിച്ചു. ബ്രദർ ലക്ഷ്മണിന്റേതായിരുന്നു സംഗീതം. കമുകറ പുരുഷോത്തമൻ, ജിക്കി, ശാന്ത പി നായർ, ജാനമ ഡേവിഡ്, രാധ, ഗംഗ, പീലീല, കുമരേശൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 ഒക്ടോബർ 3 പ്രദർശനത്തിനെത്തിയ ജയിൽപുള്ളി എന്ന ചിത്രത്തിൽ പ്രേംനസീർ, മുത്തയ്യ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, ബഹദൂർ, കുട്ടൻപിള്ള, മിസ് കുമാരി, ശാന്തി, എസ് ആർ പല്ലാട്, വില്യംസ്, സോമശേഖരൻ, എം ജി നാരായണൻ, ശങ്കർ, തങ്കം, ബേബി, ജാനകർ എന്നിവർ വേഷമിട്ടു. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം ജയിൽപുള്ളി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഓസോണിന്റെ നിറം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഓസോണിന്റെ നിറം എന്താണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് കമുകറ പുരുഷോത്തമനെ കുറിച്ച് കേൾക്കാം. ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ എന്ന ഗാനം കേൾക്കുമ്പോൾ ഗായകനും ഗായകനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഗാനവും ഓർമ്മയിൽ വരും. ഗാനവും ഗായകനും ഒന്നായിത്തീരുന്ന അവസ്ഥ. മലയാളത്തിലെ സമ്പന്നമായ ചലച്ചിത്ര ഗാനശാഖയിൽ ഒരുപക്ഷെ മറ്റൊരു ഗാനത്തിനും ഗായകനും അവകാശപ്പെടാനാകാത്ത വിശേഷണം. ആറര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും നിത്യതാരുണ്യമാർന്ന ഗാനം. ഗായകൻ കമുകറ പുരുഷോത്തമൻ. നാഞ്ചിനാടിന്റെ ആത്മീയ പൈതൃകത്തിൽ നിന്ന് അടർന്നുവീണ ഗാനം. താമ്രപർണിയുടെ പരിലാളനമേറ്റ തിരുനയനാർ കുറിച്ചിയിലെ മാധവൻ നായർ രചിച്ച ഗാനം. മറുകരയായ തിരുവട്ടാറിൽ ജനിച്ച കമുകറയാണ് ആലാപനം. പാടി അഭിനയിക്കുന്നത് തൊട്ടയൽപ്പക്കമായ തിരുക്കുറിച്ചിയിലെ അഥവാ തിക്കുറിശിയിൽ ജനിച്ച സുകുമാരൻ നായർ. ശരിക്കും ഒരു ത്രിവേണി സംഗമം. ആത്മവിദ്യാലയമേ, ഈശ്വരചിന്തയുതൊന്നേ, മാനസ സഞ്ചരരെ എന്നീ ഗാനങ്ങൾ മറ്റൊരു ശബ്ദത്തിൽ കേൾക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ. അത്രമേൽ ആ പാട്ടുകൾക്ക് ആ ഗായകൻ ആത്മാവ് പകർന്നുകൊടുത്തിരിക്കുന്നു. ആത്മവിദ്യാലയമേ ആയാലും ഈശ്വരചിന്തയായാലും എല്ലാവരും ഓർക്കസ്ട്രയടക്കം ഒരുമിച്ചെടുത്ത പാട്ടാണ്. അത്രയും പെർഫെക്ഷനിലാണ് ആ പാട്ടെടുത്തിരിക്കുന്നത്. അത്രത്തോളം കഴിവും ആത്മബന്ധവുമുള്ള ഒരാൾക്ക് മാത്രമേ അന്ന് പാടാൻ കഴിയുമായിരുന്നുള്ളൂ. പാട്ടിന്റെ ഉള്ളിലോട്ട് തൊടുന്ന രീതിയിലാണ് കമുകറ പാടിയിരിക്കുന്നത്. ആദികേശവ പെരുമാളിന്റെ ആരൂഢമായ തിരുവട്ടാറിൽ 1930 December 4 പരമേശ്വരക്കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി കമുകറ പുരുഷോത്തമൻ ജനിച്ചു. 7 സംഗീതാഭ്യസനം നടത്തി. തിരുവട്ടാർ അറുമുഖം പിള്ളയായിരുന്നു ആദ്യ ഗുരു. 13 തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ വച്ച് അരങ്ങേറ്റം. 16 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവിതാംകൂർ പ്രക്ഷേപണ നിലയത്തിനുവേണ്ടി ലളിതഗാനങ്ങൾ പാടിത്തുടങ്ങി. 1953 മെരിലാൻഡ് നിർമ്മിച്ച പൊൻകതിർ എന്ന സിനിമയിൽ 4 ശ്ലോകം പാടി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവന്നു. അടുത്ത വർഷം പുറത്തിറങ്ങിയ അവകാശി എന്ന ചിത്രത്തിലൂടെ മുഖ്യ ഗായകനായി മാറി. 1955 പുറത്തുവന്ന ഹരിശ്ചന്ദ്രയിൽ ആത്മവിദ്യാലയമേ പാടിയതോടെ ഗാനരംഗത്ത് അവിസ്മരണീയമായി തീർന്നു. മലയാള പിന്നണി സംഗീത ലോകത്തെ ത്രിമൂർത്തികളായിരുന്നു കമുകറയും തിരുനയനാർ കുറിച്ചിയും ബ്രദർ ലക്ഷ്മണും. മറ്റൊരാൾക്കും അനുകരിക്കാനാകാത്ത വിധം വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് അനുഗ്രഹീതനായിരുന്നു കമുകറ പുരുഷോത്തമൻ. ഭാർഗവി നിലയത്തിലെ ഏകാന്തതയുടെ അപാരതീരം പോലെയുള്ള പാട്ടിന്റെ റേഞ്ച് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഏകാന്തതയുടെ അപാരതീരത്ത് മുഴങ്ങുന്ന ശബ്ദം എന്നാണ് പി ഭാസ്കരൻ കമുകറയുടെ നാദത്തെ വിശേഷിപ്പിച്ചത്. ആത്മീയ വിശുദ്ധിയുള്ള പാട്ടുകളുടെ ആവിഷ്കർത്താവ് എന്ന് ONV കമുകറയെ വിശേഷിപ്പിച്ചു. ആ ശബ്ദത്തിന് എന്തൊരു ശക്തിയാണെന്ന ആശ്ചര്യമായിരുന്നു യേശുദാസിനുണ്ടായിരുന്നത്. ഗാനത്തിന്റെ അർത്ഥവും അന്തരാർത്ഥവും നേടിയ ഗായകനാണ് കമുകറയെന്ന് KP ഉദയഭാനു. കേൾക്കുമ്പോഴെല്ലാം എനിക്കുവേണ്ടിയാണ് ഈ ഗായകൻ പാടുന്നതെന്ന് തോന്നിയിട്ടുള്ളതായി MT രേഖപ്പെടുത്തുന്നു. കാവാലം നാരായണ പണിക്കർ പറഞ്ഞത് കമുകറ പാടുമ്പോൾ ആ പാട്ടിന്റെ അകത്ത് എന്തോ ചില അത്ഭുതകരമായ ശബ്ദമുണ്ട്, നാദമുണ്ട് എന്നാണ്. ശാസ്ത്രീയ സംഗീതത്തിലും നാടോടി സംഗീതത്തിലും അവഗാഹമുണ്ടായിരുന്ന കമുകറ മലയാളത്തനിമയുള്ള ഈണങ്ങളെ ഉത്തമ ഗാനശില്പങ്ങളാക്കി മാറ്റി. കമുകറ പുരുഷോത്തമനു വേണ്ടി മിണ്ടാത്തതെന്താണ് തത്തേ ഒരുക്കിയ അഭയദേവ് പറയുന്നു, കമുകറയുടെ നിർമ്മലമായ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ ഗാനങ്ങൾ മലയാളത്തിന്റെ മണിമുത്തുകളായിരുന്നു എന്ന്. മണികളുടെ മുഴക്കവും മുത്തുകളുടെ തിളക്കവുമുള്ള കലാതിവർത്തിയായ ഗാനങ്ങൾ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിലെപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ട്രാഫിക്. സംവിധാനം രാജേഷ് പിള്ള. തിരക്കഥ ബോബി സഞ്ജയ്. നിർമ്മാണം ലിസ്റ്റിൻ സ്റ്റീഫൻ. ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. സംഗീതം മെജോ ജോസഫ്, സാംസൺ കോട്ടൂർ. അഭിനേതാക്കൾ ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, അനൂപ് മേനൻ, വിനി ശ്രീനിവാസൻ, ആസിഫ് അലി, സന്ധ്യ, റോമ, രമ്യ നമ്പീഷൻ, ലെന, നമിത പ്രമോദ്, സായികുമാർ, ഫാത്തിമ ബാബു, ജോസ് പ്രകാശ്, പ്രേം പ്രകാശ്, വിജയകുമാർ, ബൈജു ഏഴുപുന്ന, റീന ബഷീർ തുടങ്ങിയവർ.

പന്ത്രണ്ട് മണിക്കൂർ, വെറും 12 മണിക്കൂർ, ഒരു ഉദയത്തിനും ഒരസ്തമയത്തിനും ഇടയിലുള്ള ചെറിയ കുറേ നിമിഷങ്ങൾക്ക് പരമാവധി എന്ത് വിലയുണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ? ഒരു വലിയ സന്തോഷം, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടം, അതുമല്ലെങ്കിൽ രണ്ടും കൂടി കലർന്ന ഒരു സാധാരണ ദിവസം. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷെ എന്റെ ചിന്തയേക്കാൾ വലുതാണ് ജീവിതവും അതിന്റെ യാദൃശ്ചികതകളും. വെറും ഒരു മിനിറ്റ് നേരത്തെ ഒരു വൈകിപ്പോകൽ, അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം തെറ്റൽ, അവിടെ തുടങ്ങുന്ന ആകസ്മികത ചെന്നവസാനിക്കുമ്പോൾ മാറി മറിയുന്നത് നമ്മൾ കോറിയിട്ടിരുന്ന ഒരുപാട് ഒരുപാട് രൂപരേഖകളാവും. എല്ലാത്തിനും ചിലപ്പോഴെങ്കിലും 12 മണിക്കൂർ മതി. വെറും 12 മണിക്കൂർ.

0: രാവിലെ സിദ്ധു എന്ന് വിളിച്ചൊരു ഓൾ ദ ബെസ്റ്റ് പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടെന്നെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു.
1: ഇന്നലെ മിഴിഞ്ഞാൻ നോക്കിയിട്ട് ഡേയും നൈറ്റും പൊയ്ക്കൊണ്ടിരിക്കല്ലേ, അതിനിടെ വിട്ടുപോയി. പിന്നെ ഇതിപ്പോ വലിയൊരു കലാമിറ്റി ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു സ്റ്റേജ് ഐറ്റം അല്ലേ.
0: അങ്ങനെ വെറുതെ ഒരു സ്റ്റേജ് ഐറ്റം അല്ലല്ലോ, അവൾ ആദ്യമായിട്ടല്ലേ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നത്. കഴിഞ്ഞ കൊറേ നാളായി അവൾ അതിനുവേണ്ടി എത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സിദ്ധുവിന്റെ കോൾ അവൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും.
1: ഞാൻ ഈ 100 തിരക്കിനിടെ നിൽക്കുമ്പോ എന്നാ നിനക്ക് എന്നെ ഓർമ്മപ്പെടുത്തി കൂടായിരുന്നു. എന്തായാലും അവളോട് ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി.
2: അവള് സ്കൂളിൽ പോയ നേരത്തോ ഉറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് വിളിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്.
3: സാർ
1: റെഡി അല്ലേ?
3: റെഡി സാർ.
1: എന്നെ കിട്ടിയില്ലെങ്കിൽ
2: മാത്യുവിനെ വിളിച്ചാ മതി കേട്ടോ.
4: ഒരു കാര്യം അമ്മ ശ്രദ്ധിച്ചോ, കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടായിരുന്നു, പ്രൈസ് കിട്ടിയെന്നോ?

0: എന്തൊക്കെയാണ് ഹോബീസ്?
1: മെയിൻലി ഇന്റർനെറ്റ് സർഫിംഗ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെ അത്യാവശ്യം ഈസ്റ്റേൺ മ്യൂസിക്കും കുറച്ച് റീഡിങ്ങും.
2: മൂവീസ്?
1: യാ, ദാറ്റ് ടു.
3: ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണ്?
1: ക്ലാസ്മേറ്റ്സ്.
3: വൈ?
1: ഞാനിപ്പോ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് കോളേജിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു മൂഡിന് ഇതുവരെ മാറിയിട്ടില്ല. ഐ ഗസ് ദാറ്റ്സ് മെയിൻ റീസൺ.
2: വൈ ജേർണലിസം?
1: ഞാൻ എത്തിക്കുന്ന വാർത്ത ഒരാളുടെയെങ്കിലും ലൈഫിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടി.
4: കഫി കഫി മേരെ ദിൽ മേ ഖയാല ആതാ ഹേ.
5: താങ്ക് യു. ഒരു പാട്ട് അങ്ങോട്ട് തരുമ്പോ തിരിച്ച് ഇങ്ങോട്ട് വന്നായിരുന്നു പ്രോമിസ്. ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് വെറുതെ പറച്ചിലല്ലാതെ. ദാറ്റ്സ് പെർഫെക്റ്റ്. ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ആക്കും. അപ്പോ വെനസ്ഡേ 10:30 to 1 മരെ നാം വാക്ക് മാറരുത്. ഓക്കെ, വീട്ടിലെത്തിട്ട് വിളിക്കാം. ലവ് യു ടു. ബൈ. ഗായത്രി വർമ്മ.
6: അപ്പൊ മറ്റവളോ? ശില്പ?
5: ഏത് ശില്പ? അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കേസല്ലേ. ഇനി ഗായത്രി മാത്രം.
6: എടോ സുരേഷേ, താനീ മഹാബാബെ പറയുന്ന കേട്ട് ഓരോന്ന് പഠിച്ചു വെച്ചേക്കരുത്. ഇതാരാ കക്ഷി?
5: ദ ഹോട്ടസ്റ്റ് വുമൺ ഇൻ കൊച്ചൻ.
6: ഓ,
5: കണ്ടു, പരിചയപ്പെട്ടു. രണ്ടാഴ്ച മുമ്പ് ഒരുമിച്ച് ഒരു പാട്ടും പാടി. കഴിഞ്ഞ ആഴ്ച വീണ്ടും പാടി. ഇനി ദാ ബുധനാഴ്ച ഒന്നുകൂടി പാടാൻ പോവുക. ജുഗൽ പന്തി.
6: എന്റെ അമ്മേ,
7: ആദ്യമായിട്ട് കൈക്കൂലി വാങ്ങിയതാ. ഗതികേടുകൊണ്ട് അതിൽ തന്നെ കുടുങ്ങി. അതെ, ട്രാഫിക് കോൺസ്റ്റബിൾ. പേര്?
8: പേരെന്താ? സുദേവൻ.
7: സുദേവൻ? അതെ സർ, നായരാണ്. സാറൊന്ന് കാര്യമായിട്ട് മിനിസ്റ്ററോട് പറഞ്ഞ് അയാളുടെ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം. മൂന്നാല് പെമ്പിള്ളേരുള്ള മനുഷ്യനാ. ഈ ജോലിയില്ലേ, കൂട്ടത്തോടെ വല്ല ട്രെയിനിന് മുൻപിലും ചാടേണ്ടി വരും.
9: ഹലോ, ഇപ്പൊ കേക്കോ? ആ, ലിഫ്റ്റിലായിരുന്നു, അതുകൊണ്ടാ. അതെ, വരാ. വൈറ്റ് ഫോർട്ടില്. ഓക്കെ. എന്തായി രാജന്റെ ചെക്ക്?
10: ക്ലിയറായി. പറയേണ്ട പോലെ പറഞ്ഞപ്പോ ക്ലിയറായി.
9: എന്തൊക്കെയാ ജോയി?
11: 16-ാം തീയതിയാണ് നമ്മുടെ റിലീസ് വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഗംഭീരമായിട്ടുണ്ടെന്നാണ് കണ്ടവര് പറയുന്നത്.
9: അപ്പൊ ബാക്കിയൊന്നും കൊള്ളൂലേ.
11: അല്ല,
12: നാളെ നമ്മുടെ ഒരു പ്രിവ്യൂ വെച്ചിട്ടുണ്ട്. സാറിന് വന്ന?
9: ഏയ്, നടക്കില്ല. നാളെ എനിക്ക് ഫുൾ ഡേ ഷൂട്ടിംഗാ.
12: 16-ാം തീയതി ഇവിടെ ഉണ്ടാവുമോ അതോ?
9: അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എനിക്കൊരു മലേഷ്യൻ ട്രിപ്പ് കേറി വരും.
12: പ്രൊമോഷന്റെ സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു.
9: അതൊക്കെ നിങ്ങൾ അങ്ങ് പ്രൊമോട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും ഞാനില്ല. അപ്പൊ ശരി. ആയത്തപ്പെടല്ലേ, മുട്ടിപ്പോയി പ്രാർത്ഥിക്കും.
12: താങ്ക് യു സർ.
9: ഓക്കെ.
13: എന്തായി? 16-ാം തീയതി ജോയിൻ ചെയ്യുന്നു ആസ് ജേർണലിസ്റ്റ് ട്രെയിനിങ്.
14: ഐ ന്യൂ ഇറ്റ് മാൻ, ഐ ന്യൂ ഇറ്റ്.
13: ഓക്കെ, ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം.
1: കോട്ടില്
2: കഴിഞ്ഞു. ഡിവോഴ്സ് അലൗഡ്. ചാപ്റ്റർ ക്ലോസ്ഡ്. എന്റെ ഈ ഡിസിഷൻ അത് റെയ്ഹാനെ പരിചയപ്പെട്ടുകൊണ്ടല്ല. അങ്ങനെയൊരു സംശയം ഉണ്ടാവരുത്. എന്നായാലും അവസാനിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്, തുടക്കം തൊട്ടേ. ഐ എം ഹാപ്പി ഫോർ യു. പോട്ടെ, വിളിക്കാം.

0: അങ്ങോട്ട് അങ്ങോട്ട് നീക്കി നിർത്തും.
1: ഡോക്ടറാണല്ലേ?
2: അതെ സർ. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാ.
1: അല്ല സർ, ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട്.
2: ടെസ്റ്റ് ഡ്രൈവ് ആണെ, സീറ്റ് ബെൽറ്റ് ഇടണ്ടേ?
1: സോറി സർ.
2: ഏത് നേരത്താണോ നമുക്ക് ഈ റൂട്ടിൽ കൂടി തന്നെ വരാൻ തോന്നി.
3: ഏത് നേരത്താണോ ഈ വണ്ടി തന്നെ വാങ്ങാൻ തോന്നി. ഉദ്ദേശിച്ച കളറോ കിട്ടിയില്ല. ഇപ്പൊ
2: ലക്കി കളറാണ്
3: കാണുന്നുണ്ട്. ലക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വരുന്ന 16-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. വൈഫിനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അന്ന് രാവിലെ വണ്ടി എടുക്കാൻ വരുമ്പോ അദ്ദേഹം പറഞ്ഞാലാണ് എന്റെ വിധ മാറാൻ പോകുന്നത്. കേട്ടല്ലോ. എന്തുവാണ്?
4: ഓക്കേ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ.
3: ഡിയർ,
4: സീ യു, ബൈ ബൈ. ഓക്കേ.
5: അപ്പൊ 16-ാം തീയതി ഐശ്വര്യമായിട്ട് ചെന്ന് ജോലിക്ക് കയറിക്കോ. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്.
6: താങ്ക് യു സോ.
7: പക്ഷെ 3-4 പെമ്പിള്ളേരെന്ന് പറഞ്ഞത് എനിക്ക് ഒരു മകളേ ഉള്ളൂ.
5: എടോ, പ്രാരാബ്ദം പറയുമ്പോ അത് കനത്തി തന്നെ പറയണം. മിനിസ്റ്റർ തന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ചെല്ലേ, മേലിൽ ഇത്തരം വേണ്ടാധീനങ്ങളൊന്നും കാണിച്ചേക്കരുത്.
7: അതാണ് നിയമം. ആര് നിൽക്കണം, ആര് പോകണം എന്ന് തീരുമാനിക്കാൻ രണ്ടേ രണ്ട് നിറങ്ങൾ. ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മളെല്ലാവരും ഒരു 4 കൂടി ജംഗ്ഷനിൽ ഒരുമിച്ച് കാത്തുകിടക്കുന്നു, ഓരോരോ പ്രതീക്ഷകളുമായി. പിന്നെ ഒരൊറ്റ കൺചിമ്മലിൽ പല വഴിക്ക്, പല ലക്ഷ്യത്തിലേക്ക്. ഒരുപക്ഷെ ഇതേ 4 കൂടി ജംഗ്ഷനിൽ വീണ്ടും കണ്ടുമുട്ടാൻ. ഒരുപക്ഷെ തെറ്റില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചില കണക്കുകൂട്ടലുകളെ പിന്തുടരാൻ. അതാണ് നിയമം.

0: പെട്ടെന്ന് ഒരു ബൈലയിൽ നിന്ന് നാലഞ്ച് പയ്യന്മാരെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒച്ച വെച്ച് വല്ലാത്ത വൾഗ കമന്റ്സ് ഒക്കെ ആയപ്പോ ഞാൻ കുറച്ച് സ്പീഡ് എടുത്തു. അപ്പൊ അവർക്കും വാശിയായെന്ന് തോന്നുന്നു. വളരെ ഡേഞ്ചറസ് ആയി എന്റെ കാറിന് പാരലായി വരാനും മറ്റു തുടങ്ങി. അവരെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു ട്രാഫിക് ഐലൻഡിൽ വെച്ച് കാർ ഏതോ ഒരു വാഹനം തേടിച്ചു. ഏതോ ഒരു വാഹനം. അതല്ലാതെ ആ ഒരു ഷോക്കിൽ ഞാൻ കാർ നിർത്തിയില്ല. നിർത്തണമെന്ന് അറിയാനിട്ടല്ല. But I was scared. Very, very scared.
1: മയിലായ് മഴ കൊണ്ടതുപോലെ അകമേ പിടയും.
2: അച്ഛനോട് കാലത്തിലെ ഉള്ളുകൂടി വാങ്ങണം
1: പറയാം.
2: അച്ഛ, അരക്കിലോ ഉള്ളി കൂടെ വേണമെന്ന്.
3: കാൽക്കിലോ ഉള്ളി?
4: അരക്കിലോ എന്ന മോള് പറഞ്ഞത്. സാറ് കേട്ടത് തെറ്റിയതാ?
3: കേട്ടത് തെറ്റിയത് അവൾക്കാ. താൻ കാൽക്കിലോ ഇടും. എത്രയായി?
4: 50 രൂപ. ചേച്ചിക്ക് എന്താ വേണ്ടത്?
2: തക്കാളി.
5: അപ്പോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്?
3: ജോത്സ്യനോട് എന്റെ കാര്യം സംസാരിച്ചു. എന്നിട്ട്
5: ആ തന്റെ എല്ലാ കാര്യം കേട്ടു കഴിഞ്ഞപ്പോ പുള്ളി ഗണിച്ചു നോക്കി. സമയം മോശമാ.
3: സസ്പെൻഷനിലായി വീട്ടിലിരിക്കുന്ന ഒരുത്തന്റെ സമയം മോശമാണെന്ന് പറയാൻ എങ്ങാണ്ടിരിക്കുന്ന ജോത്സ്യം വേണോ? അങ്ങനെയാണെങ്കിൽ ഈ പണി എനിക്കും ചെയ്യാവല്ലോ.
5: പുള്ളി അങ്ങനെ എങ്ങാണ്ടിരിക്കുന്ന ജോത്സ്യനൊന്നും അല്ല. അങ്ങ് കേന്ദ്ര ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥനാ. എന്റെ നാള് കേട്ടപ്പോ അങ്ങേര് പറഞ്ഞല്ലോ ആരോഗ്യം തീരെ ശരിയല്ലെന്ന്.
6: സുദേവ സാറിന് ജോയിൻ ചെയ്യാണല്ലേ. രാജേന്ദ്രൻ വഴി മന്ത്രിയെ പിടിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു 50,000 രൂപയെങ്കിലും ആ നിങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന. രാജേന്ദ്രൻ പറഞ്ഞപ്പോഴാ ആകെ 15,000 രൂപയ്ക്ക് വേണ്ടിയാണോ ഈ പാടൊക്കെ പെട്ടത്.
3: അടുത്ത പ്രാവശ്യം ആവട്ടെ, 100,000 മേടിക്കാം. പക്ഷെ അസോസിയേഷന്റെ വക എനിക്കൊരു സ്വീകരണം തരണം. അതെ, ആ പോയ ഉദ്ദണ്ണന്റെ ജാതകം സാറാ ജോത്സ്യന് കൊടുക്കും. അവനെ ആരെങ്കിലും തല്ലി കൊല്ലുമെന്ന് ഗണിച്ചു പറഞ്ഞാ അങ്ങേരിൽ ഞാൻ വിശ്വസിക്കാം. ആ നിക്ക് നിക്ക്, ഞാനിന്ന് ഓഫീസിലേക്കുണ്ടല്ലോ. സ്കൂളിൽ ഞാൻ വിടാം.
0: വേണ്ട, ഞാൻ നടന്നോളാം. സൗമ്യ മീരയ്ക്കുണ്ടല്ലോ.

0: ഈ സൗമ്യ മീരയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവരുടെ മുമ്പ് കൂടെ അച്ഛന്റെ ഒപ്പം സ്കൂട്ടറിൽ പോകുന്നതായിരുന്നു അവർക്ക് ഗമ.
1: രണ്ടു മൂന്നാഴ്ചയായിട്ട് അവരുടെ കൂടെ സെറ്റ് കൂടെയുള്ള സ്കൂളിൽ പോക്ക് ശീലമായി കാണും.
0: പിന്നെ അച്ഛന്റെ പടവും പേരും പത്രത്തിൽ വന്നതും സ്വർണ്ണ മെഡൽ കിട്ടിയതിനൊന്നും അല്ലല്ലോ. 16 വയസ്സിനും കാണും അതിന്റേതായ അഭിമാനം.
2: അതെ അതെ അതെ, പടം ഇന്ന് റിലീസാ. താങ്ക് യു ജയ. ഓ, ഞാൻ വിളിക്കാം.
3: പാലക്കാട് നിന്ന് വിളി വല്ലതും
2: ചേച്ചി വിളിച്ചു. മോളിന്നലെ സുഖമായിട്ട് ഉറങ്ങിയെന്ന പറഞ്ഞത്. പക്ഷെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോ അങ്ങേര് പറഞ്ഞത് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. എപ്പോ വേണേലും പഴയതുപോലെ ആവും. ആ കഴിഞ്ഞു തോന്നുന്നു. പത്തേ മുക്കാലുള്ള ഇന്ത്യൻ എയർലൈൻസ് ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. എയർപോർട്ടിൽ സന്ദീപ് വരും. അവിടുന്ന് ഒരു 11:30 പാലക്കാട്ടെത്താം. ഞാനും ശശിയും ബൈ റോഡ് വരാം.
4: വേണ്ട, ശശി കാറിൽ വരട്ടെ, താൻ എന്റെ ഒപ്പം വന്നാ മതി.
2: ശരി.
4: ശ്രുതി വിളിച്ചോ?
2: വിളിച്ചു, വിശേഷമൊന്നുമില്ല. പക്ഷേ ചാനൽ ഇന്റർവ്യൂ 11 മണിക്കാ, അതും ലൈവ്.
4: അത് നേരത്തെ ആക്കാൻ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലേ.
2: പക്ഷേ നേരത്തെ അനൗൺസ്മെന്റ് പോയത് കൊണ്ട്
4: ഇപ്പൊ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഞാനവിടെ ഇറങ്ങും. അപ്പൊ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് വിളിച്ചു പറ. മനസ്സിലായോ? ആ, അവിടെ ചെന്നിട്ട് ഡിലേ ഒക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞാ അങ്ങനെയും ഞാനങ്ങ് പോകുന്ന പറഞ്ഞേക്ക്.
2: ശരി
5: സാറേ, സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് സാറും നോക്കൂ.
4: നിങ്ങൾ എന്താ ശരി ആളെ കളിയാക്കണോ? 8:30 വിടാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 9 ആവുന്നു. ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല.
5: ജസ്റ്റ് ഒരു ഷോർട്ടേ ഉള്ളൂ.
4: നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. മാത്യു, വണ്ടി എടുക്ക്.
5: മാത്യു,
3: നിക്ക്, ഞാൻ നോക്കട്ടെ.
6: ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. മഹാദേവനായും ഇൻസ്പെക്ടർ കിരണായും രാംമൂർത്തിയായും ഡോക്ടർ മഹേന്ദ്രനുമായൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ സിദ്ധാർത്ഥ്. There is lot to talk, lot to know. Welcome to the slow.
7: Oh damn, show show show. Ella praisho ee slow anda show annadu.
3: Ee show anda slow annadu.
8: Nee kodil conscious aagunada prashnam. Ippa tettu nu vicharichirna aarkayalum tettu. Cheriya mistake okke aanengile adu mind iyadangu munpottu poikku.
3: Adin idu cheriya mistake allallo. എന്റെ ഫസ്റ്റ് ഡേ
9: പ്രോഗ്രാമിനിടയിൽ അങ്ങനെ തെറ്റൊന്നും ഇല്ല. ആ ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. പിന്നെ ശരിക്കും ഇതൊന്നും റിഹേഴ്സൽ ചെയ്യാനേ പാടില്ല. അപ്പൊ തോന്നു.
3: ആ വിഷ്ണു, ഇല്ല ഞാൻ വീട്ടിലാ. എന്താ നേരത്തെ വെച്ചാ? ഓ ഗോഡ്, ഞാൻ എന്താ വരാ.
9: എന്താടാ
3: പ്രോഗ്രാം 9:30 തുടങ്ങണെന്ന് അയാൾ ഇതേപ്പ ചാനലിലെത്തി. ആ സിദ്ധാർത്ഥ്, നീ എന്നെ ഒന്ന് ഡ്രോപ്പ്
8: ചെയ്യണേ.
3: ആർക്കറിയാം ഇവരുടെ ഒക്കെ കാര്യല്ലേ. ഒന്ന് ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് പോലും ഇല്ല.
8: ബാപ്പച്ചോട് പറഞ്ഞിട്ട് പോ റിഹാൻ.
3: പ്രോഗ്രാം കുറച്ച് നേരത്തെ ആക്കി. ഞാൻ നേരെ അങ്ങോട്ട് പോവാ.
0: ഞാൻ കണ്ടിട്ട് നിന്നെ വിളിക്കാം. യു ആർ പെർഫോമിംഗ് വെൽ. ഞാൻ കേട്ടു.
3: ഷോ സ്ലോ ആണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചോണേ.
8: അങ്ങനൊന്നും ആവില്ല.
9: ശരി.
0: നീ തള്ളി വിട്ടില്ലായിരുന്നെങ്കിൽ എന്നോട് പറയാതെ അവനങ്ങ് പോയനല്ലേ.
8: അവന് വിഷമമുണ്ട്.
0: അത് സാരമില്ല, മാറിക്കോളും.
8: അവൻ പറയുന്നതിൽ തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാപ്പച്ചിയുടെ അത്യാവശ്യം ഫ്രണ്ട്സ് ഒക്കെ എല്ലാ ചാനലിലും ഉള്ളതല്ലേ. അവന് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ.
0: അവന് ചിലപ്പോ ജോലി കിട്ടിയനെ. പക്ഷെ അതെന്നും അവന്റെ വാപ്പച്ചു വാങ്ങിക്കൊടുത്ത ജോലിയായി തന്നെ ഇരുന്നേനെ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതിപ്പോ ഒറ്റയ്ക്ക് നേടിയെടുത്തില്ലേ, അതാ സുഖം. അത് അവന് മനസ്സിലായിക്കോളും.
8: എനിക്ക് മനസ്സിലാവില്ല ഈ ഫിലോസഫി ഒന്നും.
0: ചായ.
8: ഓ
0: തമ്പി, ഫ്രീ ആണെങ്കിൽ 9:30 ഇന്ത്യ വിഷൻ എന്ന് വെക്ക്. റീഹാൻഡ് ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്ന് അവന്റെ ഫസ്റ്റ് ഡേ ആ. ഓക്കെ. ആ ജോർജ്, ഞാനാ എഴുന്നേറ്റുള്ളൂ. ഇന്ത്യ വിഷനിൽ 9:30 നമ്മുടെ റീഹാൻഡ് ഒരു പരിപാടിയുണ്ട്, ടോക്കിംഗ് പോയിന്റ്. ഒന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഓക്കെ. ആ
3: അതെ, നമുക്ക് പനമ്പള്ളി നേർ വഴിയൊന്ന്
9: അസറ്റ് ടോംസ് വഴിയെന്ന് പറ. നേരമില്ലാത്ത നേരത്തെ അവന് അതിന് സമയമുണ്ട്.
3: ഫസ്റ്റ് ഡേ അല്ലടാ. ഓ
10: ഹൈ സോണിയ.
11: ഹൈ ശ്വേത, ഹവ് ആർ യു?
10: ഫൈൻ.
11: ഓക്കേ,
10: ഹൗ വാസ് ദ ട്രീറ്റ്മെന്റ്?
11: യാ, ഇറ്റ് വാസ് റിയലി നൈസ്.
10: ഹലോ,
9: നീ വീട്ടിലെത്തിയോ?
10: ഇല്ല, ഞാൻ സ്പായില. നീ ഹോസ്പിറ്റൽ അല്ലേ?
9: ഒരു കാര്യം ചെയ്, നീ ആ ബ്രെഡ് വേൾഡിന്റെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും.
10: എന്താടാ എന്താടാ കാര്യം?
9: ഞാൻ പറയാം.
10: ഓക്കേ ഓക്കേ.
12: ഫീഡ്ബാക്ക് പേപ്പർ സ്റ്റാറിലുണ്ട്, സാറ് ഡെഫിനറ്റ് ആയിട്ട് അയച്ചു തരണം.

0: ഒരു വാഹനത്തെ ഇടിച്ചു. എവിടെയാ ഡ്യൂട്ടിയിൽ നിന്ന് മെസ്സേജ് ചെയ്യണേ?
1: ഇടിപ്പോട്ടെ.

0: Duty. Tendi kanzi. ഇന്ന് ജോയിൻ ചെയ്യാനല്ലേ?
1: എന്തിനാ ട്രേഡിച്ചതെന്ന്?
2: ഏതോ ഒരു വാഹനം, അതല്ലാതെ ആ ഒരു ഷോക്കിൽ ഞാൻ കാർ നിർത്തിയില്ല. നിർത്തണം എന്നറിയാനിട്ടല്ല. ഐ വാസ് സ്കേർഡ്.
3: വെൽക്കം ടു ടോക്കിംഗ് പോയിന്റ്. ടുഡേ വി ഹാവ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർ ഓഫ് ദി മലയാളം ഇൻഡസ്ട്രി. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും അതാരാണെന്ന്. യെസ്, ദി വൺ ആൻഡ് ഓൺലി സിദ്ധാർത്ഥ്.
4: ഈ ഷോ തന്നെയാണെന്ന് ഉറപ്പാണോ?
5: അതെ.
3: സാറിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്ട് എന്ന് പറയാവുന്ന ഈശ്വർ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് എന്തൊക്കെയാണ്
6: പ്രത്യേകത? ഗുഡ് മോർണിംഗ് സർ.
4: ഗുഡ് മോർണിംഗ് സർ.
6: ക്ലിയർ ഓഫ്. ലുക്ക്, ലെറ്റ്സ് ഓൾ ബി ഹോപ്ഫുൾ. ഹെമറ്റോമ ആണെങ്കിൽ ഇവാക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. Then the recovery will be smooth.
4: Doctor, Avan conscious ano?
6: Illa. But don't worry. That shouldn't be a problem.
7: Excuse me, sir.
6: Huh?
7: Left front of right bleed with intraventricular extension and midline shift. And GCS is, sir.
6: Avarna umbili vachano?
7: Adho vanda anja medical terms ubeya chada.
6: Damn it. He's a doctor.
4: Yenta paranitha?
7: സോറി സർ,
8: കാറ് സിഗ്നൽ തെറ്റിച്ച് വന്നോണ്ടോ?

0: പേഷ്യന്റിന്റെ പേരെന്താ?
1: റെയ്ഹാൻ സൈഫുദ്ദീൻ.
0: രാവിലെ വന്ന ആക്സിഡന്റ് കേസല്ലേ?
1: അതെ.
0: ഓപ്പറേഷൻ തിയേറ്ററിലാണ്, തേർഡ് ഫ്ലോർ.
1: ഞാനൊന്ന് പോയിട്ട് വരാം, നിങ്ങളോട് ഇരിക്കെ.
0: ഞങ്ങളുടെ
1: സിറ്റുവേഷൻ ഞാനൊന്ന് നോക്കട്ടെ, തൽക്കാലം യു സ്റ്റേ ഹിയർ.
0: ഡോക്ടർ, ഡോക്ടർ റാം.
2: യെസ് ഡോക്ടർ. സർജറി ജസ്റ്റ് കഴിഞ്ഞു, വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. ഇല്ല, ഞാനൊന്ന് വീട്ടിൽ പോയി വന്നിട്ട്. ഓക്കെ, വെൽക്കം.
3: പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. അവിടെ 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ഹാർട്ട് വേണം, ഇമ്മീഡിയറ്റ്ലി. ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയാ, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. അത്യാവശ്യമായതുകൊണ്ട് അവർ എൻക്വയറിയുടെ ഭാഗമായിട്ട് വിളിച്ചതാ. ആ പയ്യൻ അവന്റെ ഫാദറോ ഡോക്ടറിന്റെ ഫ്രണ്ടാ അല്ലേ?
2: ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ക്ലബിൽ വെച്ച് കണ്ടുള്ള പരിചയം. കം ഓൺ ഡോക്ടർ, വാട്ട് ആർ യു ഗെറ്റിംഗ് അറ്റ്?
3: അദ്ദേഹം ഡോക്ടറല്ലേ?
2: അതെ, സർജൻ.
3: അപ്പോ ഇനി ആ പയ്യനൊരു റിവൈവ് ഇല്ലെന്ന് അയാൾക്കറിയായിരിക്കുമല്ലോ.

0: താങ്ക്സ്. നമ്മളിങ്ങനെ മാറിയിരിക്കേണ്ട കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് കാണണമെന്നില്ലേ? എന്നായാലും എല്ലാരും അറിയേണ്ട കാര്യം. ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. നോക്കണ്ട, ഒരു ഡീറ്റെയിലും ഒന്നിന്റെയും പേരിൽ അങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല.
1: എന്റെ മകൻ മരിച്ചു പോവും, അതാണല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ വേറെ ആർക്കോ വേണ്ടി അവനെ നേരത്തെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ.

0: ஏற்றலாம்.
1: ஈஸ்வர் விநாயகர் யாதனிடம் கோபமாய் அக்ரஹாரத்தில் தொழுது கொண்டிருந்த பழைய பிராமண பாலன் படியடைச்சு புறத்தாக்கப்படும் எதிர்பார்க்க பிரயாண் தைரியம் இல்லாது நின்றிருந்த நிசகாயம் பின்னிட்ட வழிகளுடைய வேதமந்திர
0: ஹலோ ஓகே ஐ அம் ஸ்டார்டிங் நவ ஏய் கேமராமேன் ஹரியோட வந்து பட்டத வரமா
2: ரியே நான் ஆதிம் காணுனது ஒரு மாசம் முன்பான ஏஷியாநெட்டில் ப்ரோக்ராம் ப்ரொடியூசராய ஜோலி என்ன சமயம் ஒரு ஓணத்தின் சித்தார்த் சங்கரினை இன்டர்வியூ செய்ய
1: சொன்னி
3: എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. തിരുവോണ ദിവസം ലോകത്ത് എവിടെയാണെങ്കിലും വീട്ടിലെത്തി ഭാര്യയോടും മോളോടൊപ്പം ഞാൻ സദ്യ ഉണ്ണാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് സാധിക്കാറില്ല. പക്ഷെ വീട്ടിലുണ്ടെങ്കിൽ ഞാനും മോളും കൂടിയാണ് പൂക്കളമൊക്കെ ഇടാറ്. കുക്കിംഗ് അറിയാൻ പോയെങ്കിലും സദ്യ ഒരുക്കാനൊക്കെ ഞാനും കൂടും. ഞാൻ ഉണ്ടാക്കുന്ന രസം സാമ്പാർ പോലെയാണെന്ന് എന്റെ മോള് പറയുന്നത്.
4: പ്രശസ്തരായ ഒരു വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്ന് പറയാറുണ്ട്. സാറിന്റെ കാര്യത്തിലും അതങ്ങനെയാണോ?
3: അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയാറുമുണ്ട്. വീട്ടിൽ ഞാനൊരു താരമല്ല, ഒരു ഭർത്താവും അച്ഛനുമാണ്. ക്യാമറ കട്ട്. ശശി, ഓക്കെ, ക്യാമറ റോൾ.
4: ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചോട്ടെ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പറഞ്ഞുകൊണ്ട് ചോദിക്കുക. മോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാ പറയാൻ പറ്റുമോ?
3: പറ്റും. ഞാൻ.
4: മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ?
3: ക്യാമറ കട്ട്. റിയ, ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ?
5: എലിസബത്ത് മാം.
3: ആ, ക്യാമറ റോൾ.
6: റോളിംഗ് സർ.
3: അത് എലിസബത്ത് മാഡമാണ്. സ്കൂളിൽ നിന്നെത്തിയാൽ അവൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് എലിസബത്ത് മാഡത്തെ പറ്റിയാ. ഷി ഈസ് എ ബ്രില്യന്റ് ടീച്ചർ. പഠിപ്പിക്കലിൽ മാത്രമല്ല, സ്റ്റുഡൻസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ്സിലും.
2: ഈ ചോദ്യക്കുറിപ്പിൽ ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ കുട്ടിയെ ഒരു സ്കൂപ്പ് മെറ്റീരിയൽ ആക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്നിപ്പോ അവളെന്റെ മുമ്പിൽ വീണ്ടും ഒരു പത്രപ്രവർത്തകൻ ഒഴിവാക്കാൻ പറ്റാത്ത ബ്രേക്കിംഗ് ന്യൂസായി. ഒരു ആശുപത്രിയിലെ കാർഡിയാക് കെയർ യൂണിറ്റിൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന ഡൈയിങ് പേഷ്യന്റായി അവൾ വീണ്ടും.

0: സംഭവിക്കാം. ഹാർട്ട് എടുക്കുന്ന സമയത്ത് ഹി ഹാസ് ടു ബി അലൈവ്. മരണം സംഭവിച്ച പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ലെറ്റ് മീ ബി ഫ്രാങ്ക്, റിയയുടെ കണ്ടീഷനും ഒട്ടും നന്നല്ല. ബി പിയും ഹാർട്ട് റിതവും അബ്നോർമലാണ്. ഇനി ഒരു 3.5-4 മണിക്കൂറാണ് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന മാക്സിമം സമയം. അത് തന്നെ കൂടുതലാണ്. അതിനോടകം പുതിയ ഹാർട്ട് റിയയുടെ ബോഡിയിൽ പ്രവർത്തിച്ചു തുടങ്ങണം. ദ പ്രോബ്ലം ഈസ് ട്രാൻസ്പ്ലാന്റിന് ആ പയ്യന്റെ പേരൻസ് സമ്മതിച്ചിട്ടില്ല.
1: എന്റെ മോളാണെന്ന് പറഞ്ഞോ? മാത്യു, കോൾ ദ CM's ഓഫീസ് അർജന്റ്ലി.
2: സാർ,
3: അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് ഡൽഹിയിലായതുകൊണ്ടേ. ഏ അല്ല സാർ, ആ പയ്യന്റെ പേരന്റ്സിനൊന്ന് നേരിട്ട് പോയി കണ്ടാൽ.
2: ആ
3: താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
2: നോ സർ, സാർ രാവിലെ 7:30 പിന്നെ 10:15 ആയിരുന്നു അവിടുന്നുള്ള ഫ്ലൈറ്റ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് രാത്രി 9:20 സ്റ്റാർട്ട് ചെയ്യുന്ന ജെറ്റേ ഉള്ളൂ.
3: ഹെലികോപ്റ്റർ അവൈലബിലിറ്റി നോക്കൂ പ്ലീസ്, ഫാസ്റ്റ്.
2: ഓക്കെ,
4: ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ടെടുത്തത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ,
2: പേരന്റ്സിന്റെ മാത്രമേ അകത്ത് വിടാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
4: ഒരു 2 മിനിറ്റ് അത്രയും പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി.
2: പക്ഷേ ഒരാള് മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ.
5: നീ ചെല്ലേ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ട്രാഫിക്.
2: മരീന, ജസ്റ്റ് കം ഹിയർ.
3: എന്താ?
2: AF പോലെ തോന്നുന്നു, എന്നാലും ബിപി നോക്കാം.
3: ഓക്കേ.

0: कौन सा डॉक्टर?
1: नोरा स्टूडेंट जी आई विल स्टार्ट
2: इट्स ऑन

0: ഹലോ സർ, ഐ ആം ജെയിംസ് ജോസഫ്,
1: എം പി.
0: ഐ ആം സോറി, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പറയാൻ പോകുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയാൻ പാടുള്ളതാണോ എന്നും എനിക്കറിയില്ല. പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. മിസ്റ്റർ സിദ്ധാർത്ഥ് ശങ്കർ.
2: എക്സ്ക്യൂസ് മീ സർ, ഡിസ്ട്രിക്ട് കളക്ടർ, ഹി വാണ്ട്സ് ടു ടോക്ക് ടു യു.
3: ഹലോ, ലുക്ക് മിസ്റ്റർ കളക്ടർ, നിങ്ങൾക്കും ബാക്കി എല്ലാവർക്കും എന്റെ മകൻ മരിക്കാൻ പോകുന്ന ആരോണ്. പക്ഷേ എനിക്കിപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്ന എന്റെ മകനാണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വട്ട് ദാറ്റ് മീൻസ്.

0: Yes, sir. I understand. Thank you for everything.
1: എനിക്കപ്പോ എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം.
2: ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്.
3: മഹാദേവനായും ഇൻസ്പെക്ടർ കിരണായും റാംമൂർത്തിയായും ഡോക്ടർ മഹേന്ദ്രനുമായൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ സിദ്ധാർത്ഥ്. വെൽക്കം ടു ദ സ്ലോ. ഈ ഷോ ആണ്.

0: അവന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഇന്നത്തെ ദിവസം. ഹി വാണ്ടഡ് ടു ബി എ ഗുഡ് ജേർണലിസ്റ്റ്. ഒരുപാട് കാലം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഗ്രേറ്റ് ജേർണലിസ്റ്റ്. ഞാനതിനെ സിഗ്നല് തെറ്റിച്ചു വന്ന ഒരു കാറിന്റെ അശ്രദ്ധ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനൊരു അല്പം കൂടി ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ
1: ഒരു ആക്സിഡന്റ് അവന്റെ ഒരു ഡ്രീം ഇല്ലാതാക്കിയെങ്കിൽ അതിനേക്കാൾ വലിയ ഒന്ന് നമുക്ക് അവന് പകരം കൊടുക്കണം. ഒരുപാട് കാലം എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു ഗ്രേറ്റർ ഹ്യൂമൻ ബീങ്. രാജീവ് അവരെ പറഞ്ഞു സമ്മതിപ്പിക്കണം. Let us give him the best goodbye gift.
2: ഗുഡ് ന്യൂസ്, റേഹാന്റെ പേരന്റ് സമ്മതിച്ചു. ട്രാവൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? ഫ്ലൈറ്റ് ഓർ ചോപ്പർ?
3: കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല. ചാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 4 മണിക്കൂർ വേണമെന്നാണ് അവർ പറയുന്നത്. വെതർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ അവൈലബിൾ അല്ല.
2: അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് ഓപ്ഷൻ?
3: ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബൈ റോഡ്.
4: സാർ, എം പി കളക്ടർ വെയിറ്റ് ചെയ്യാൻ എപ്പോ സ്റ്റാർട്ട് ചെയ്യാമെന്നാ ചോദിക്കുന്നത്?
5: കൊച്ചി ടു പാലക്കാട് 2 മണിക്കൂർ.
4: സാർ,
5: റബിഷ്, പറയുന്നത് എന്തെങ്കിലും ഒരു സെൻസ് വേണം.
4: സാർ,
5: പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ.
4: ടെൽ മീ നൗ, സർ, വാട്ട് നെക്സ്റ്റ്?
5: ഇറ്റ്സ് ഇംപോസിബിൾ, സർ.
4: നോ വേ. ഇറ്റ് ഷുഡ് ബി മേഡ് പോസിബിൾ ബൈ ഹുക്ക് ഓർ ക്രൂക്ക്.
5: 180 കിലോമീറ്റർ ആണ് സർ, വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ടു മൂവ് അറ്റ് സ്പീഡ് ഓഫ് 100 കിലോമീറ്റർ പെർ ഹവർ. ഹൈവേസ് ഓക്കെ, പക്ഷേ 3 മേജർ ജില്ലകളാണ് പിന്നിടുന്നത്, ഒരുപാട് ചെറിയ ടൗണുകളും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. മോറോവർ, ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ എല്ലാ പ്ലാനും തെറ്റും.
4: ഇസ് ടഫ്, വി നോ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാരെ ടാസ്ക് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു എക്സ്പെർട്ട് ഡ്രൈവർ വേണം, ക്വിക്ക് ട്രാഫിക് കൺട്രോളും വേണം. പോലീസ് മെഷീനറി നേരിട്ട് ഇടപെട്ടേ പറ്റൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെന്നൈയിൽ ഇതേപോലൊരു സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ദേ ഹാവ് ഡൺ ഇറ്റ് വെരി സക്സസ്ഫുള്ളി.
5: യെസ്, ഐ നോ ദാറ്റ്. പക്ഷെ അവർക്ക് പ്ലാനിങ്ങിന് നല്ല സമയം കിട്ടി. പിന്നെ ചെന്നൈയിലെ റോഡല്ലല്ലോ സർ, കേരളത്തിലെ റോഡ്.
4: ബട്ട് യു മേക്ക് ഇറ്റ് ട്രൈ നൗ സർ. ഫെയിലിയർ ആയാലോ എന്ന് ശ്രമിച്ചിട്ടായിക്കൂടെ?
5: വിരോധമല്ല സർ, പക്ഷേ ഓഫീസ് ഇവിടെ നേരത്തെ ആയിരിക്കും. പലയിടത്തു കൂടിയും ഈ പറഞ്ഞ സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. റോഡിൽ തിരക്കുണ്ടാവും, സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളുണ്ടാവും. If you give us orders, we'll move. പക്ഷേ അത് സാറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഇത്ര അപകടം പിടിച്ചൊരു മിഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല സർ. ഒരു ജീവന് വേണ്ടിയാണ്, ഐ അഗ്രി. പക്ഷേ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആ വാഹനത്തിലുള്ളവരും റോഡിലിറങ്ങുന്നവരും. Let's drop it, sir. It's too dangerous a game.
4: പാലക്കാട് കടന്നാ പിന്നെ പ്രശ്നമില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഹോസ്പിറ്റൽ വരെയുള്ള എല്ലാ മെയിൻ റോഡ്സും ബ്ലോക്ക് ചെയ്യാനും പറ്റും. അവിടെ വരെ ഒന്ന് എത്തിക്കിട്ടാന്നുള്ളതാ.
6: അവിടുത്തെ കമ്മീഷൻ വളരെ അടമന്റ് ആണ്.
7: But we don't have time to lose.
6: സർ, മിനിസ്ട്രി ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ?
8: എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കളക്ടർ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതാ ഇപ്പൊ പ്രോബ്ലം ആയിരിക്കുന്നത്.
6: ആ കമ്മീഷൻ അയാളെ അത്ര കൺവിൻസ് ചെയ്തിട്ടുണ്ട്.
9: എന്താ ഈ കമ്മീഷണറുടെ പേര്?
6: അജ്മൽ നാസർ.
9: വിളിച്ചെന്തെങ്കിലും ഓഫർ ചെയ്യും?
6: അതും ചെയ്തു.
9: തുക അയാള് പറയട്ടെ, 10 മിനിറ്റിനുള്ളിൽ അയാളുടെ കയ്യിൽ എത്തിക്കാന്ന് പറ.
6: ഒക്കെ ശ്രമിച്ചു, ഒരു രക്ഷയില്ല.
10: You call up your Cochin branch right now. Now, and tell them that I will go to the media. ഈ അജ്മൽ നാസർ എന്ന് പറയുന്നവൻ ആരായിരുന്നാലും, I don't care.
6: Sir.
10: I will see to it that he gets school.
6: Sir, please.
1: Sir, please.
10: എന്നെ അറിയില്ല അവന്.
1: സിദ്ധു, please. ഇതൊന്ന് സംസാരിക്കേണ്ട സമയമല്ല ഇത്. ഒരു സൊല്യൂഷനെ പറ്റി ആലോചിക്കുക.
4: ഞങ്ങൾ വേണമെങ്കിൽ ഹോൾ പ്രോസസ് ഏറ്റെടുക്കാമായിരുന്നു, പക്ഷെ അതിനു വേണ്ട സമയം നമുക്കില്ലല്ലോ.
7: അവിടുത്തെ ഡോക്ടേഴ്സും ഒരു എസ് കിട്ടിയാൽ ഉടനെ.
0: Yes.
2: ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് സർ, ബൈ റോഡ് എത്തിക്കാൻ പറ്റില്ലെന്നാണ് അവിടുത്തെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് പറയുന്നത്.
10: The heart will reach you and it will reach you by road. You start your preparations. പറയുന്നത് ഞാനാണ് തോമസ്. Just trust me.
5: Yes, doctor. What can I do for you?
11: റെസിഗ്നേഷൻ ലെറ്റർ എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക.
10: That's what you can do for me.
5: Is this a joke?
11: Yes, it's a big joke. Donor ready. Recipientum waiting. ഒരൊറ്റ ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ
10: സർജറി സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടേഴ്സും തയ്യാർ.
11: പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കൈവിറച്ച് ഒളിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ തമാശ എന്താ ഉള്ളത്?
5: മിനിറ്റിൽ 75 വാഹനങ്ങൾ ഓടുന്ന 3 മേജർ സിറ്റീസ്, എണ്ണിയാൽ തീരാത്ത ബൈലേനുകളും വൺ വേ റൂട്ടുകളും, ആകെയുള്ളത് 50 ട്രാഫിക് സിഗ്നൽസും 40 പോലീസ് ഫോഴ്സും.
12: ഉച്ചതിരിഞ്ഞ് 3:30 തൊട്ട് 100 വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടക്കാർ. ഡോക്ടർ, ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ഡീറ്റെയിൽസ് ഒന്ന് ആലോചിച്ചാൽ വളരെ.
11: ഏത് മെഡിസിനോടാണ് പേഷ്യന്റിന് റിയാക്ഷൻ ഉള്ളതെന്ന് അറിയാതെയുള്ള ഒരു ക്വിക്ക് സർജറി.
13: ഉണ്ടാവാൻ സാധ്യതയുള്ള ഡീപ്പ് വീനസ് ത്രോംബോസിസ്,
11: ഡാമേജ് ടു കിഡ്നീസ്, ലിവർ ഓർ എനി അതർ ഓർഗൻ ഫ്രം ആന്റി റിജക്ഷൻ മെഡിക്കേഷൻ.
13: ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് റിതം പ്രോബ്ലം അല്ലെങ്കിൽ സ്ട്രോക്ക്.
11: ടെക്നിക്കൽ റിസ്ക് പറഞ്ഞ് മത്സരിക്കാനാണെങ്കിൽ ഫൈറ്റ് സമാസമത്തിൽ കലാശിക്കും.
13: തടസ്സങ്ങൾ ഉണ്ടാകും കമ്മീഷണർ,
11: അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് പോലീസ് ഫോഴ്സ്.
13: അല്ലാതെ യാതൊരു തടസ്സവുമില്ലാതെ ഫാന്റസി കണക്കെ കിടക്കുന്ന റോഡാണെങ്കിൽ നോക്കാമായിരുന്നു എന്നാണെങ്കിൽ അതിന് നിങ്ങളുടെ ആവശ്യമില്ല.
11: നല്ല ചുണക്കുട്ടികളായ ആംബുലൻസ് ഡ്രൈവർമാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ.
12: ഡോക്ടർ, നിങ്ങളോട് ആൻസർ ചെയ്യേണ്ട കാര്യമോ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമോ എനിക്കില്ല.
13: ശ്രമിക്കുകയും വേണ്ട.
11: മന്ത്രിക്ക് സ്വീകരണ പരിപാടിക്ക് എസ്കോർട്ട് പോകുമ്പോ അപകടമില്ല, തടസ്സമില്ല, നേരത്തെ പറഞ്ഞ ഈ കണക്കുകൾ തീരെയില്ല.
13: ചെറുപ്പം പണയം വെച്ചിരിക്കുന്നതിന്റെ വിശദീകരണം എനിക്ക് കേൾക്കുകയും വേണ്ട.
12: Can you stop scrapping?
11: തർക്കിക്കാൻ എനിക്കും സമയമില്ല. ബിഫോർ യു മേക്ക് എ ഡിസിഷൻ
13: റിമെമ്പർ സംതിങ്.
11: നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ
13: ഈ ദിവസവും കടന്നുപോകും, മറക്കപ്പെടും.
11: പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും.
13: വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക്
11: യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം.
12: എമർജൻസി മീറ്റിംഗ് ഇൻ 20 മിനിറ്റ്സ്. മിനിസ്റ്റേഴ്സിന് പൈലറ്റ് പോയിട്ടുള്ള എല്ലാവരും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ. നമ്മൾ മിഷൻ ആരംഭിക്കുന്നു. ഓൺ മൈ റെസ്പോൺസിബിലിറ്റി. കിലോമീറ്റർ, 2 മണിക്കൂർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, ഡെസ്റ്റിനേഷൻ പാലക്കാട് അഹല്യ ഹോസ്പിറ്റൽ. ഒരു ഹോൾട്ടും ഉണ്ടാവില്ല. റിലാക്സ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും കിട്ടിയെന്ന് വരില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡേഞ്ചറസ് ജേർണി ത്രൂ ഔട്ട്. ഒരു മിനിസ്റ്റർക്ക് പൈലറ്റ് പോകുന്നതിനേക്കാൾ 10, 20, or 30 ടൈംസ് മോർ ഡേഞ്ചറസ്. എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള പോലീസ് ഫോഴ്സിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റിലും ട്രാഫിക് കൺട്രോളിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തയ്യാറായാൽ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും.
14: സർ, പാലക്കാട് വരെ 2 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോൾ തീരെ പോസിബിൾ അല്ലാത്ത ഒരു ലക്ഷ്യമല്ലേ സാർ? അത്
15: ഇത്തരമൊരു ഷോർട്ട് നോട്ടീസിൽ എത്രത്തോളം ട്രാഫിക് കൺട്രോൾ സാധ്യമാണ് സാർ? സാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന മാത്രം സൊല്യൂഷൻ ആവില്ല. തന്നെയുമല്ല തിരക്കുള്ള നേരമായതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ട്രാഫിക് ജാം ഉണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. അത്തരം കൊമേഴ്ഷൻസ് ഉണ്ടായാൽ നമ്മളുടെ വാഹനങ്ങൾ മാത്രമാണെന്നില്ലല്ലോ സാർ ഇത് എമർജൻസിയിൽ പോകുന്നത്.
16: മാത്രമല്ല ആൾക്കാർക്ക് തീരെ ശീലമില്ലാത്ത ട്രാഫിക് റെഗുലേഷൻസ് നടപ്പിലാക്കാനുള്ള സമയം ഇനിയില്ല.
12: അത് വിട്ടേക്ക് ബാലു, അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എനിക്കാണ്. ഈ മിഷൻ ഏറ്റെടുക്കുന്ന ആരായാലും ഹി വിൽ ഹാവ് ടു ബിലീവ് ഇൻ മീ കംപ്ലീറ്റ്ലി യാത്രയുടെ ഓരോ ഘട്ടത്തിലും.
16: പക്ഷേ സർ,
12: വാഗ്വാദത്തിനൊന്നും ഇവിടെ സമയമില്ല. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസം പോലെ ഈ ദിവസവും കടന്നങ്ങ് പോകും. പക്ഷെ നിങ്ങളുടെ ഒരു യെസ് ചിലപ്പോൾ നാളെ ചരിത്രമാവും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് എന്ന് പറയാൻ ധൈര്യം നൽകുന്ന ചരിത്രം. If any one of you can.

രാമേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു. ഇത്ര നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടും അതിന് ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവക്കത് വല്ലാത്ത വിഷമാ ചേട്ടാ.

0: സ്കൂളിൽ ഞാൻ വിടാം.
1: വേണ്ട അച്ഛാ, ഞാൻ നടന്നോളാം. സൗമ്യ മീരയൊക്കെ ഉണ്ടല്ലോ.
2: Get ready for the surgery and be at the operation theater in 10 minutes.
3: Dr. Sheetan, Rehan and Teer like a movie is over now.
4: Okay, doctor.
2: Yeah, but leave it on and then carry on. But

Van is ready. ഇവിടെ നിന്ന് യു വിൽ ഗോ സ്ട്രേറ്റ് ടു ലേക് ഷോ ഹോസ്പിറ്റൽ. സർജറി 10 മിനിറ്റിൽ തുടങ്ങും. അതിനുശേഷമുള്ള അവിടുത്തെ അറേഞ്ച്മെന്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് തന്നെ ഏറ്റിട്ടുണ്ട്. സോ ബൈ ദ ടൈം യു ഗെറ്റ് ദേർ എവരിതിങ് വിൽ ബി റെഡി. ഇവിടെ നിന്ന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ 4 മണിക്ക് ഞാൻ പാലക്കാട് എത്തിയിരിക്കണം. യു വിൽ ഗെറ്റ് മൈ മെസ്സേജസ് ടു റിപ്പീറ്റ് ദ സ്റ്റേഷൻ. സുദേവൻ, ദിസ് ഇസ് ദ റൂട്ട് മാപ്പ്. സ്ട്രെയിറ്റ് റോഡ്സിലും ഹൈവേസിലും മാക്സിമം സ്പീഡ്. സിറ്റീസിലും ടൗൺസിലും ജംഗ്ഷൻസിലും സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നാലും 70 കിലോമീറ്റർ കുറയാൻ പാടില്ല ഒരു പോയിന്റ്. ആദ്യത്തെ 25 കിലോമീറ്റർ

0: വളരെ ക്രൂഷ്യലാണ് സ്ട്രെയിറ്റ് റോഡ്. മറ്റു വാഹനങ്ങൾ കൺട്രോൾ ചെയ്യാൻ അവിടേക്ക് ഫോഴ്സ് പുറപ്പെട്ടിട്ടുണ്ട്. ആ 25 കിലോമീറ്റർ 12 മിനിറ്റ് കവർ ചെയ്യും. അതിനുശേഷം 2 തിരക്കുള്ള ജംഗ്ഷൻസ് ആണ്. അവിടെ സ്ലോ ഡൗൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടമാണ് ആദ്യത്തെ ഈ സ്ട്രെച്ചിൽ ബാലൻസ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ആദ്യത്തെ 25 കിലോമീറ്റർ യു വിൽ ഹാവ് ടു മൂവ് അറ്റ് എ സ്പീഡ് ഓഫ് 120 കിലോമീറ്റേഴ്സ് പെർ അവർ. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം 2 പേരുണ്ടാവും. ഒന്ന് കാർഡിയക് സർജൻ ഡോക്ടർ ബിനോയ് ജോസഫ്.
1: സോറി ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ആയിരിക്കുമെന്ന് കരുതേ ഞാൻ ഓക്കെ പറഞ്ഞത്, പക്ഷേ ഇത് വല്ലാത്ത റിസ്ക്കാണ്. ദയവായി എന്നെ ഒഴിവാക്കി തരണം.
0: പിന്നെ രാജീവ്, റേഹാന്റെ ഫ്രണ്ട്. സർജറി കഴിഞ്ഞു, റേഹാന്റെ മരണം സ്ഥിരീകരിച്ചു.

എ സ്മോൾ ചേഞ്ച്. ഡോക്ടർ ബിനോയ് ജോസഫിന് പകരം ഡോക്ടർ ഏബൽ തരുനായിരിക്കും നിങ്ങളോടൊപ്പം വരുന്നത്. നൗ ഇറ്റ്സ് അപ്പ് ടു യു സുദേവൻ. ഗോ ആൻഡ് മേക്ക് ദിസ് എ സക്സസ്.

0: ഹലോ,
1: കുറച്ചു നേരത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഒരു എമർജൻസി ഡ്യൂട്ടി ഉണ്ട്.
0: കൊച്ചി തന്നെയാ?
1: അല്ല, പാലക്കാട് വരെ പോണം.
0: എസ്കോർട്ടാണോ? എന്താ,
1: തീർക്കാൻ പറ്റുമോ എന്ന് അറിയാത്ത ഡ്യൂട്ടിയാണ്. ഏതോ ഒരു കാലത്ത് പോലീസിലുണ്ടായിരുന്ന ഒരു കൈക്കൂലിക്കാരൻ കോൺസ്റ്റബിൾ എന്ന് അവരുടെ റെക്കോർഡ്സിൽ എന്റെ പേര്.
2: അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ ഡ്യൂട്ടി.
1: പോട്ടെ, വൈകിയാലും ഞാൻ ഇങ്ങെത്തും.
3: രാജീവ്, ഏബൽ,
1: സുദേവൻ.

0: ഒറ്റ ക്രോസ് ചെയ്തു, രണ്ട് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും.
1: ഓക്കെ, വി ആർ ഓൾ സെറ്റ് ഹിയർ. റോഡ്സ് ആർ ബ്ലോക്ക് ആൻഡ് ഓൾ പാസസ് ആർ ക്ലിയർ. സമീർ, രണ്ട് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും.
2: ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം ഇതുവഴി കടന്നുപോകും. പെട്ടെന്നുള്ള ഉദ്യമമായതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അല്പം അമ്പരപ്പുണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന്.
0: അവരെത്തിയിട്ടില്ല സർ. ദ റോഡ് ഈസ് ക്ലിയർ.
3: ഓക്കെ, ഗുഡ്. സുദേവൻ, റോഡ് ക്ലിയർ ആണ്. സെയിം സ്പീഡ്, ഡോണ്ട് സ്ലോ ഡൗൺ. സുദേവൻ, കണക്ഷൻ പോയാ
0: വി ആർ വെയിറ്റിംഗ് സർ.
3: എത്തിയിട്ടില്ല?
0: നോ സർ.
3: വാട്സ് ഹാപ്പനിങ്?
0: നോ റെസ്പോൺസ്. ഒരു ട്രേസുമില്ല സാർ. പറഞ്ഞതനുസരിച്ച് അവർ എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാടായി. ഐ ഡൗട്ട് ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. ഞങ്ങൾ ജീപ്പ് എടുത്ത് പോട്ടെ സാർ.
3: ഓക്കെ, പക്ഷെ വഴിയിൽ മൂവിംഗ് വാൻ കാണുകയാണെങ്കിൽ ഡോണ്ട് ആസ്ക് ഹിം ടു സ്റ്റോപ്പ്. ഓക്കെ.
0: പക്ഷേ ഈ സ്ട്രേറ്റ് റോഡിൽ ഡിവിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോ ലെറ്റ് സർ, ദ വാൻ ഈസ് മിസ്സിംഗ്.
3: വാട്ട്?
0: ദ വാൻ ഈസ് മിസ്സിംഗ്.
4: ഹൈവേക്കിടയിലുള്ള ഏതോ സ്ഥലത്ത് വെച്ചാണ് വാൻ കാണാതായിരിക്കുന്നത്.

0: ഇന്ന് പോയില്ലേ?
1: ഹാഫ് ഡേ ലീവാണ്.
0: ചേച്ചി
1: ചേച്ചി ഇറങ്ങാൻ തുടങ്ങ. എങ്ങോട്ടേക്കാ ട്രിപ്പ്?
2: മുംബൈ, ഒരു ടു ഡേ കോൺഫറൻസ്.
1: ഓക്കെ. എന്റെ ഫ്രണ്ടാ റേഹാൻ.
0: ഓക്കെ.
1: ടോണി മറിയം ഫിഫ്ത് ഫ്ലോറിലാ.
3: ഹലോ
2: ഹലോ, പഠിക്കുകയാണോ?
3: അല്ല, ഇന്ത്യ വിഷനില്ല.
2: ഓ,
1: ആക്ച്വലി ഇന്ന് അവന്റെ ഫസ്റ്റ് ഡേ ആണ്.
2: ഓ, ഓൾ ദി ബെസ്റ്റ്.
3: താങ്ക്സ്.
2: See you.
1: Bye.
0: അന്ന് കണ്ടപ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, ഇന്നിപ്പോ ചെറിയൊരു ഡൗട്ട്.
2: ഏതായാലും അവനെ കണ്ടിട്ട് കൊള്ളാം.
0: ബൈ
1: ബൈ.

0: I'll be reaching there in the afternoon.
1: Yeah.
0: Catch you. കോൺഫറൻസ് ചിലപ്പോ ഒരു ദിവസത്തോടെ നീളും.
2: അത് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ.
0: സൗത്ത് ബ്രാഞ്ചിൽ നിന്നാ വിളിച്ചത്. അവര് പറയുന്നത് ഞങ്ങൾ തന്നെ പ്രസന്റേഷൻ തീർക്കണം. നടക്കൂ. അവര്
1: ഗുണ്ടകളെ മന്ത്രി നേരിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓപ്പോസിഷൻ ലീഡർ പറയുന്നു. അങ്ങനല്ലെന്ന് മന്ത്രി പറയുന്നു. ഗുണ്ടകൾ അവരുടെ ജോലി
2: What the hell is this link, Ashif? Political statements paadillanu oru aayiram thavana njan parnittille.
3: Alle Mariam, ee gunda issue nu parayunnu ippo oru serious prashnam aayidond nammalengilo adine petti oru healthy criticism.
2: Angane oru healthy criticism venda. Adu patrakari cheyidollu. We stand for entertainment and just entertainment. Koodal buddhijeevi talk onnum venda. Chennu para. Now. Kazhinja meetingine njan clear aayittu parnjada.
0: Adine avan kolapponum parnillallo.
2: Illa, kanda ippo varu mollinu kol.
4: ഇപ്പോൾ സമയം കൃത്യം 2:20 കഴിഞ്ഞ് 56 സെക്കൻഡ്.

0: Alex, Alex, can you hear me?
1: I can hear you, sir.
0: Okay. Ella bylines ilum side roads ilum nammal aalkaru ponam. Samshayam thonna oru vandiyum check cheyada padirathu.
2: No, Alex sir. Van la wireless thagarala idayana sadha. പക്ഷെ പുറപ്പെടുമ്പോൾ പെർഫെക്റ്റ് കണ്ടീഷനിൽ ആയിരുന്നു. ഒന്നുകിൽ കാര്യമായ ഒരു ഷേക്ക് ലൈക്ക് ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ മനഃപൂർവ്വമായ കണക്ഷൻസ് കട്ട് ചെയ്തിരിക്കുന്നു. അല്ലാതെ ഒരു കേടുവരാൻ സാധ്യതയില്ല
3: സർ. നൗ ദി പ്രോബ്ലം ഈസ് നമ്മുടെ മെഷീൻ വളരെ പുറകിലാണ്. ഇറ്റ്സ് ഓൾറെഡി 240. ഓരോ മിനിറ്റ് കഴിയുന്നതോറും ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇംപോസിബിൾ.
2: അതിനെ നമുക്ക് മറന്നു കളയാനേ പറ്റൂ. ഇനി വാൻ കണ്ടെത്തി ജേണി തുടരാന്നൊക്കെ പറഞ്ഞാൽ
3: ഹീസ് റൈറ്റ് സർ. വാൻ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ മെഷീൻ ഇനി ഫെയിലിയർ ആവും എന്നുള്ളത് ഉറപ്പാണ്.
0: ഫെയിലിയർ തോറ്റു പോകുന്നിടത്തല്ല പിന്മാറുന്നിടത്താണ്. ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്
4: സർ. മൊബൈൽ കമ്പനീസ് എന്നുള്ള റിപ്ലൈ കിട്ടി. വാനിലെ മൂന്ന് നമ്പേഴ്സ് ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. സോ ലൊക്കേഷൻ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിൽ ഒരു നമ്പർ ഇടയ്ക്ക് ഓണായി, മറ്റൊരു മൊബൈലിലേക്ക് രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: മെസ്സേജ് റിസീവ് ചെയ്ത നമ്പർ കിട്ടിയിട്ടുണ്ട് സർ. ആദ്യം അത് കടവന്തര ടവറിന്റെ കില്ലാണ്, പിന്നെ അത് വൈറ്റ്ല ടവറിലെത്തി. ആൻഡ് നൗ ഇറ്റ് ഈസ് ജസ്റ്റ് എന്റെ എടപ്പള്ളി ടവർ. ദാറ്റ് മീൻസ് ആ നമ്പറും ട്രാവലിംഗ് ആണ്.
0: ഗെറ്റ് മീ ബോത്ത് ദി നമ്പേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ്. ഇടയ്ക്ക് സ്വിച്ച് ഓൺ ആയ നമ്പറും മെസ്സേജ് റിസീവ് ചെയ്ത നമ്പറും.
2: ഇറ്റ്സ് റൈറ്റ് ഹിയർ സർ.
0: വേ
2: ദിസ് വൺ
3: സർ.
0: ശ്രീറാം സ്റ്റേഷനിലാണോ?
3: അല്ല സർ, ഞാൻ പുറത്താണ്.
0: ഇടപ്പള്ളി തന്നെ അല്ലേ?
3: അതെ സർ.
0: ഓക്കെ ഗുഡ്. ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്യൂ.
3: ഹലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദി വെഹിക്കിൾ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഏത് ട്രാഫിക് ഏലണ്ടിൽ? ഏത് ഡയറക്ഷനിലേക്കാണ് വണ്ടി കിടക്കുന്നത്? ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. ആൻഡ് ഡോണ്ട് ട്രൈ ടു മൂവ്. ഏതാ വണ്ടി? നിങ്ങളൊന്ന് കാറിൽ നിന്ന് ഇറങ്ങണം.
5: ഞാൻ പിന്നിലുണ്ട് സർ.
3: യുവർ മൊബൈൽ പ്ലീസ്. ഈ മെസ്സേജ് ആരാ അയച്ചത്?
5: എന്റെ ബ്രദർ.
6: പ്ലീസ് ഗായത്രി, കുറച്ചുകൂടി നേരത്തെ മീറ്റ് ചെയ്യാം. 11 മണി എന്ന് പറയുമ്പോ ആകെ കിട്ടുന്ന 1-2 മണിക്കൂറാ. സ്റ്റാർട്ടേഴ്സിനുള്ള സമയം പോലും ഇല്ലല്ലോ. എനിക്കൊരു 5 കോഴ്സ് എങ്കിലും തന്നേ പറ്റും. അല്ലെങ്കിൽ ഒരു കാര്യം,
7: ഹലോ, ഞാൻ ജിക്കുവിന്റെ ഫ്രണ്ടാണ്. അവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിരിക്കുക, തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ഹലോ,

0: Okay. Yeah, I'll call you back. Okay.
1: Are you padra trike?
0: Aaru illa. Aaru undane.
2: The hottest woman in Kochi. Kandu parichayapettu. Gayathri. Nanu oru friend inne koya. Nan parnidilla. Doctor Eben. Adhe naalayana venasthe. Safety measures thaan karudho. Adu nan kondu. ഏയ് അവൻ കേട്ടാലൊന്നും സാരമില്ല, നമ്മുടെ ആളാണ്.

0: എബൽ, സർജറി കഴിഞ്ഞു, അൺഇവൻഫുൾ. പാലക്കാട് കുട്ടിയുടെ കണ്ടീഷൻ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു.
1: സാർ, പോലീസ് വെഹിക്കിൾ ഓൺ ദി വേ ആണ്.
0: ഗുഡ്, ബിനോയ് ഗെറ്റ് റെഡി ടു ഗോ.
2: സോറി ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ആയിരിക്കുന്നു കരുതേ ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞത്, പക്ഷേ ഇത് വല്ലാത്ത റിസ്ക് ആണ്, എന്നെ ഒന്ന് ഒഴിവാക്കണം പ്ലീസ് ഡോക്ടർ.
0: ലാസ്റ്റ് മിനിറ്റ് ഇതിപ്പോ എനിക്ക് ഒന്നരയ്ക്ക് ഒരു സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പോവായിരുന്നു. ഇനിയിപ്പോ ഏബൽ തനിക്ക് പോകാൻ പറ്റില്ലേ?
3: രാജീവ്.
4: സുദേവൻ.
3: ഏബൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ട്രാഫിക്.

0: സുദേവൻ, സ്വിച്ച് ഓൺ യുവർ മൊബൈൽ. ഒരു പേഴ്സണൽ മെസ്സേജ് ഉണ്ട്.
1: സി ആ ഡോക്ടർ ഏബലിന്റെ വൈഫിന്റെ ഒരു ആക്സിഡന്റ് പറ്റി. ഷീസ് ഇൻ ദ ഐസിയു നൗ. ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. അടുത്ത ജംഗ്ഷനിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യണം. അവിടെ നിന്ന് പകരം ഒരു ഡോക്ടർ നിങ്ങളെ ജോയിൻ ചെയ്യും.
2: ഓക്കെ സർ.
1: നൗ യു ക്യാൻ സ്വിച്ച് ഓഫ്.

0: vehicle. I said turn the vehicle.
1: അപ്രതീക്ഷിതമായ ഈ സംഭവത്തെ എങ്ങനെ നേരിടണമെന്ന് ദ്രുതഗതിയിൽ ആലോചിക്കുകയാണ് പോലീസ് സംഘം. സമയമനുസരിച്ച് തന്നെ നീങ്ങിക്കൊണ്ടിരുന്ന വാൻ ഹൈവേയിൽ നിന്ന് മറ്റേതെങ്കിലും വഴിയിലേക്ക് പോയിട്ടുണ്ടാവാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ പോലീസ് നിർദ്ദേശമില്ലാതെ അങ്ങനെ ഒരു ദശമാറ്റം എങ്ങനെ സംഭവിച്ചു?
2: ഈവനിംഗിന് മുമ്പ് എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു ഹോപ്പും തരാം ഞങ്ങൾക്ക്.
3: കൊച്ചിയിലൊന്ന് വിളിച്ചപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് അന്വേഷിക്കാം. പോലീസ് എന്താ ആക്ഷൻ എടുത്തിരിക്കുന്നതെന്ന് നമുക്കും അറിയണമല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് കൂടി പ്രഷർ ഉണ്ടെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. സിദ്ധു ഒന്ന്
4: സംസാരിക്കാം.
5: Dr. Abel Therian.

0: நோ வேண்டாம், யாரு தெரியும் மரியம்? ഞാനിവിടെ പുതുക്കാട് ഫോറസ്റ്റ്
1: ഏരിയ.
0: ഐ കിൽ ശ്വേത. ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻ. അവളെ ഇന്ന് ചീറ്റ് ചെയ്യുന്നു മറിയം. വിത്ത് ജിക്കു, മൈ ബെസ്റ്റ്. ഐ ഹിറ്റ് ഹർ വിത്ത് എ കാർ. ഐ ഡോണ്ട് നോ മറിയം, ഞാൻ എങ്ങനെ അത് ചെയ്തെന്ന് എനിക്ക് ഒരിക്കലും. ഞാൻ മറിയം, മറിയം, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം.
1: Wait here. We'll reach there in 15 minutes.
2: So we can confirm it, sir. Highway in the route like van deviate the kandu varanadu po. James vilichu varu.
3: Krishna, ayal avadu thanu undu. Pudukkandu interior or forest area. Okay. Sir, 10 minute nullil Thrissur siye Vishnu team avadu.
2: Please come.
4: Devai alpa neram kaiyini vichika. To subscribe it.
5: Kittunnilla. ഡോക്ടർ ദേവി, ഇത് ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് ഡോക്ടറെ സഹായിക്കാൻ കഴിയും.
0: ഹലോ,
6: ഹലോ, ഞാൻ സിദ്ധാർത്ഥ് ശങ്കറാണ്. റിയ എന്റെ മോളാണ്. പ്ലീസ് ഡോണ്ട് കട്ട് ദ കോൾ. സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തോളാം. ഐ ഹാവ് കണക്ഷൻസ്.
7: ഒരു സൈഡിൽ നിന്നും നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഐ വിൽ സേവ് യു.
6: ഐ കാൻ പ്രോമിസ് യു ദാറ്റ്.
7: ഹലോ,
6: ഹലോ, സി ഡോക്ടർ, ഐ കാൻ അഷുർ യു ദാറ്റ്. ഡോക്ടർ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്
1: മീ. നൗ യു ലിസൺ കെയർഫുള്ളി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. അറിയും വേണ്ട. എനിക്ക് എന്റെ മോളെ വേണം. എനിക്ക് എന്റെ മോളെ വേണം. ഒന്നതിനേക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നം.
8: 13 വർഷമായി അവൾ ഇപ്പൊ
1: കൈ വിട്ടു പോകുന്ന പേടിച്ച് നോക്കി നിൽക്കാണ്. Pray to God, hope for the best. കേട്ട് കേട്ട് മടുത്തിരിക്കുകയാണ് ഞാൻ. എന്റെ മുമ്പിലുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് ഈ ദിവസം. അതിനെ മുടക്കാൻ മാത്രം വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. Do you hear that? എന്റെ 13 വർഷത്തേക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും.

0: അയാളെ വിളിച്ച് ആ പെണ്ണില്ലേ, അവള് വരില്ല. വരാൻ പോകുന്നത് പോലീസാണ്. അതങ്ങനെയാണ്, രക്ഷപ്പെടുത്താമെന്നല്ല, പറ്റിപ്പോയൊരു തെറ്റിന് പകരം ഒരവസരം വേണമെങ്കിൽ കൊടുക്കാം. തീരുമാനിക്കേണ്ടത് നമ്മളാണ്.
1: സുദേവൻ, സുദേവൻ, tell me.
0: ഞങ്ങൾ പുറപ്പെട്ടു സർ, ഉള്ളിലുള്ള റോഡാണ്.
2: At the moment, 80 kilometers speed ഉണ്ട്.
0: Towards Trichur. ആദ്യം കാണുന്ന മെയിൻ റോഡിൽ തന്നെ ഞങ്ങൾ കയറും.
1: ആ ഡോക്ടർ അവിടെ
0: ഒപ്പം ഉണ്ട്.
1: സുദേവൻ, ഫോർ ഗോഡ്സ് സേക്ക് ലിസൺ. മറ്റൊരു ഡോക്ടറെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാൾ തൃശൂർ നിങ്ങളെ ജോയിൻ ചെയ്യും. ഡോക്ടർ ഏബലിനെ നിങ്ങൾ
0: ഡോക്ടർ ഏബലിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സർ. ഈ മിഷനിൽ എന്റെ കൂടെ അയാൾ മതി.
1: Come on, Sudevan, he's a criminal.
2: അയാളുമായിട്ട് മിഷൻ തുടരാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ മെയിൻ റോഡിൽ എത്തിയുടനെ
1: അയാളെ കസ്റ്റഡിയിൽ വിടണം. നമ്മുടെ ആൾക്കാരുണ്ടാവും. യു ഗെറ്റ് മീ?
0: മിഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അയാളെ ഏൽപ്പിക്കാം സർ. ഈ റിസ്ക് എനിക്ക് വിടണം.
1: സുദേവൻ, ഐ ഡോണ്ട് നോ വൈ യു ഡൂയിങ് ദിസ്. നമുക്കിനി സമയമില്ല. ഇനി അങ്ങോട്ട് ഓരോ മിനിറ്റിനും 20 മിനിറ്റിന്റെ വിലയാണ്. അടുത്ത 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തൃശൂർ മണ്ണത്ത് റോഡിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് മിഷൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. യു വിൽ ഹാവ് ടു മൂവ് അറ്റ് എ സ്പീഡ് ഓഫ് 100 kilometers per hour. അയാൾ ഒപ്പമുള്ളതിന്റെ അപകടം അഫോർഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് പറ്റില്ല.
0: ഈ മിഷനിൽ സാറിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് സാറിനെ ട്രസ്റ്റ് ചെയ്യണം.
1: സുദേവൻ,
0: പ്ലീസ് സർ, വാട്ട് നെക്സ്റ്റ്?
1: വാട്ട് അബൌട്ട് ദി വയർലെസ്?
0: ഡിസ്കണക്റ്റഡ് ആണ് സർ. രാജീവ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ സ്പീക്കർ ഫോണിലാണ് സർ.
1: സ്വിച്ച് ടു ദി ഹാൻഡ് ഫോൺ.
0: യെസ് സർ.
1: ആർ യു മാഡ്? ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്ന ക്രിമിനലാണ് കൂടെ ഇരിക്കുന്നത്. വയർലെസ് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം.
2: അത്യാവശ്യത്തിന് വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു
1: കാരണവശാലും ലൗഡ് സ്പീക്കർ പാടില്ല. മനസ്സിലായോ
0: സർ?

0: സുദേവൻ ഔട്ട് ഓഫ് റേഞ്ച്. ട്രൈ റേഞ്ച്.
1: സമയം 3 കഴിഞ്ഞു. 15 മിനിറ്റ് ആയിട്ട് അവർ മണ്ണുത്തിയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം.
2: ആ വിഷ്ണു,
3: ഞങ്ങൾ ഈ പറഞ്ഞ സ്പോട്ടിൽ എത്തി സാർ. അവരോട് ഇല്ല, എനിക്ക് തോന്നുന്നു അവര്.
2: ആ വിഷ്ണു, അവര് മൂവ് ചെയ്തു. വിഷ്ണു, ഇറ്റ്സ് ഓക്കെ. എനിവേ, താങ്ക്സ്.
4: ഓക്കെ സാർ.
2: പിന്നെ വിഷ്ണു, നിങ്ങൾ അവരുടെ വാഹനത്തെ ഒരു പോയിന്റിൽ ക്രോസ് ചെയ്ത് പോയിട്ടില്ലെന്ന് ഉറപ്പാണോ?
3: ഉറപ്പാണ് സാർ.
2: നിങ്ങൾക്ക് മിസ്സായതാണെങ്കിൽ?
3: നെവർ സാർ, അവരെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല. ഐ ആം ഷുവർ.
2: ഓക്കെ, താങ്ക്സ്.
5: അവർക്ക് എവിടെയോ വെച്ച് വഴി തെറ്റി.

0: സ്വയഗസേനി നമ്മൾ
1: നോ സർ, ഇത്ര ആയതല്ലേ, കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
0: എന്തിന്? വഴി തെറ്റിയതാണോ അതോ കൂടെയുള്ള ഡോക്ടറിന് എന്തെങ്കിലും പുതിയ ഡ്രാമയാണോ എന്നറിയാം. എത്ര
2: സർ, അറ്റ്ലീസ്റ്റ് അയാളൊന്ന് റേഞ്ചിൽ വരുന്നവരെങ്കിലും.
0: റേഞ്ചിൽ വന്നിട്ട് എന്ത് കാര്യം? ഇപ്പോഴേ വി ഫേ ടു ബിഹൈൻഡ്. ഇനി വേറെ ഒരു മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്.
3: നോ ലെറ്റ് സർ, രാജീവിന്റെ ഫോൺ സ്വിച്ച് ഓഫ്.

0: കമ്മീഷണർ സാറിനെ വിളിച്ചു പറ. നമ്മളിപ്പോ മെയിൻ റോഡിൽ എത്തുന്നു. അവസാനത്തെ ഔട്ട് ഗോയിങ് കോൾ.
1: റേഞ്ചില്ല.
0: നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കേ.
2: സർ, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് 18 മിനിറ്റ് കഴിഞ്ഞു. വാട്ട് ഷുഡ് വി ഡു
3: സർ? സർ, ഇനി വെയിറ്റ് ചെയ്യണോ?
4: വേണ്ട, ദി മിഷൻ ഈസ് കാൻസൽഡ്.
5: Roads to be cleared and signals to be back to normal.
4: Sir?
5: Sudevan, the mission is cancelled.
0: Sir, please, mission cancel ചെയ്യരുത്. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
6: Like hell you're reaching. വഴി ഉറപ്പാക്കിയിട്ട് മൂവിയാന്ന് ഞാൻ പറഞ്ഞതാണ്.
0: സർ, ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് മെയിൻ റോഡ് കാണാം.
7: കഷ്ടിച്ചൊരു 100 മീറ്റർ കൂടി.
2: Praveen, വാൻ എൻട്രി ചെയ്തിട്ടില്ല.
7: ഞങ്ങൾ മെയിൻ റോഡിൽ കയറി. മൂവിംഗ് അറ്റ് 90 കിലോമീറ്റർ.
2: പ്രവീൺ. നോ സർ, വാൻ എൻട്രി ചെയ്തിട്ടില്ല സർ.
7: പ്രവീൺ, ആർ യു ഷുവർ?
2: ഐ എം വെരി ഷുവർ സർ. എമർജൻസി മെസ്സേജ്, ദിവാൻജി റോഡിൽ. ഹലോ.
8: അതെ സർ, അവരിപ്പോ എൻട്രി ചെയ്തിരിക്കുന്ന വാണിയമ്പാറ റോഡിലാണ്. തൃശൂർ ടൗണിന് 8 കിലോമീറ്റർ അപ്പുറം ഉള്ള റോഡ്.
6: അവർക്ക് തൃശൂർ ടൗണിലേക്കുള്ള ഡീവിയേഷൻ തെറ്റിയെന്നുള്ള ശരി, ബട്ട് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് മിസ്റ്റേക്ക്. അവര് വന്നു കയറുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച റോഡിനേക്കാൾ 8 കിലോമീറ്റർ മുമ്പിലാണ് അവരിപ്പോ.
8: വിച്ച് മീൻസ്
6: ദ മിഷൻ ഇസ് ഓൺ.
2: ഹലോ.
9: ഹലോ ഹലോ മാഡം, വൺ മിസ്റ്റർ വെട്രി ഫ്രം ടൈംസ്. ആ ഹാർട്ടുമായി ബന്ധപ്പെട്ട ആംബുലൻസ് സിറ്റി കൂടി പാസ് ചെയ്യണ്ടെന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് ഒരു സഹകരണത്തിന് വേണ്ടിട്ടാ. പക്ഷെ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു, കാരണം നമുക്ക് വേണ്ട എന്റർടൈൻമെന്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട്.
10: നോ, അടുത്ത ജിംഗിളിന് ശേഷം ആ അനൗൺസ്മെന്റ് ഓൺ എയർ പോയി തുടങ്ങണം. ഏത് പ്രോഗ്രാം ഡിലേ ആയാലും മാറ്റി വെക്കേണ്ടി വന്നാലും.
9: ഓക്കെ മാഡം.

0: അടുത്ത 10 മിനിറ്റിനുള്ളിൽ വാഹനം പ്രധാന റോഡിലെത്തും. തൃശൂർ പാലക്കാട് റോഡിലൂടെയാകും വാൻ കടന്നു പോകുക.
1: വേഗതി ഒരല്പം കുറച്ചാൽ ഒന്ന് വഴിമാറി കൊടുത്താൽ
2: അത് ചിലപ്പോ ഒരു ജീവൻ രക്ഷിക്കും.
3: നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം, അത് പിന്നീട് നമുക്ക് അഭിമാനിക്കാവുന്ന
4: നിമിഷങ്ങളാവും.
5: ഹലോ, ഹലോ,

0: Hello? Hello, sir. Can you hear me, sir?
1: Yes, I can.
0: Yes!
2: So, Devan, in the 85 kilometer, 45 minutes, horses alert, shots all clear. Maintain the speed. We are just 45 minutes away from success.
3: അവിടെ റൂമിൽ വിസിറ്റേഴ്സിന്റെ ബഹളം കൂടിക്കൊണ്ടിരിക്കുക. ലോബിയിലാണെങ്കിൽ ഫുൾ മീഡിയയും.
4: ഇന്ന് രാവിലെ ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലേ?
3: ഒഴിവാക്കാൻ നോക്കിയതാ, നേരത്തെ അനൗൺസ് ചെയ്തിരുന്നുണ്ട്. ഇവിടെ എത്തുന്നതുവരെ അവളുടെ കണ്ടീഷൻ ഇത്രയ്ക്ക്. സർജറി കഴിഞ്ഞ് അമ്മ വന്ന് നിൽക്കാമെന്ന് പറയുന്നുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാനിവിടെ ഉണ്ടാവും. കുറെ എൻഗേജ്മെന്റ്സ് മാറ്റിവെക്കാൻ ഞാൻ മാത്യുവിനോട്
4: പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാരണം ഇതുപോലൊന്നാവണം. വെറുമൊരു പി ടി എ മീറ്റിംഗോ ബർത്ത്ഡേ ഉണ്ടോന്നും കാര്യമില്ലല്ലോ. ഹലോ, ഓക്കെ. തിരക്കിനിടയിൽ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പുറകിൽ ഉപേക്ഷിച്ച് കളഞ്ഞ കൂട്ടത്തിൽ അവളുടെ കുട്ടിക്കാലവും കിടപ്പുണ്ട്. ഇടയ്ക്കൊരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം മാറ്റിവെക്കാം അവൾക്ക് വേണ്ടി. അതല്ലാതെയുള്ള ഈ ഓട്ടം മോളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ വിശ്വസിക്കില്ല. ആ ഓടിനടപ്പ് 30 രൂപ ടിക്കറ്റുകാരന്റെ കയ്യടി ശബ്ദത്തിന്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകന് വാങ്ങാൻ കഴിയാത്ത ലേറ്റസ്റ്റ് മോഡൽ കാരവൻ തരുന്ന ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഞാൻ സിദ്ധാർത്ഥ് ശങ്കറിന്റെ മകളെന്ന് കൂട്ടുകാരുടെ മുമ്പിൽ വീമ്പു പറയാം, പക്ഷെ അത് മാത്രമേ അവൾ ചെയ്യൂ. ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല. മലയാളം കണ്ട ബിഗ്ഗസ്റ്റ് സ്റ്റാറിന്റെ ബിഗ്ഗസ്റ്റ് ഫെയിലിയർ.

0: എല്ലാ എഡിഷനും അവൻ ഒരുപാട് എടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്. ദീപു, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി, ആ കുട്ടിയുടെ പേരെന്താ?
1: അതിഥി.
0: ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്?

0: ഹലോ,
1: ഞാൻ റീഹാന്റെ ഫാദറാണ്. ഞാനും അവന്റെ അമ്മയും ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. അതിഥി ഒന്നിവിടെ വരെ വരുമോ മോളെ?

0: നിങ്ങൾ സമയത്തെത്തുന്ന ഉറപ്പില്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതാവും നല്ലത്.
1: നോ, വെന്റിലേറ്ററിലേക്ക് മാറ്റിയാൽ പിന്നെ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റില്ല. ടേക്ക് ഇറ്റ് ടു ദ ഓപ്പറേഷൻ തിയേറ്റർ. സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റാർട്ട് ചെയ്തോളൂ. ചെക്ക് വൈറ്റൽ സൈൻസ് ആൻഡ് ഗിവ് അനസ്തേഷ്യ. ട്രസ്റ്റ് മീ ഡോക്ടർ, വി വിൽ ബി ദേർ ഓൺ ടൈം.

0: 30 മിനിറ്റിനുള്ളിൽ 78 കിലോമീറ്റർ. പ്ലാൻ അനുസരിച്ച് 40 മിനിറ്റ് നമുക്ക് ബാക്കിയുള്ളതായിരുന്നു. ഇനി നമ്മുടെ മുമ്പിൽ ഒരൊറ്റ വഴിയുള്ളൂ, ബിലാൽ കോളനി. 30 മിനിറ്റിനുള്ളിൽ അവർ അഹല്യയിൽ എത്തണമെങ്കിൽ ബിലാൽ കോളനി കടന്നു പോകണം. പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കോളനി, മൈനോറിറ്റി വളരെ സ്ട്രോങ് ആണ് അവിടെ. പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നെല്ലാം പറ്റില്ല. ബ്ലാക്ക് മാർക്കറ്റ് ഗുഡ്സ് പിടിക്കാൻ ഒന്ന് രണ്ട് തവണ ശ്രമിച്ചിട്ട് വെടിവെപ്പും മറ്റുമുണ്ടായ സ്ഥലമാണിത്. ഇതേ സ്പീഡിൽ കോളനി ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ മിഷൻ സക്സസ് ആണ്. പക്ഷേ ജനം തിങ്ങിപ്പാർക്കുന്ന ഏരിയ, ഒരുപാട് കടകളും പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സും. ഐ ഡോണ്ട് നോ, ഐ റിയലി ഡോണ്ട് നോ.
1: ബിലാൽ കോളനി എനിക്കറിയാം ആ സ്ഥലം. ഫോറിൻ ഫിലിംസിന്റെ ഡി വി ഡി വാങ്ങിക്കാൻ ഞാനും റെഹാനും പല പ്രാവശ്യം അവിടെ പോയിട്ടുള്ളത്. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അതുവഴി പോയാൽ ഷുവർ ആയിട്ട് നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. സർ, എനിക്ക് സിദ്ധാർത്ഥ് ശങ്കറിന്റെ സെക്രട്ടറി മാത്യുവിന്റെ നമ്പർ ഒന്ന് വേണം.
2: എന്തിനാ?
1: പറയാം സർ, ഒരവസാന ശ്രമം.

0: ഹലോ രഞ്ജിത്തെ, ആ ബിലാൽ കോളനി ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാ?
1: നമ്മുടെ തൻസീർ. തൻസീർ ആളുകാ, ഇവിടെ ഒന്ന് കൊടുക്കാം.
0: ഒരു സെക്കൻഡ്.
2: ഹലോ, എനിക്കൊരു സഹായം വേണം.
3: പറയണം സർ. സാറെ, ഞങ്ങളുണ്ട് സർ. ജാഫറെ, നവാസെ, എടുക്കാൻ വേണ്ടി വാടാ.
4: കോളനിയുടെ തുടക്കത്തിൽ വീതിയുള്ള റോഡാണ്, പക്ഷെ ഉള്ളിലേക്ക് പോകുന്ന അത് ഇടുങ്ങിയതാവും. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ. ബി വെരി വെരി കെയർഫുൾ. കോളനിയിലേക്ക് എൻട്രി ചെയ്യുന്നിടത്ത് ഞാൻ ഇറങ്ങും. ഐ നോ ദ പ്ലേസ് വെരി വെൽ. ഒരുപാട് ഊട് വഴികളുണ്ട്. നിങ്ങൾ എത്തുന്നതിന് മുമ്പ് എല്ലാ വഴികളും ക്ലിയർ ആണെന്ന് ഞാൻ ഉറപ്പുവരുത്താം. ഡോക്ടർ, ഐ നീഡ് യുവർ നമ്പർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഹലോ തൻസീർ, ഞങ്ങൾ കോളനിയിലേക്ക് എൻട്രി ചെയ്യാണ്. യാതൊരു കാരണവശാലും നമ്മുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനവും വരാൻ പാടില്ല.
3: ഇത് ഞങ്ങളുടെ സ്ഥലമാ സാറേ, ഞങ്ങൾക്ക് വിട്ടു തന്നേക്കെ.

0: രാജ്യവിക്കുടെ മോളിൽ നിൽക്കാതിന് വന്നവരുടെ കാറായിരിക്കും. ഇപ്പൊ മാറ്റി തരാം ഞാൻ. കളത്തലേ, ഏത് ഹിമാലയ വണ്ടിയാണ് വഴിയിൽ വട്ടിയിട്ടിരിക്കുന്നത്?
1: ഹലോ, ആ രണ്ട് വണ്ടികൾ റോഡ് ബ്ലോക്ക് ചെയ്തിടുന്ന ഉടനെ മാറ്റം.

ഇനി ഏത് നിമിഷവും വാഹനം ഇടിച്ചു ചേരുമെന്ന് റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്തിയാലുടൻ ഡോക്ടർമാർ സർജറി ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്.

ഉപദ്രവിച്ച ഉപരോധമാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതോവൽ കൂടി ചാർത്തിക്കൊണ്ട് വിജയമായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ട്രാഫിക് കോൺസ്റ്റബിൾ സുദേവൻ നായരുടെ പ്രാഗൽഭ്യമാണ്. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിച്ച ഈ ഡ്യൂട്ടിയുടെ വിജയം സുദേവൻ നായർക്ക് അവകാശപ്പെട്ടതാണ്. യാത്രയിൽ അദ്ദേഹത്തിന്റെയൊപ്പം

0: 그렇지. 얘는 സ്പീഡ് പേടിയില്ലല്ലോ.
1: എറണാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു, ആ കുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. യു ആർ ഫ്രീ ടു ഗോ.
2: ശ്വേതയ്ക്ക് ഏബലിനോട് സംസാരിക്കണം, ഞാൻ കൊടുക്കട്ടെ.

0: Dr. Simon D'Souza, Commissioner Nasir. Thank you. Thank you very much.
1: ഇൻഡിക്കേറ്റർ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞ

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ട്രാഫിക്. സംവിധാനം രാജേഷ് പിള്ള. തിരക്കഥ ബോബി സഞ്ജയ്. നിർമ്മാണം ലിസ്റ്റിൻ സ്റ്റീഫൻ. ഛായാഗ്രഹണം ഷൈജു ഖാലിദ്. സംഗീതം മെജോ ജോസഫ്, സാംസൺ കോട്ടൂർ. അഭിനേതാക്കൾ ശ്രീനിവാസൻ, കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, അനൂപ് മേനൻ, വിനി ശ്രീനിവാസൻ, ആസിഫ് അലി, സന്ധ്യ, റോമ, രമ്യ നമ്പീശൻ, ലെന, നമിത പ്രമോദ്, സായികുമാർ, ഫാത്തിമ ബാബു, ജോസ് പ്രകാശ്, പ്രേം പ്രകാശ്, വിജയകുമാർ, ബൈജു എഴുപുന്ന, റീന ബഷീർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നേപ്പാളിൽ മിന്നൽ പ്രളയ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് ഡൽഹിക്ക് മടങ്ങും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലാക്കോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യ നൽകിയ ശക്തമായ പ്രതികരണങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നാളെ 10 വർഷം പൂർത്തിയാക്കുകയാണെന്നും ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടിയെന്നും ശ്രീ മോദി പറഞ്ഞു.
1: बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आंख उठाएंगे तो उसका करारा जवाब दिया जाएगा. अब आज का भारत आतंकवाद के खिलाफ जीरो टॉलरेंस पॉलिसी लेकर चल रहा है.
0: സെൻസസ് ദേശീയ ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞു. സെൻസസ് പോർട്ടലിലൂടെ ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ എളുപ്പത്തിൽ വിവരങ്ങൾ നൽകാനാകുമെന്നും രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ആസൂത്രണത്തിന് ശരിയായ വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിപ്രായപ്പെട്ടു.
1: गुजरात के ही मोढेरा में प्रसिद्ध सूर्य मंदिर पर भी हमला हुआ था, उसे तोड़ा गया था. यानी मोढेरा मंदिर विध्वंस को भी इस साल 1000 साल हुए हैं, जबकि उस समय इस मंदिर को बने सिर्फ 1 ही साल हुए. 1025 में इस मंदिर का निर्माण राजा भीमदेव ने कराया था.
0: വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനും എതിരെ പോരാടിയ വ്യക്തിത്വമായിരുന്നു ശ്രീ അശോക് സിംഗാളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1926 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഢേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഢേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 1 ജില്ല 1 ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം മൻ കി ബാത്തിൽ എടുത്തുകാട്ടി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നഷാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: देश के लाखों युवाओं ने नशे के विरुद्ध ड्रग्स के खिलाफ एक बहुत महत्वपूर्ण संकल्प लिया है. युवाओं ने खुद भी नशे से दूर रहने की प्रतिज्ञा ली है और इस संदेश को दूसरों तक पहुंचाने की जिम्मेदारी भी ली है. ये सब हो रहा है नशा मुक्त युवा अभियान के तहत.
0: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗൻവാടി കേന്ദ്രങ്ങളെ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളെയും ഗർഭിണികളെയും പോഷകാഹാരക്കുറവിൽ നിന്ന് മുക്തമാക്കാനുള്ള പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ശുദ്ധിയെപ്പറ്റി ഭരണഘടന തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നും അങ്ങേയറ്റം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിന് മുന്നിലെത്തിക്കുന്ന പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. സുസ്ഥിരതയും എല്ലാവരെയും ഉൾക്കൊള്ളലും കേരളത്തിന്റെ ടൂറിസം വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. ടൂറിസം സേവന മേഖലയുടെ താഴെത്തട്ടിലുള്ളവർക്കും സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ചുള്ള ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. നാളെ വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 ഏപ്രിൽ 8 PM മുദ്ര യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രായോജനയിലൂടെ സാധിക്കുമെന്ന് പദ്ധതിയുടെ 10th വാർഷികത്തിൽ ഗുണഭോക്താക്കളുമായി സംവാദിക്കവേ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: മുദ്രാ യോജന മേരെ ദേശ് കെ നൌജവാനോ കോ അപ്നേ പേരോ പർ ഖഡേ രഹനേ കി ഹിമ്മത് ഔർ ഉൻകാ ഹൗസല ബുലന്ദ് ഹോതാ ചലേ. മേ റോജി റോട്ടി കമാനേ കെ ലിയേ ക്യോ ഭട്കുംഗാ, മേ 10 ലോഗോ കോ റോജി റോട്ടി ദൂംഗാ, യേ മിജാജ് പൈദാ കർനാ ഹൈ.
0: ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആവേശകരമായ മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പോരാട്ടത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിന്നും താരങ്ങളെ നേരിട്ട് കാണാനുള്ള ആവേശത്തിലാണ് തലസ്ഥാന ജില്ലയിലെ ക്രിക്കറ്റ് ആരാധകർ. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. മത്സരം സുഗമമായി നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സിറ്റി പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് രാജ്യം പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ നിർദ്ദേശം. മഹാത്മാഗാന്ധിയുടെ മുഖ്യ ആശയമായ ശുചിത്വത്തിന് ഏവരും ജീവിതത്തിൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് പ്രക്രിയയിൽ എല്ലാ പൌരന്മാരും പങ്കാളികളായി ദേശീയ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ആഹ്വാനം. സാങ്കേതിക വിദ്യയുടെ സഹായം സഹായത്തോടെ പുതിയ ടൂറിസം മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് ലോക വിനോദസഞ്ചാര ദിനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാന നഗരി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്നുച്ചയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിലായി പുതുതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026-ൽ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9657-585-54, 8547-254010 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 30 സെപ്റ്റംബർ മുമ്പായി 9495-928077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 27-ന്റെ തെരുവീഥികളിലൂടെ സഞ്ചരിക്കുന്നു. 1503 സെപ്റ്റംബർ 27 കൊച്ചിയിലെ മാനുവൽ കോട്ടയുടെ ശിലാസ്ഥാപനം നടക്കുന്നു. 1914 സെപ്റ്റംബർ 27 ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിപ്പോന്ന തീവ്ര വിപ്ലവകാരികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഘടിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പഞ്ചാബും ബംഗാളുമായിരുന്നു ആ വിപ്ലവകാരികളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ. ഈ പ്രവിശ്യകളിൽ നിന്ന് യൂറോപ്പിലെ ചില രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ തൊഴിൽ തേടിയും വിദ്യാർത്ഥികളായും എത്തിച്ചേർന്ന പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ വിപ്ലവകാരികളുടെ ഗ്രൂപ്പുകളും സജീവമായിരുന്നു. അവരിൽ പഞ്ചാബികളായ ചിലരുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത ഗദർ പ്രസ്ഥാനത്തിന് ഇടയിലുണ്ടായ ഒരു സുപ്രധാന സംഭവമാണ് 1914 സെപ്റ്റംബർ 27 കോമഘട്ട മാരു. 1962 സെപ്റ്റംബർ 27 അക്ഷരങ്ങളുടെ ആവിർഭാവകാലം മുതൽ മാനവ ചരിത്രത്തെയും സംസ്കാരത്തെയും ജീവിത ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നതിന് പുസ്തകങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വിവരണാതീതമാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പിറവിയെടുത്തിട്ടുള്ളത് പുതിയ പുസ്തകങ്ങളിലൂടെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ലോകമെമ്പാടും ഒട്ടേറെ നവസാമൂഹിക ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകർന്ന ഒരു പുസ്തകം 1962 സെപ്റ്റംബർ 27 അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആഗോള പരിസ്ഥിതി പ്രസ്ഥാനത്തിന് പാതയൊരുക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ആ പുസ്തകമാണ് റേച്ചൽ കാഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്.

0: ഭാഗമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കവേ നേപ്പാളിൽ മിന്നൽ പ്രളയം ദുരന്തം വിധിച്ച മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാതാ അമൃതാനന്ദമയ്യ മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ബോട്ടപകടങ്ങളിൽ മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായധനത്തിന്റെ രേഖ, ശസ്ത്രക്രിയ ചികിത്സാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള പ്രമാണപത്രങ്ങൾ എന്നിവ ഉപരാഷ്ട്രപതി കൈമാറി. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി അക്കാദമിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങും. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാക്കോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ധൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയാക്കെ സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി ക ഏക് നയ ഉദാഹരണ പ്രസ്തുത് കിയാ ഥാ. ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യേ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗാ.
0: മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരി മുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഡ്രഗ്സ് കെ ഖിലാഫ് ഏക് ബഹുത് മഹത്വപൂർണ്ണ സങ്കൽപ്പ ലിയാ ഹൈ നശാ മുക്തി കാ സന്ദേശ് ഹമാരെ യുവാ ഖുദ് അപ്നി ഭാഷാ മേ അപ്നെ തരീകെ സേ ഈ സന്ദേശ് കോ ആഗെ ബഢാ രഹേ ഹൈ നശാ മുക്തി യുവാ വികസിത് ഭാരത് കെ ഈ സങ്കൽപ്പ കോ ഹം സബ് മിൽകർ ആഗെ ബഢായേ.
0: സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരെയുള്ള പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ഈ മേഖലയിൽ രാജ്യത്തുടനീളം വലിയ മുന്നേറ്റമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൻ ട്രാക്കർ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിൽ 9 കോടി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ ദേശ് കെ സഭി രാജ്യോം ഓർ കേന്ദ്ര ശാസിത പ്രദേശോം മേ ഇസ്കാ പെഹല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുക്കാ ഹൈ ആപ്കി സഹി ജാൻകാരി आपके परिवार की सही जानकारी देश के भविष्य की सही तस्वीर तैयार करने में मदद करती है.
0: ഗ്രാമങ്ങളിലെയും ചെറിയ പട്ടണങ്ങളിലെയും കായിക പ്രതിഭകളെ കണ്ടെത്തേണ്ടത് രാജ്യത്തിന്റെ തുടർച്ചയായ മികച്ച കായിക പ്രകടനത്തിന് വളരെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കായിക മേഖലയ്ക്കായി ഇത്തവണ പ്രഖ്യാപിച്ച ടാലന്റ് ഹണ്ട് ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ സവിശേഷതയുണ്ടെന്നും ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനാണ് ഒരു ജില്ല ഒരു ഉത്പന്നം എന്നും ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ പരമ്പരാഗത നെല്ലിക്ക കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉത്പന്നം എന്നത് ലോക വിപണികളിൽ വരെ എത്തണമെന്നും ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ ശക്തമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് इन्हीं विशेषताओं को आगे बढ़ाने का अभियान है. हमारे गांव और छोटे शहरों की पहचान सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे. इससे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
0: രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വൈദേശിക ആക്രമണത്തിൽ പലതവണ തർക്കപ്പെട്ടിട്ടും അന്നത്തെ ഭരണകർത്താക്കളുടെ അതിജീവനശേഷി മൂലമാണ് സോമനാഥ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളം ഈ മാസം ഗണേശോത്സവം ആഘോഷിച്ചതും പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. VHP അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിനും നാളെ വരെ വിലക്കേർപ്പെടുത്തി. തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കന്യാകുമാരിയിലും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിനമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2015 സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 നിന്ന് 2 ലക്ഷത്തിലധികമായി വർദ്ധിച്ചു. 25 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കളി. മത്സരത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് ടൂറിസം മന്ത്രി ഗജേന്ദ്ര ശെഖാവത് ആശംസകൾ നേർന്നു. വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നതിനപ്പുറം തൊഴിൽ, വികസനം, പ്രാദേശിക സമ്പദ്വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനമാണ് വിനോദസഞ്ചാരമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥും ആശംസകൾ നേർന്നു. കേരളത്തിന്റെ ടൂറിസം വിസ്മയങ്ങൾ അനുഭവിച്ചറിയാനുള്ള സഞ്ചാരികളുടെ ഒഴുക്കിനാകും വരുംകാലം സാക്ഷ്യം വഹിക്കുകയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും പ്രധാനമന്ത്രി. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി. സെൻസസിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കി ദേശീയ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും മൻ കി ബാത്തിൽ ആഹ്വാനം. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ വാദത്തെ ശക്തമായി പിന്തുണച്ച് റഷ്യ. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

ആണ്. ഇന്ന് സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. യാത്രയുടെ ആ മാസ്മരിക ലോകത്തേക്ക് നമ്മളെ ക്ഷണിക്കുന്നു. പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ മനുഷ്യർ. ആ യാത്രയുടെ ആവേശം ഒന്ന് വേറെ തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ. യാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അമ്പലത്തിൻകാലം നിന്ന് യശോദ, ഷാരി, മുരുകൻ എന്നിവരാണ്.

യാത്രകൾ എന്നത് വെറും സ്ഥലങ്ങൾ സന്ദർശിക്കലല്ല, അത് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് യാത്രകൾ എന്നത് വെറും സ്ഥലങ്ങൾ സന്ദർശിക്കലല്ല, അത് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ സൗന്ദര്യത്തിലും പുതിയ സംസ്കാരങ്ങളിലും ലയിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഉണർവ് ലഭിക്കുന്നു. ആ ഉണർവിന്റെയും യാത്രകളുടെയും ലോകം അതൊന്ന് വേറെ തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം മോഹൻ സെത്താര. മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മഞ്ചാടിയിൽ നിന്ന് മുരുകൻ.

പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യരുടെ സഞ്ചാരങ്ങൾ. യാത്രകളിലൂടെയാണ് മനുഷ്യർ പരസ്പരം മനസ്സിലാക്കുന്നത്. പുതിയ സ്ഥലങ്ങളിലെ ആളുകളുടെ ജീവിത രീതികളും സംസ്കാരവും നമ്മളെ കൂടുതൽ വിശാലമായ ലോകത്തേക്ക് നയിക്കുന്നു. ലോകം ഒരു വലിയ കുടുംബമാണെന്ന് മനസ്സിലാക്കാൻ യാത്രകൾ നമ്മളെ സഹായിക്കുന്നു. എന്നാൽ പക്ഷിമൃഗാദികളാകട്ടെ ഇര, ഇണ എന്നിവയ്ക്ക് മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് രസകരമായി പറഞ്ഞു കേട്ടറിഞ്ഞത് സൈക്കോ പാർക്കിൽ നിന്നാണെന്ന് ശാന്തി പറഞ്ഞത് ഓർക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി അനിയത്തിപ്രാവെന്ന ചിത്രത്തിലെ ഗാനം. എസ് രമേശൻ നായർ രചന നിർവഹിച്ച, ഔസേപ്പച്ചൻ സംഗീതം നൽകി, എൻ ജി ശ്രീകുമാർ ആലപിച്ചത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് റസൽപുരത്തുനിന്ന് ബാലചന്ദ്രൻ, മേനക

ഇത്തവണ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ശാന്തി പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സൈക്കോ പാർക്ക്. അതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു അനുഭവമാണ് എന്ന് ശാന്തി പറഞ്ഞു. മനഃശാസ്ത്രത്തിന്റെ ലോകം മനസ്സിലാക്കാൻ, ജീവിതത്തെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ഥലം. യാത്രകൾ വെറും കാഴ്ചകൾ മാത്രമല്ല, അറിവും നൽകുന്നു എന്ന് സൈക്കോ പാർക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നെഴുതിയതിന് ശാന്തിക്ക് നന്ദി, സ്നേഹം. ഇഷ്ടഗാനങ്ങളിലൂടെ ഇനി കേൾക്കാം പുറപ്പാടെന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറിപ്പിന്റെ വരികളാണ്, ഔസേപ്പച്ചന്റെ ഈണവും കെ ജെ യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു തഴവ നിന്ന് ഗ്രീഷ്മ ചന്ദ്രൻ, രേഷ്മ ചന്ദ്രൻ എന്നിവർ.

യാത്രകൾ മനസ്സിന് പുതിയ വെളിച്ചം നൽകുന്നു. നഗരങ്ങളുടെ തിരക്കിൽ നിന്ന് ഗ്രാമങ്ങളുടെ ശാന്തതയിലേക്ക് മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഒരു യാത്ര കഴിഞ്ഞെത്തുമ്പോൾ നമ്മൾ പഴയയാളായിരിക്കില്ല. യാത്ര നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തിയാക്കി മാറ്റുന്നു. ആ മാറ്റത്തിന്റെ ശക്തി നമുക്ക് കൂടുതൽ ഊർജം നൽകുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി ഫയലാർ രാമവർമ്മ രചിച്ച് ത്രിവേണി എന്ന ചിത്രത്തിനുവേണ്ടി ജി ദേവരാജൻ ഈണമിട്ട് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ആര്യനാട് നിന്ന് മുകേഷ്.

0: കപ്പുഴക്കായലിലേ കാത്തിന്റെ കൈകളിലേ.
1: ആറാം ഗാനത്തിന് മുൻപ് സൈക്കോ പാർക്കിലെ ഓരോ ഇടത്തിനും ഓരോ കഥ പറയാനുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും അത് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിനോദത്തിലൂടെ അറിവ് നൽകുന്ന ആ കേന്ദ്രം യാത്രകളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിയെഴുതുന്നു. കേവലം ഉല്ലാസം മാത്രമല്ല, അതിനുമപ്പുറം യാത്രകൾക്ക് മറ്റു ചില അർത്ഥങ്ങളുണ്ട് എന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ചിത്രം കരകാണാക്കടൽ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നത് അമ്പലമുക്കിൽ നിന്ന് വീണ വാസുദേവൻ, ഗീതാ വാസുദേവൻ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓരോ യാത്രയും ഓരോ ഓർമ്മയാണ്. യാത്രകളിൽ നാം കണ്ടുമുട്ടുന്ന ആളുകൾ, അവർ നൽകുന്ന ചിരി, അവരുടെ സന്തോഷം, ചിലപ്പോൾ സങ്കടം, അത്ഭുതം, അതിശയം, അങ്ങനെ എന്തെല്ലാം, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. ആ നല്ല ഓർമ്മകളെയും നല്ല സൗഹൃദങ്ങളെയുമാണ് യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി ബി വസന്ത പാടിയ ഗാനം. പി ഭാസ്കരന്റെ രചന, കെ രാഘവന്റെ ഈണം. ചിത്രം ഉമ്മാച്ചു. ഗാനം ആവശ്യപ്പെടുന്നത് പഴകുറ്റിയിൽ നിന്ന് പ്രകാശൻ.

ആളുകൾക്ക് ജോലി നൽകുന്നു, ഒരുപാട് കുടുംബങ്ങളെ നിലനിർത്തുന്നു. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം നൽകുന്ന ഒരു വലിയ മേഖലയാണ് ടൂറിസം. ഇഷ്ടഗാനങ്ങളിൽ ഇനി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച ഗാനം. സംഗീതം ജിദേവരാജൻ. ചിത്രം മരം. പി സുശീലയും പി മാധുരിയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കോട്ടൂരിൽ നിന്ന് വാസന്തി.

യാത്രകൾ സാഹസികത നിറഞ്ഞതാണ്. ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ കാൽ വയ്ക്കുമ്പോഴോ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴോ മനുഷ്യന്റെ ധൈര്യം കൂടുതൽ വർദ്ധിക്കുന്നു. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ യാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ധീരതയുടെയും സാഹസികതയുടെയും കാൽവയ്പ്പുകൾ കൂടിയാണ് ഓരോ യാത്രയും. രസാവഹമായ ഏതു യാത്രയും ടോപ്പമെനർജിക് ആണ് എന്നാണ് എന്റെ പക്ഷം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ശ്രീകുമാരൻ തമ്പി രചിച്ച ജി ദേവരാജൻ ഈണമിട്ട ഗാനമാണ്. കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ഊരുട്ടമ്പലത്ത് നിന്ന് സജിത്, രഘു, പ്രഭ എന്നിവർ.

ലോകം മനോഹരമായൊരു പൂന്തോട്ടമാണ്. എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്കാരങ്ങളും അതിലെ വ്യത്യസ്തമായ പൂക്കളാണ്. ഈ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം മുഴുവൻ നുകരാൻ എത്രത്തോളം യാത്ര ചെയ്യാമോ അത്രത്തോളം യാത്ര ചെയ്യാം. ആ സൗന്ദര്യത്തിന്റെ മാധുര്യം അനുഭവിക്കാം. ഓരോ വിനോദസഞ്ചാര ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി തിക്കുറശ്ശി സുകുമാരൻ നായർ രചിച്ച വി ദക്ഷിണാമൂർത്തി ഇണമിട്ട ഗാനം. ഉർവശി ഭാരതി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെടുന്നു മോഴിയിൽ നിന്ന് സുനി.

ലോക വിനോദസഞ്ചാര ദിനത്തിൽ നമുക്കൊരു കാര്യം തീരുമാനിക്കാം. ഏറ്റവും അടുത്തുള്ള സ്ഥലമെങ്കിലും ഒന്ന് സന്ദർശിക്കാം. എന്നിട്ട് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ മനുഷ്യരെ അറിയാനും നമുക്ക് ശ്രമിക്കാം. അത് പക്ഷേ കാണിക്ക അർപ്പിക്കാൻ മാത്രമുള്ള തീർത്ഥാടനങ്ങൾ മാത്രമാവരുത് എന്ന് മാത്രം. യാത്ര നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കട്ടെ. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറമുള്ള ടൂറിസ്റ്റ് സ്ഥലം കണ്ടിട്ടില്ലാത്തവരോടാണ് യാത്രകൾക്ക് തയ്യാറാവൂ, ലോകം വലുതാണ് എന്ന് ബോധ്യപ്പെടും. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ. നഖങ്ങൾ എന്ന ചിത്രമാണ്. കെ ജെ യേശുദാസും പി മാധുരിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. ഇരവിപുരത്ത് നിന്ന് ഹരികുമാർ, ദിവ്യ, മായ, രജനി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.
2: മധുരാപുരിയിലെ ജനങ്ങൾ മുഴുവൻ ഇതാ ശ്രീകൃഷ്ണ തോളിലേറ്റി ആനന്ദ നൃത്തച്ചുമുണ്ട്. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. എല്ലാവരും കൂടി ചേർന്ന് ശ്രീകൃഷ്ണ മധുരാപുരി രാജ്യത്തിന്റെ മഹാരാജാവായി അഭിഷേകം ചെയ്തു. ശ്രീകൃഷ്ണൻ മധുരാപുരി രാജ്യത്തിന്റെ മഹാരാജാവായി തീർന്നില്ല. ദേ വരുന്നു.

നഗരം, ഇത്രയും മനോഹരമായ ഒരു നഗരം ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. അതായിരുന്നു ദ്വാരക നഗരം, ഗുജറാത്തിന്റെ തീരത്തുള്ള അറബിക്കടൽ. ആ അറബിക്കടലിന്റെ ഉള്ളിലായി 800 ചതുരശ്ര മൈൽ ചുറ്റളവിൽ കിടക്കുന്നതാണ് ദ്വാരക നഗരം. ഈ ദ്വാരക നഗരം പണി കഴിപ്പിച്ചത് ദേവശില്പിയായ വിശ്വകർമാവാണ്. എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ട് വിശ്വകർമാവ് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് വന്നു. ഭഗവാനെ, അടിയൻ ആഹാ, വിശ്വകർമാവ് പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഭഗവാനെ, അടിയനൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. പറഞ്ഞോളൂ വിശ്വകർമാവെ, എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഭഗവാനെ, ദ്വാരക നഗരത്തിന് ആയുസ് വളരെ കുറവാണ്. 100 വർഷക്കാലം മാത്രമേ ഈ മഹാനഗരത്തിന് ആയുസുള്ളൂ. 100 വർഷം കഴിയുമ്പോൾ ദ്വാരക നശിക്കും. വിശ്വകർമാവേ, ഈ മഹാസത്യം എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. 100 വർഷക്കാലം മാത്രമേ ദ്വാരക നഗരത്തിന് ആയുസുള്ളൂ എന്നുള്ള സത്യം എനിക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മഹാനഗരം പണി കഴിപ്പിച്ചത്. എന്തിനു വേണ്ടിയെന്നറിയോ? ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ അത്രയും കാലം എന്റെ പ്രജകളും സുഖമായിട്ട് ജീവിക്കണം. അതുമാത്രമാണ് എന്റെ ആഗ്രഹം. കാണുമോ ഞാനൊരു ഭരണാധികാരി? ലോകത്തിൽ എവിടെങ്കിലും കാണുമോ ഞാനൊരു ഭരണാധികാരി? കാണില്ല. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെപ്പോലെ തന്റെ പ്രജകളെ സ്നേഹിച്ചു. താൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല ആയിരുന്നില്ല, ഒരു നല്ല പ്രേമസ്വരൂപനും കൂടിയായിരുന്നു. ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ. ഒന്നും രണ്ടും കാമുകിമാരൊന്നും അല്ല, ഒത്തിരി കാമുകിമാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജീവിതത്തിൽ ആദ്യത്തെ കാമുകിയായിരുന്നു രാധ. വൃന്ദാവനത്തിലെ രാധ. ഒരു ദിവസം രാധ യമുനാ നദിയുടെ കരയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു, വൃളാവിവശയായി. അങ്ങ് ദൂരെ എവിടെയോ നിൽക്കുന്ന തന്റെ പ്രിയ

കണ്ണൻ തന്റെ പ്രിയപ്പെട്ട രാധയുടെ വിളികൾ ഓടി യമുനാ നദിയുടെ കരയിലേക്ക്, തന്റെ പ്രിയപ്പെട്ട രാധയുടെ അടുത്തേക്ക് തന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴൽ കൊണ്ട് കണ്ണൻ

രാധ കണ്ണന്റെ കളിക്കൂട്ടുകാരി മാത്രമായിരുന്നു. ഭാര്യ ആകാനുള്ള ഭാഗ്യം രാധയ്ക്ക് കിട്ടിയില്ല. ഭാര്യയാകാൻ ഭാഗ്യം കിട്ടിയത് രുക്മിണിക്കായിരുന്നു. രുക്മിണി അറുപച്ച നാൾ തൊട്ട് കണ്ണനെ മനസ്സിൽ വെച്ച് ആരാധിച്ചവളായിരുന്നു രുക്മിണി. ഈ ജീവിതത്തിൽ തനിക്കൊരു ഭർത്താവ് ഉണ്ടാകുമെങ്കിൽ അത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കുമെന്ന് ശപഥം ചെയ്തവളായിരുന്നു രുക്മിണി. ശ്രീകൃഷ്ണൻ രുക്മിണി ഇഷ്ടമായിരുന്നു. വീട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ ഇഷ്ടമായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കാൻ. പക്ഷെ ഒരാൾ മാത്രം ആ കല്യാണത്തെ എതിർത്തു, മറ്റാരുമല്ല, രുക്മിണിയുടെ സഹോദരൻ രുക്മി. അയാൾക്ക് എന്തുകൊണ്ടോ ശ്രീകൃഷ്ണനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. ആ ഒറ്റക്കാരണം കൊണ്ട് രുക്മിണി ആ കല്യാണത്തെ എതിർത്തു. പിന്നെ മറ്റൊന്നും ശ്രീകൃഷ്ണൻ ആലോചിച്ചില്ല, രുക്മിണിയെ തട്ടിക്കൊണ്ടങ്ങ് പോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി, കല്യാണം നടത്തി ഭാര്യയായിട്ടങ്ങ് സ്വീകരിച്ചു. പിന്നെ അല്ല എന്താ പരിപാടി? രണ്ടാമതായിട്ട് ശ്രീകൃഷ്ണൻ കല്യാണം കഴിച്ചത് സത്യഭാമയായിരുന്നു. സത്യഭാമ സത്രാജിത്ത് മഹാരാജാവിന്റെ ഒരേ ഒരു മകളായ സത്യഭാമയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടാമതായി

വിവാഹം കഴിച്ചത്. രാജകീയമായിരുന്നു ആ കല്യാണം. രാജ്യം മുഴുവൻ വലിയ ആഘോഷമായിരുന്നു, ഉത്സവമായിരുന്നു ശ്രീകൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള വിവാഹത്തിന്. ഈ രണ്ട് ഭാര്യമാരെ കൂടാതെ ശ്രീകൃഷ്ണന് മറ്റാറ് ഭാര്യമാരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എട്ട് ഭാര്യമാരുണ്ടായിരുന്നു: രുക്മിണി, സത്യഭാമ, ഭദ്ര, സത്യ, കാളിന്ദി, ലക്ഷ്മണ, മിത്രനന്ദ, ജാമ്പവതി, ജാമ്പവാന്റെ മകൾ ജാമ്പവതി. അങ്ങനെ എട്ടു ഭാര്യമാര്. ഞാനിത് പറഞ്ഞപ്പോ ദേ അങ്ങ് പിറകിലിരിക്കുന്ന അമ്മമ്മേരുന്ന് ചിരിക്കുകയാണ്. ഏറ്റവും പിറകിൽ കാര്യം മറ്റൊന്നുമല്ല, നിന്നെ മനസ്സിൽ ആലോചിക്കുകയാണ്. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വർഷങ്ങൾക്ക് മുമ്പ്, 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കാര്യവട്ടം ക്ഷേത്രത്തിൽ വെച്ച് അയില ഉണ്ണികൃഷ്ണന്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. വർഷം ഒരുപാട് കഴിഞ്ഞു, 10-30 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തീരെ അങ്ങ് വയസ്സായി, ഉത്സവം ഒന്നും കാണാൻ പോകുന്ന പരിപാടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഉത്സവത്തിന്റെ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ വായിച്ചു നോക്കുമ്പോ അയില ഉണ്ണികൃഷ്ണൻ കഥ പറയുന്നു: കഥ, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു ഗുരുവായൂർ ഭക്തയായ എനിക്ക് എന്റെ കണ്ണന്റെ കഥയാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നു എന്നറിഞ്ഞപ്പോ ഒരു വല്ലാത്ത മോഹം, ആ കഥയൊന്ന് കേൾക്കണമെന്ന്. സുഖമില്ലെങ്കിലും മക്കളോടും ചെറുമക്കളോടും ഒപ്പം കഥാപ്രസംഗം കേൾക്കാൻ ഞാൻ വന്നു. ഇതുവരെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കഥ ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടു, എനിക്കിഷ്ടമായി. പക്ഷെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ ഒരു വലിയ തെറ്റു പറഞ്ഞു, ഒരു വലിയ കള്ളം പറഞ്ഞു. മറ്റൊന്നുമല്ല, എന്റെ കണ്ണന് എന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാര് 8 പേരാണെന്ന്. അത് കള്ളവാ, ഭഗവാന് ഭാര്യമാര് 8 പേരല്ല, 16,008 ആണ്. ഉണ്ണികൃഷ്ണൻ അറിയോ? ശരിയാണ് മച്ചി, ഭഗവാൻ ശ്രീകൃഷ്ണന് ഭാര്യമാര് 16,008 ആണ്. ഈ 16,000 ഭാര്യമാർ എങ്ങനെയാണ് ശ്രീകൃഷ്ണന് കിട്ടിയത്? അത് വലിയൊരു കഥയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു, നരകാസുരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നരകാസുരനെ കുറിച്ച്? ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളൊരു അസുരനായിരുന്നു. പലപ്പോഴും ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നരകാസുര എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് മറ്റാർക്കും ഞാൻ ദാനമായി കൊടുക്കാത്ത ഈ മഹാനാരായണാസ്ത്രം നിനക്ക് ഞാൻ ദാനമായി തരുന്നത്. ഈ അസ്ത്രം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കാൻ നിനക്ക് കഴിയും. മറ്റാർക്കും ഞാൻ ദാനമായി കൊടുക്കാത്ത മഹാനാരായണാസ്ത്രം നിനക്ക് ഞാൻ ദാനമായി തരുന്നു. ഈ അസ്ത്രം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷെ ഒന്നുണ്ട്, നിന്റെ പ്രവൃത്തികൾ എന്നും നന്മ നിറഞ്ഞതായിരിക്കണം. ഒരിക്കലും നിന്റെ പ്രവൃത്തിയിൽ തിന്മ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷേ എനിക്ക് തന്നെ നിന്നെ കൊല്ലേണ്ടതായി വരും. വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ നരകാസുരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് ആ മഹാനാരായണാസ്ത്രം കയ്യിലേക്ക് മേടിച്ചു. അസ്ത്രം കയ്യിൽ കിട്ടിയ നിമിഷം മുതൽ നരകാസുരൻ യഥാർത്ഥ നരകമായിട്ടങ്ങ് മാറി. തൊട്ടടുത്തുള്ള അയൽപ്പക്കത്തുള്ള മുഴുവൻ നാട്ടുരാജ്യങ്ങളെയും നരകാസുരൻ ആക്രമിച്ചു കീഴ്പ്പെടുത്തി, മുഴുവൻ തന്റെ കീഴിൽ കൊണ്ടുവന്നു. രാജ്യങ്ങൾ മാത്രമല്ല, അവിടെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവൻ, അതും മാത്രമല്ല മുഴുവൻ പെൺകുട്ടികളെയും, ഓരോ രാജ്യങ്ങളിലുമുള്ള കന്യകമാരായ മുഴുവൻ പെൺകുട്ടികളെയും, രാജകുമാരിമാരടക്കമുള്ള പെൺകുട്ടികളെ നരകാസുരൻ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നരകാസുരൻ. ആയിരക്കണക്കിന് പെൺകുട്ടികളെ ആയിരുന്നു നരകാസുരൻ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. നരകാസുരനെ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടി. എന്നോ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാതിലും ആ വാർത്തയെത്തി. പിന്നെ വൈകിയില്ല, നരകാസുരൻ നേരിട്ട് കാണുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ നരകാസുരന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തി. കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണ്. അമ്പര ചുംബിയായ കോട്ടമതിലുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു കൊട്ടാരത്തിന്റെ മുമ്പിൽ. ശത്രുക്കൾ കടന്നുചെല്ലാതിരിക്കാൻ വലിയ കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ 4 ഭാഗത്തും ഭടന്മാരെ കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ സുഖിച്ചു വാഴുകയാണ് നരകാസുരൻ. എല്ലാം തച്ചുടച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ നരകാസുരന്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറി. ഇന്നൊരു മല്ല യുദ്ധമായിരുന്നു, നാഴികളോളം നീണ്ടുനിന്ന യുദ്ധം. അവസാനം ശ്രീകൃഷ്ണൻ ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യാൻ തീരുമാനിച്ചു. സർവശക്തിയിൽ സമാഹരിച്ച് ദുഷ്ടന്മാരിൽ ദുഷ്ടനായ നരകാസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു.
കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്ന മുഴുവൻ പെൺകുട്ടികളെയും, കന്യകമാരായ പീഡനം നടത്തിയ മുഴുവൻ പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. നോക്കുമ്പോ ഒന്നിന് രണ്ടും പെൺകുട്ടികളല്ല, 16,000 പെൺകുട്ടികൾ, 16,000 പെൺകുട്ടികളാണ് ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചത്. 16,000 പെൺകുട്ടികളെ ആയിരുന്നു നരകാസുരൻ പീഡിപ്പിച്ചത്. ആ മുഴുവൻ പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ധൈര്യമായി നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളു, നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളു. എല്ലാ രാജാക്കന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ രാജാക്കന്മാരും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കാത്തു നിൽക്കുകയാണ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി. സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളു. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടികൾ മുഴുവൻ നിന്ന് വാവിട്ട് പൊട്ടി പൊട്ടി കരയും. തൊഴുകൈകളോടെ ഹതഭാഗ്യങ്ങളായ പെൺകുട്ടികൾ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്, ഒരുപക്ഷേ അങ്ങയുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളുടെ രാജ്യം ഞങ്ങളെ സ്വീകരിച്ചേക്കാം, ഞങ്ങളുടെ ബന്ധുക്കൾ രണ്ട് കൈ നീട്ടി ഞങ്ങളെ ഏറ്റുവാങ്ങിയേക്കാം, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് ഞങ്ങളെ കൊല്ലാതെ കൊല്ലും, കാരണം ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. വേണ്ട, അങ്ങനെ ഒരു നശിച്ച ജീവിതം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ 16,000 പേര് ഒരേ മനസ്സോടെ അങ്ങയോട് അപേക്ഷിക്കുക.

മനസ്സുകൊണ്ട് ഞങ്ങൾ 16,000 പേരും അങ്ങേ ഭർത്താവായി സ്വീകരിച്ചു പോയി. ഞങ്ങളെ കൈവിടരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അത് കേട്ടപ്പോ സഹീഷൻ അറിയാതെ ഒരു നിമിഷം ചിന്തിച്ചു നിന്ന് പോയി. ഒന്നും രണ്ടും പെമ്പിള്ളരല്ല, 16,000 പെമ്പിള്ളരാ. ഇപ്പൊ തന്നെ കയ്യിൽ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിനെ കൊണ്ടു കിടക്കുന്നത് തന്നെ വളരെ പാടുപെട്ടാണ്. ഇവിടെ ഒന്നുള്ള നമ്മൾ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്ന പാട് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പൊ ഈ 16,000 പെൺകുട്ടികളെയും കൂടി ഒരുമിച്ച് ഭാര്യമാരായി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനല്ല, ഇനി ഏത് ഈ ലോകത്തിലുള്ള ഏത് ദൈവം തമ്പുരാനായാലും അറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്ന് പോകും. അല്പനേരം ആലോചിച്ചിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ 16,000 പേരെ ഞാൻ എന്റെ ഭാര്യമാരായി സ്വീകരിക്കുന്നു. 16,000 പെൺകുട്ടികളെയും ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യമാരായി സ്വീകരിച്ചു. 16,000 പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം വീടുകൾ വെച്ചു കൊടുത്തു. 16,000 പെൺകുട്ടിയുടെ വീടുകളിൽ ഒരേ നിമിഷം ഒരേ സമയം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുമായിരുന്നു, അവരുടെ നല്ലവനായ ഭർത്താവായിട്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ശ്രീകൃഷ്ണന്റെ മായാശക്തി, യോഗശക്തി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്രീകൃഷ്ണ യോഗീശ്വരൻ, മായക്കണ്ണൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. കൂടുവിട്ട് കൂടുമാറുന്ന സമ്പ്രദായം അത് ശ്രീകൃഷ്ണൻ നല്ല നന്നായിട്ട് സ്വായത്തമാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ 16,000 വീടുകളിലും ശ്രീകൃഷ്ണൻ ഒരേ സമയം ഒരേ നിമിഷം ആ പെൺകുട്ടിയുടെ നല്ലവനായ ഭർത്താവായി മാറാൻ കഴിഞ്ഞത്. എല്ലാ പെൺകുട്ടികൾക്കും വീട് വെച്ചു കൊടുത്തു. എല്ലാവരുടെ വീട്ടിലും ഒരേപോലെ എല്ലാ നേരത്തും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ പെൺകുട്ടികളുമായി ശ്രീകൃഷ്ണൻ മറ്റ് ശാരീരിക ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുള്ള ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടികളിൽ ഒരു പെണ്ണ് പോലും, 16,000 പെൺകുട്ടികളിൽ ഒരൊറ്റ പെൺകുട്ടി പോലും ഗർഭിണിയായിട്ടില്ല, അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ശ്രീകൃഷ്ണൻ ഈ പെൺകുട്ടികളുമായിട്ട് നല്ല ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് മക്കൾ ജനിച്ചത് മുഴുവൻ മറ്റെട്ട് ഭാര്യമല്ലായിരുന്നു. ശ്രീകൃഷ്ണനെക്കുറിച്ച്, ശ്രീകൃഷ്ണ ദാനധർമ്മങ്ങളെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അതിലേറ്റവും മുൻപന്തി നിൽക്കുന്ന കഥയാണ് കുചേലന്റെ കഥ. കുചേലൻ, ശ്രീകൃഷ്ണന്റെ ആത്മസുഹൃത്തായിരുന്നു കുചേലൻ. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കുചേലന്റെ യഥാർത്ഥ പേര് കുചേലൻ എന്നല്ല, സുധാമ, സുധാമ അതാണ് യഥാർത്ഥ പേര്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പഠിക്കുന്ന കാലത്ത് കുചേലന്റെ എല്ലാ ചെലവുകളും വച്ചിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. കാരണം കുചേലൻ ദരിദ്രനായിരുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്തവനായിരുന്നു കുചേലൻ. ആ കുചേലന്റെ എല്ലാ ചെലവുകളും നോക്കിക്കണ്ടിരുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ശ്രീകൃഷ്ണൻ കുചേലനോട്. പഠിത്തം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് യാത്രയായി. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങളെ കുറിച്ച് കുചേലന് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ടെങ്കിലും ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. കുചേലൻ അതും പഠിച്ചില്ല. പ്രായപൂർത്തിയായപ്പോൾ വീട്ടുകാർ കുചേലനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, ഒരു പാവപ്പെട്ട ബ്രാഹ്മണ പെൺകുട്ടിയെ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഒരു സാധു ബ്രാഹ്മണ പെൺകുട്ടിയെ കുചേലനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് 27 വർഷം കഴിഞ്ഞപ്പോൾ കുചേലൻ 27 മക്കളും ജനിച്ചു. ആണും പെണ്ണുമായിട്ട് 27 എണ്ണം. അന്ന് ഈ കുടുംബാസൂത്രണം ഒന്നും ഇല്ലായിരുന്നു. 27 വർഷം കഴിഞ്ഞപ്പോൾ കുചേലന് 27 മക്കളുമായി, പട്ടിണി, കരിയും പട്ടിണി. ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല. നേരം വെളുക്കുമ്പോൾ കുചേലൻ തന്റെ ഭാണ്ഡക്കെട്ടുമായിട്ട് ഭിക്ഷാപാത്രവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. തെണ്ടാറ്റ് വീട് വീടാന്തരം യാചിക്കും. വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്ന എല്ലാം കൂടി കൊണ്ടുവന്ന് 27, 2, 29 പാത്രങ്ങളിൽ വിളമ്പും. ഒരു ദിവസം ഒരു നേരം പോലും ആ കുടുംബം വയറു നിറച്ച ആഹാരം കഴിച്ചില്ല. പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം വെറും എല്ലും തോലുമായി. ഒരു ദിവസം വാവിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കുചേലന്റെ ധർമ്മബന്ധി കുചേലന്റെ അടുത്തേക്ക് ചെയ്തു. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നോട് പെണം, ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു സങ്കടം ബോധിപ്പിച്ചാൽ അവിടെ നിന്ന് എന്നോട് പരിഭവിക്കൂ. പറയടോ, തനിക്കെന്താ എന്നോട് പറയാനുള്ളത്, പറഞ്ഞോളൂ. അമ്മയോടൊപ്പം ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളല്ലേ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒന്ന് ചെന്ന് കണ്ടാൽ, ഇപ്പൊ വലിയ മഹാരാജാവല്ലേ, യാദവന്മാരുടെ നേതാവായി ജീവിക്കുകയല്ലേ. ആ മഹാരാജാവിനെ ചെന്നൊന്ന് കണ്ടാൽ എന്തെങ്കിലും സഹായിക്കില്ലേ, എന്തെങ്കിലും കിട്ടിയാൽ ഒരു
വന്ന ദിവസമെങ്കിലും നമ്മുടെ മക്കൾ വയറു നിറച്ച് ആഹാരം കഴിച്ചു കിടക്കില്ല. ഒന്ന് പൊയ്ക്കൂടെ, പോണമെന്നുണ്ടോ? എന്റെ കണ്ണനെ കാണാൻ എനിക്ക് പോണമെന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനാടോ പോകുന്നത്? എനിക്കൊന്ന് മാല ഉടുത്തോണ്ട് പോകാനായിട്ട് പുതിയ ചേല ഉണ്ടോടോ? ആകെ കൂടിയുള്ളൊരു ചേല കീറിപ്പറഞ്ഞ് മുഷിഞ്ഞെന്ന് അറിയതല്ലേ? മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷമല്ലടോ ഞാൻ എന്റെ കണ്ണനെ കാണാൻ പോകുന്നത്. സമ്മാനമായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കണ്ടേ? എന്താണോ ഈ ചെറ്റമാടത്തിനകത്തുള്ളത്? ദിവസങ്ങൾക്ക് മുമ്പ് കുചേലൻ യാചിച്ചു കൊണ്ടുവന്ന നാല് നാഴി നെല്ലെടുത്ത് കുചേലന്റെ ധർമ്മപത്നി അടുപ്പത്ത് വെച്ചർ വറുത്തെടുത്തു. ഒരുപടി അവിലുണ്ടാക്കി പൊതിഞ്ഞു കെട്ടി കുചേലന്റെ കയ്യിലോട്ട് കൊടുത്തു. കുചേലൻ ആ അവിൽ പൊതി തന്റെ കീറിപ്പറഞ്ഞ ചേലയുടെ ഒരു അറ്റത്ത് കെട്ടിയിട്ടു. എന്നിട്ട് തന്റെ സന്തത സഹചാരിയായ ആ ഓലക്കുടയുമായി ശ്രീകൃഷ്ണനെ കാണുന്നതിന് വേണ്ടി കുചേലൻ ഇതാ ദ്വാരക നഗരത്തിന്റെ ആ നഗരവീഥിയിലൂടെ മുന്നോട്ട് നടന്ന് നീങ്ങുന്നു. ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ ഏഴാം മാളിക മേളിയിരുന്നു കൊണ്ട് ആ രാജവീഥിയിലൂടെ വരുന്ന തന്റെ ആത്മസുഹൃത്തിനെ കണ്ടു, കുചേലനെ കണ്ടു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്ത് ഒരസ്ഥികോലമായ മനുഷ്യൻ ഒരോലക്കൊടയുമായി എങ്ങനെ ദേ വരുന്നു തന്റെ ആത്മമിത്രമായ കുചേലൻ. എല്ലാ കാഴ്ചയും ശ്രീകൃഷ്ണൻ ഏഴാം മാളിക മേളിയിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുചേലൻ കൊട്ടാരത്തിന് മുമ്പിലെത്തി. കാവൽക്കാർ കുചേലനെ അങ്ങ് തടഞ്ഞു നിർത്തി, അകത്തോട്ട് കയറ്റി വിടുന്നില്ല. എങ്ങനെ കയറ്റി വിടും? വെറും എല്ലും തോലുമായ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു തെണ്ടിയെ എങ്ങനെ കൊട്ടാരത്തിനകത്തോട്ട് കയറ്റി വിടും? പുറത്ത് ബഹളം കേട്ട് കൊട്ടാരത്തിനകത്തുനിന്ന് ശ്രീകൃഷ്ണൻ പുറത്തേക്ക് വന്നു. വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന തന്റെ ആത്മമിത്രത്തെ കണ്ട മാത്രേ തന്നെ എല്ലാം മറന്ന് ശ്രീകൃഷ്ണൻ ഓടിച്ചെന്ന് കുചേലിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു.

എല്ലാം മറന്നുള്ള കെട്ടിപ്പിടുത്തമായിരുന്നു, ആത്മാർത്ഥമായ കെട്ടിപ്പിടുത്തം. കുചേലവൃത്തം മഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ എഴുതാം? ശ്രീകൃഷ്ണൻ കുചേലനെയും കൊണ്ട് കൊട്ടാരത്തിനകത്ത് കയറി ലക്ഷ്മി തൽപ്പത്തിമ്മ കൊണ്ട് നിരത്തി. എന്നിട്ട് ഭാര്യയായ രുക്മിണിയെ കൊണ്ട് കുചേലന്റെ പാദം കഴിച്ചു. ദാസിമാരുടെ കയ്യിൽ നിന്ന് ബെഞ്ചാമരം മേടിച്ച് ശ്രീകൃഷ്ണൻ തന്നെ കുചേലിന് വീശിക്കൊടുത്തു. സുധാമ, പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ക്ഷേമം തന്നെയാണോടോ? എത്ര നാളായോ ഞാൻ തന്നെ ഒന്ന് കണ്ടിട്ട്. തനിക്ക് ആ പഴയ കഥകളൊക്കെ ഓർമ്മയുണ്ടോ? ഞാനും താനും കൂടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കളിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കണോ പഴയ കഥകൾ?

നമ്മൾ രണ്ടുപേരും കൂടി ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ഗുരുപത്നി നമ്മളോട് പറഞ്ഞു, ഒരു കെട്ട് കാട്ടുവറവ് വേണോ. ഞാനും താനും കൂടി കൊടും കാട്ടിലേക്ക് പോയി. കാട്ടുവറവ് ശേഖരിച്ച് മടങ്ങാൻ നേരത്ത് പെരുമഴ, അടാകുടി മഴ, ഒരു തുള്ളിക്കൊരു കുടമെന്നതുപോലെ മഴ പെയ്തു. കൊടുങ്കാറ്റ് വീശി അടിച്ചു, ദിക്ക് തെറ്റി. നമ്മൾ രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് ഓടി. എത്രയോ നാഴിക കഴിഞ്ഞ ആളോ പിന്നെ ഒന്ന് ഒരുമിച്ച് കൂടിയത്. ഓർമ്മയുണ്ടോടോ പഴയ കഥകളൊക്കെ? സുധാമ, താനെന്തിനാടോ കരയുന്നത്? താനെന്തിനാടോ ഇരുന്ന് കരയുന്നത്? വർഷങ്ങൾക്ക് ശേഷമല്ലോ താൻ എന്നെ കാണാൻ വന്നു. എനിക്ക് സമ്മാനമായിട്ട് താൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലേ. എന്നാടോ തന്റെ കയ്യിരിക്കുന്ന പൊതിക്കെട്ട്? പെട്ടെന്ന് ശ്രീകൃഷ്ണ കുജയന്റെ കയ്യിൽ നിന്ന് ആ പൊതിക്കെട്ട് പിടിച്ചു മേടിച്ചു. ആ പൊതിക്കെട്ട് നിവർത്തി നോക്കുമ്പോ ഒരു പിടിയാവില്ല. കണ്ട മാത്രമേ തന്നെ ശ്രീകൃഷ്ണൻ അന്ന് ഒരു കൈ അങ്ങ് വാരി ഭക്ഷിച്ചു. ആ സമയത്ത് കുജയനന്റെ കുടിൽ നിന്ന സ്ഥലത്ത് ആ ഒരു കൊട്ടാരം പണിതുയരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി ശ്രീകൃഷ്ണൻ ആ അവിൽപ്പൊതി നിന്ന് ഒരു കൈ കൂടി വാരി എടുത്തു. ഭക്ഷിക്കാൻ വേണ്ടി വായുടെ അരികത്ത് വണ്ടി ചെല്ലുമ്പോൾ ഭാര്യ രുക്മിണി ആ കരങ്ങളിൽ കടന്നു പിടിച്ചു. അരിത് ഇനിയും ഒരുപടി കൂടി അങ്ങ് ഭക്ഷിച്ചാൽ ഒരുപക്ഷേ നാളെ ഈ ദ്വാരക ഭിക്ഷാപാത്രം പേറേണ്ടി വരും. ഇപ്പൊ തന്നെ ദ്വാരകയുടെ പകുതി പോയി, മതി, എല്ലാം മതി. അങ്ങയുടെ ദാനധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം, എല്ലാം മതി. തന്റെ ആത്മസുഹൃത്തായ കുജേനന് ശ്രീകൃഷ്ണൻ എല്ലാം കൊടുത്തു. ആവശ്യമുള്ളതെല്ലാം വാരി വാരി വാരി കൊടുത്തു. അതായിരുന്നു ശ്രീകൃഷ്ണൻ. തന്നെപ്പോലെ തന്റെ സുഹൃത്തുക്കളെ സ്നേഹിച്ചു. താൻ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്റെ ആത്മസുഹൃത്തുക്കളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് പാണ്ഡവരോടായിരുന്നു. അത് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, തന്റെ അപ്പച്ചിയമ്മയാണ് പാണ്ഡവ മാതാവായ കുന്തിദേവി. തന്റെ അച്ഛൻ വസുദേവരുടെ നേർപ്പെങ്ങളാണ് പാണ്ഡവ മാതാവായ കുന്തി, തന്റെ അപ്പച്ചിയമ്മയാണ്. മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് തന്റെ സഹോദരി സുഭദ്രയെ കല്യാണം കഴിച്ചിരിക്കുന്നത് മധ്യമ പാണ്ഡവനായ അർജുനാണ്. പാണ്ഡവന്മാരിൽ മൂന്നാമനായ അർജുനാണ് തന്റെ സഹോദരി സുഭദ്രയെ കല്യാണം കഴിച്ചത്. ഈ രണ്ട് ബന്ധങ്ങളായിരുന്നു ശ്രീകൃഷ്ണനെയും പാണ്ഡവരെയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത്. ചൂതുകളി തോറ്റപ്പോൾ പാണ്ഡവർക്ക് ശിക്ഷയായി ലഭിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പാണ്ഡവർ ഭംഗിയായി പൂർത്തിയാക്കി. അജ്ഞാതവാസം പൂർത്തീകരിച്ചത് വിരാട രാജാവിന്റെ രാജ്യമായ മത്സ്യരാജ്യത്തായിരുന്നു. അന്നൊരു ദിവസം വിരാട രാജാവിന്റെ രാജ്യമായ മത്സ്യരാജ്യത്തിന്റെ തലസ്ഥാനമായ ഉപപ്ലാവിയു, ആ ഉപപ്ലാവിയുൽ അവിടെയുള്ള രാജകൊട്ടാരത്തിൽ ദേ ഒരു വലിയ സമ്മേളനം ആരംഭിക്കുന്നു. ആ സമ്മേളനത്തിൽ മഹാരാജാക്കന്മാരുണ്ട്, നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരുണ്ട്. മഹാരാജാക്കന്മാരായ വിരാടൻ, സാത്യകി, പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ എല്ലാവരും നിരന്നിരിക്കുന്നു. പാണ്ഡവർ 5 പേരുമുണ്ട്. എല്ലാറ്റിനുപരി സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനുമുണ്ട്. എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പാഞ്ചാല മഹാരാജാവായ ദ്രുപദൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. നാം എല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ചൂതുകളി തോറ്റപ്പോ പാണ്ഡവർക്ക് ദുര്യോധന ശിക്ഷയായി വിധിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. ആ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പാണ്ഡവർ ഭംഗിയായി പൂർത്തിയാക്കി. നിയമപ്രകാരം പാണ്ഡവർക്ക് ലഭിക്കേണ്ട പകുതി രാജ്യം നിർബന്ധമായും ദുര്യോധനൻ കൊടുക്കണം. പക്ഷേ ദുര്യോധനൻ രാജ്യം കൊടുക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധം കൂടിയേ തീരൂ. അത് കേട്ട മാത്രമേ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, യുദ്ധം വേണം, യുദ്ധം വേണം, യുദ്ധം കൂടിയേ തീരൂ. ഒരാൾ മാത്രം അതിനെ എതിർത്തു, മറ്റാരുമല്ല, പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രർ. ധർമ്മപുത്രർ പറഞ്ഞു, നമുക്കൊരു യുദ്ധം ഒഴിവാക്കാം, ദുര്യോധനുമായി സന്ധി സംഭാഷണം നടത്താം, സന്ധി സംഭാഷണത്തിലൂടെ നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കാം. തീർച്ചയായും ദുര്യോധനൻ സമ്മതിക്കും. എല്ലാവരും സമ്മതിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, ധർമ്മജന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. വേണമെങ്കിൽ പാണ്ഡവരുടെ ദൂതുമായി നാം തന്നെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് പോകാം, ദുര്യോധനുമായി ചർച്ച നടത്താം. എല്ലാവരും സമ്മതിച്ചു. ഇതാ എല്ലാവരും കൂടി ചേർന്ന് ശ്രീകൃഷ്ണനെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് യാത്രയാക്കുന്നു.

ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തനപുരം കൊട്ടാരത്തിലെത്തി. രാജ്യസഭയിൽ ദുര്യോധനനും ശ്രീകൃഷ്ണനുമായി ചർച്ച ആരംഭിച്ചു. ദുര്യോധന, ചൂതുകളി തോറ്റപ്പോ നീ പാണ്ഡവർക്ക് ശിക്ഷയായി ലഭിച്ചത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമായിരുന്നു. പാണ്ഡവർ അത് ഭംഗിയായി പൂർത്തീകരിച്ചു. നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ട പകുതി രാജ്യം നിർബന്ധമായി നീ കൊടുക്കണം. അത് കേട്ടപ്പോൾ സിംഹാസനത്തിൽ നിന്നും അലറി വിളിച്ചുകൊണ്ട് ദുര്യോധനൻ ചാരി എഴുന്നേറ്റു. കൃഷ്ണ, ഈ മഹാരാജ്യം എന്റെ അച്ഛൻ എനിക്ക് ദാനമായി തന്നതാണ്. അത് കണ്ടവന്മാരുടെ മക്കൾക്ക് അനുഭവിക്കാനുള്ളതല്ല. ഞാൻ രാജ്യം കൊടുക്കില്ല. ശ്രീകൃഷ്ണൻ ഒരുപാട് ഒരുപാട് ഒരുപാട് ഉപാധികൾ ദുര്യോധനന്റെ മുമ്പിൽ വെച്ചു. എല്ലാ ഉപാധികളെയും ദുര്യോധനൻ തട്ടിത്തെറിപ്പിച്ചു. എല്ലാ ഉപാധികളെയും, ശ്രീകൃഷ്ണൻ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളെയും ദുര്യോധനൻ തട്ടിത്തെറിപ്പിച്ചു. അവസാനം ശ്രീകൃഷ്ണൻ എഴുന്നേറ്റു. ദുര്യോധന, ഞാൻ പോകുന്നു. അവസാനമായിട്ട് ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കുന്നു. പകുതി രാജ്യം നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. 5 ദേശം നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. 5 വീടുകൾ നീ പാണ്ഡവർക്ക് കൊടുക്കണ്ട. പാണ്ഡവർക്ക് 5 പേർക്കും അവരുടെ മാതാവായ കുന്തിദേവിക്കും അവരഞ്ചുപേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിക്കും കൂടി താമസിക്കാൻ 1 വീടെങ്കിലും നീ അവർക്ക് വേണ്ടി കൊടുക്കുക. അത് കേട്ടപ്പോൾ ഒരു പിശാചനെ പോലെ ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കൃഷ്ണ, പകുതി രാജ്യം പോയിട്ട് 1 വീട് പോയിട്ട് സൂചി ഊന്നാനുള്ള ഇടം പോലും ഞാൻ ഈ കള്ള പരീക്ഷക്ക് കൊടുക്കില്ല. കൃഷ്ണന് പോകാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ദുര്യോധനൻ ഹസ്തനപുരം കൊട്ടാരത്തിനകത്തുനിന്ന് ആട്ടി പുറത്തേക്കിറക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ ഹസ്തനപുരം കൊട്ടാരത്തിനകത്തുനിന്ന് പുറത്തേക്കിറങ്ങി. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. യുദ്ധ പ്രഖ്യാപനമായിരുന്നു മഹാഭാരത യുദ്ധം. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം. 39,36,600 പേർ പങ്കെടുത്ത മഹായുദ്ധം. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും

0: നന്മയും തിന്മയും അഭിമുഖമായി തങ്ങളിൽ യുദ്ധം തുടങ്ങി. നന്മയും തിന്മയും അഭിമുഖമായി തങ്ങളിൽ യുദ്ധം തുടങ്ങി. ഭാരതയുദ്ധം തുടങ്ങി. ഭാരതയുദ്ധം തുടങ്ങി. ഭാരതയുദ്ധം തുടങ്ങി.
1: 18 ദിവസം നീണ്ടു നിന്ന മഹായുദ്ധം, ലക്ഷക്കണക്കിന് പടയാളികളുടെ കൈയറ്റ്, കാലറ്റ്, ഉടലറ്റ്, തലയറ്റ് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വീഴും. 10,000 ആനകളും കുതിരകളും ചത്തൊടും. മഹാരഥന്മാരുടെ തേരുകൾ കുരുക്ഷേത്ര ഭൂമിയിലെ പൂഴിമണ്ണിലേക്ക് താണു താണു താണു പോകുന്നു. 18 ദിവസം ആ മഹായുദ്ധം നീണ്ടു നിന്നു. 18-ാം ദിവസം നേരം വൈകാറായപ്പോൾ കുരുക്ഷേത്ര യുദ്ധം സമാപിച്ചു. കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. അന്ന് നേരം സന്ധ്യ മയങ്ങുന്നു. 18-ാം ദിവസം നേരം സന്ധ്യ. കുരുക്ഷേത്ര ഭൂമിയിൽ കഴുകന്മാരുടെയും കുറുനരികളുടെയും ഒലിയിടുന്ന ശബ്ദം, സ്ത്രീകളുടെ ഉറക്കമുള്ള നിലവിളികൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ, സഹോദരന്മാർ നഷ്ടപ്പെട്ട സഹോദരിമാർ, ഓരോരുത്തരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവശരീരങ്ങൾ തെരയുന്നു. സ്ത്രീകളെല്ലാം ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു. ഈ കാഴ്ചകളെല്ലാം നോക്കിക്കൊണ്ട് അങ്ങ് ദൂരെ ഒരു മരച്ചോട്ടിൽ ദാ ഇതി കർത്തവ്യ മൂഢനായി നിൽക്കുന്നു ശ്രീകൃഷ്ണൻ. എല്ലാ കാഴ്ചകളും നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ ആ കുരുക്ഷേത്ര ഭൂമിയിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച വന്ധ്യവയോധികയായ ഒരു അമ്മ തന്റെ മക്കളുടെയും ചെറുമക്കളുടെയും ശവശരീരങ്ങൾ ധരിക്കുന്നു. കണ്ണെടുക്കാതെ ശ്രീകൃഷ്ണൻ ആ അമ്മയെ തന്നെ അങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ്.

വെള്ള തുണികൊണ്ട് മൂടിക്കെട്ടിയ വന്ധ്യ വയോധികയായ ഒരു അമ്മ തന്റെ മക്കളുടെയും ചെറുമക്കളുടെയൊക്കെ ശവശരീരങ്ങൾ അങ്ങനെ തിരയുക. ആ കാഴ്ച നോക്കിക്കൊണ്ടുവന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഈ അമ്മയെ പരിചയമില്ലാത്തവരായിട്ട് ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. കാരണം കുരുക്ഷേത്ര ഭൂമിയിലെ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. 101 മക്കൾക്ക് ജന്മം കൊടുത്ത, 100 ആൺമക്കൾക്കും ദുര്യോധനനും ദുശാസനം തുടങ്ങി 100 ആൺമക്കൾക്കും ദുശള എന്ന ഒരു പെണ്ണിന് ജന്മം കൊടുത്ത മഹാഭാരതത്തിലെ ഏറ്റവും ശക്തിയായ കഥാപാത്രം ഗാന്ധാരി. കൗരവ മാതാവായ ഗാന്ധാരി കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്റെ 100 ആൺമക്കളും ദുര്യോധനനും ദുശാസനം അടക്കം 100 ആൺമക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ ശവശരീരങ്ങൾ അങ്ങനെ തരയുകയാണ് ഗാന്ധാരി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗാന്ധാരിയുടെ അടുത്തേക്ക് വന്നു. ആര്? ദേവി ഗാന്ധാരിയോ? ശബ്ദം കേട്ടപ്പോ തന്നെ ഗാന്ധാരി കാള മനസ്സിലായി. ആര്? കൃഷ്ണനോ? കൃഷ്ണ, എന്റെ 100 ആൺമക്കളെയും കൊന്നൊടുക്കിയപ്പോ നിനക്ക് തൃപ്തിയായി അല്ലേ? കൃഷ്ണ, അന്ധരായ ഞങ്ങൾക്കിനി ഈ വയസ്സുകാലത്ത് ആരാ ഉള്ളത്? ഏതൊരു മാതാവിന്റെ അവസാനത്തെ ആഗ്രഹം തന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരു ആന്തരിയെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. 100 ആൺമക്കൾക്ക് ജന്മം കൊടുത്ത ഞങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ഒരാന്തരിയെ പോലും നീ ഈ ഭൂമിയിൽ വച്ചില്ലല്ലോ അച്യുത. കൃഷ്ണ, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്ന് ഉറക്കം നിലവിളിക്കുന്ന സ്ത്രീകളെ നീ കാണുന്നില്ലേ? ഇവരുടെ കണ്ണുനീരിന്റെ വില എന്താണെന്ന് നീ അറിയുന്നില്ലേ? ഈ ജീവിതത്തിൽ നിന്നെ ഏറ്റവും കൂടുതൽ ആദരിച്ചവളും ആരാധിച്ചവളുമാണ് ഞാൻ. ആ എന്നോട് ഇങ്ങനെ കാണിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു മാധവ? കൃഷ്ണ, നീ ഒരാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. നീ വിചാരിക്കില്ല, കാരണം നിന്നെ നാണം കടത്തിയവരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള നിന്റെ ചിന്തയായിരുന്നു. നിന്നെ അസഭ്യം പറഞ്ഞവരെ എല്ലാം കൊന്നൊടുക്കണമെന്നുള്ള നിന്റെ വിചാരമായിരുന്നു. നീ ഒരാൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ഇല്ല ദേവി, ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ദേവിക്കറിയാമല്ലോ, സന്ധി സംഭാഷണത്തിന് വേണ്ടി ഹസ്തിനപുരം കൊട്ടാരത്തിൽ രാജ്യസഭയിൽ ഞാൻ വരുമ്പോൾ, ദുര്യോധനന്റെ മുമ്പിൽ ഞാൻ അപേക്ഷിച്ചപ്പോൾ, ഞാൻ സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ രാജ്യസഭയുടെ അകത്ത് ദേവിയും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ദുര്യോധനന്റെ കാലി പിടിച്ച് അപേക്ഷിച്ചില്ലേ ഈ യുദ്ധം ഒഴിവാക്കാൻ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേവിയുടെ മകനായ ദുര്യോധനല്ലേ ഈ യുദ്ധത്തിന്റെ കാരണക്കാരൻ? മാത്രമല്ല, അവിടുത്തെ പുത്രന്മാർ പാണ്ഡവരോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് കാട്ടിയത് എല്ലാം ദേവിക്ക് ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് പാണ്ഡവർ 5 പേർക്കും ഭക്ഷണത്തിൽ വിഷം കൊടുത്താൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചവരല്ലേ അവിടുത്തെ പുത്രന്മാർ? പാണ്ഡവർ 5 പേരെയും അവരെ മാതാവായ കുന്തിദേവിയെയും അരക്കില്ലത്തിനകത്തിട്ട് ചുട്ടുകരിക്കാൻ ശ്രമിച്ചില്ലേ അവിടുത്തെ പുത്രനായ ദുര്യോധനൻ? പാണ്ഡവർ 5 പേരുടെയും ധർമ്മപത്നിയായ പാഞ്ചാലിയെ കൗരവ സഭയിലിട്ട് പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തിയില്ലേ അവിടുത്തെ പുത്രനായ ദുശാസനൻ? എന്തെല്ലാം ദ്രോഹങ്ങളാണ് ദേവി അവിടുത്തെ പുത്രന്മാർ പാണ്ഡവരോട് കാട്ടിയത്? ശരിയാണ് കൃഷ്ണ, എനിക്കെല്ലാം അറിയാം. എന്റെ മക്കൾ ഒരുപാട് ദ്രോഹങ്ങൾ പാണ്ഡവരോട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ കൃഷ്ണ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലല്ലേ? ഞാനും പാണ്ഡവ മാതാവായ കുന്തിയും. എന്നിട്ട് നീ എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങളോട് മാത്രം ഈ കൊടും ചതി ചെയ്തത്? എന്റെ കുഞ്ഞുങ്ങളെ മാത്രം നീ എന്തിനാണ് ഉച്ചോട് മുടിപ്പിച്ചത്? കൃഷ്ണ, നോക്ക്,

കൃഷ്ണ, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഞാനും കുന്തി ഒരുപോലല്ലേ. പിന്നെന്തിനാണ് നീ എന്റെ മക്കളോട് മാത്രം ഈ ചതി കാണിച്ചത്? ദേവി, ദേവിയുടെ ഈ ധാരണയും തെറ്റാണ്. ദേവിക്കറിയോ, യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്നു. ആ ദേവിയുടെ പുത്രനായ ദുര്യോധനും കുന്തി ദേവിയുടെ പുത്രനായ അർജുനനും. രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ആർക്ക് വേണേലും എന്റെ യാദവ സൈന്യത്തെ മുഴുവൻ സ്വീകരിക്കാം. ജീവിതത്തിൽ ഒരിക്കലും ആയുധമെടുക്കാത്ത എന്നെ വേണേലും ആർക്ക് വേണേലും സ്വീകരിക്കാം. ദേവിയുടെ പുത്രനായ ദുര്യോധനൻ ചെയ്തത് എന്താണ്? എന്റെ യാദവ സൈന്യത്തെ മുഴുവൻ ദുര്യോധനൻ സ്വീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ആയുധമെടുക്കാത്ത എന്നെ അർജുനനും സ്വീകരിച്ചു. ഇതല്ലേ ദേവി സത്യം? കൃഷ്ണ, അർജുനൻ ബുദ്ധിമാനാണ്. അർജുനൻ അറിയാം, നീ അർജുനോടൊപ്പം ഉള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ കൃഷ്ണ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നടന്നത് ധർമ്മയുദ്ധമായിരുന്നു? മുഴുവൻ അധർമ്മയുദ്ധമല്ലായിരുന്നു? ഭീഷ്മ പിതാമഹനെ ചതിയിലൂടെ അല്ലേ നീ കൊല്ലിച്ചത്? ദ്രോണാചാര്യർ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നു കൃഷ്ണ? വില്ലാളി വീരനായ കർണനെ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നു കൃഷ്ണ? കൃഷ്ണ, എന്റെ ഒരേ ഒരു മകളെ നിനക്കറിയില്ലേ? നൂറാങ്ങളമാർക്കും കൂടിയുള്ള ഒരേ ഒരു പെങ്കൾ ദുശള, അവളുടെ ഭർത്താവായ ജയദ്രനെ കൊന്നതും ചതിയിലൂടെ അല്ലായിരുന്നു കൃഷ്ണ? കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി 11 ദിവസം. നിന്റെ മായാശക്തി കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നട്ടുച്ച നേരത്ത് നീ കൂരിരുട്ട് പരത്തി. ആ കൂരിരുട്ടിന്റെ മറവിൽ വെച്ചല്ലേ നീ എന്റെ മരുമകനെ കൊല്ലിച്ചത്? എന്റെ ഒരേ ഒരു മകളെ നീ വിധവയാക്കിയില്ലേ? എന്റെ കുടുംബം നീ തകർത്തില്ലേ? കള്ള കൃഷ്ണ, നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. ഹേ മായാവിയായ മധുസൂദന, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഞാനിതാ നിന്നെ ശപിക്കുന്നു. നിനക്ക് 36 വർഷം കഴിയുമ്പോൾ എന്റെ കുരുവംശം എങ്ങനെയാണോ തമ്മിലടിച്ച് മരിച്ചത്, അതുപോലെ നിന്റെ യാദവകുലവും തമ്മിലടിച്ച് നശിക്കും. എല്ലാം നഷ്ടപ്പെട്ട നീ ഒരു പിശാചിനെ പോലെ അലഞ്ഞു നടക്കും. അവസാനം ഒരു നിഷാദന്റെ കൈകൊണ്ട് നിനക്ക് മരണവും

ദേവി, ദേവിയുടെ ശാപം നാം രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാം ദ്വാരക നശിക്കും, യാദവകുലം തകരും, നമുക്ക് മരണം സംഭവിക്കും. 36 വർഷം കഴിയുമ്പോൾ നമുക്ക് മരണം സംഭവിക്കും. ഈ സത്യങ്ങളെല്ലാം നമുക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും ദേവിയുടെ ശാപം നാം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ദേവി എല്ലാ സത്യങ്ങളും അറിയും. അന്ന് ദേവിക്ക് മനസ്സിലാകും, നാം ചെയ്തതൊക്കെ സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ്, ന്യായമാണ്, അധർമ്മത്തെ മാത്രമാണ് നാം തച്ചുടച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ദേവി എല്ലാ സത്യങ്ങളും അറിയും. ഇക്കുരുക്ഷേത്രഭൂമിയിൽ വെച്ച് നിറഞ്ഞ മനസ്സോടെ നാം ദേവിയെ അനുഗ്രഹിക്കുന്നു. ദേവിക്ക് എല്ലാ നന്മകളും വരട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങ് വിദൂരതയിലേക്ക് പോയി പറഞ്ഞു, ദോഷകാലം വരുമ്പോ ഒന്നിന് പുറകെ ഒന്നായി വരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഗാന്ധാരിയുടെ ശാപം കഴിഞ്ഞതേ ഉള്ളൂ, ഇതാ മറ്റൊരു ബ്രാഹ്മണ ശാപം കൂടി ശ്രീകൃഷ്ണൻ ഏൽക്കേണ്ടതായി വന്നു. അന്നൊരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ സപ്തർഷികൾ ശ്രീകൃഷ്ണനെ കാണുന്നതിന് വേണ്ടി ദ്വാരകയിലേക്ക് കടന്നു വന്നു, ഒരുപറ്റ സന്യാസിമാർ. ആ സമയത്ത് ശ്രീകൃഷ്ണന്റെ 8-ാമത്തെ ഭാര്യയായ ജാമ്പവതിയുടെ മകന്റെ മകൻ, കൊച്ചുമകൻ, കൂട്ടുകാരുമൊത്ത് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്ന് കളിക്കുകയായിരുന്നു. ഈ സന്യാസിമാരെ കണ്ടപ്പോൾ, സപ്തർഷികളെ കണ്ടപ്പോൾ, ഈ പിള്ളേർക്ക് ഒരു വലിയ കൗതുകം, ഈ സന്യാസിമാരെ ഒന്ന് കളിയാക്കണമെന്ന്. എല്ലാവരും കൂടി ചേർന്ന് ഈ സാമ്പന് പെൺവേഷം കെട്ടിച്ചു, പൂർണ്ണ ഗർഭിണിയാക്കി. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഈ സപ്തർഷികളുടെ മുമ്പിൽ അങ്ങ് നിർത്തി, സന്യാസിയുടെ മുമ്പിൽ അങ്ങ് നിർത്തി. പിന്നെ നിങ്ങൾ വലിയ സന്യാസിമാരല്ലേ, പ്രവചനങ്ങൾ നടത്താൻ ശക്തിയുള്ളവന്മാര്, നിങ്ങൾക്ക് പറയാവോ ഈ നിൽക്കുന്ന ഗർഭിണിയായ ഇവൾ പ്രസവിക്കുന്ന ആണായിരിക്കോ പെണ്ണായിരിക്കോ പറ. സപ്തർഷികൾക്ക് വല്ലാത്ത കോപം തോന്നി, സന്യാസിമാർക്ക് വല്ലാത്ത കോപം വന്നു. തങ്ങളെ പരസ്യമായിട്ട് ആക്ഷേപിച്ചപ്പോൾ സന്യാസിമാർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഈ നിൽക്കുന്ന ഗർഭിണിയായ ഇവൻ പ്രസവിക്കുന്നത് ആണുമായിരിക്കില്ല, പെണ്ണുമായിരിക്കില്ല, ഇവൻ പ്രസവിക്കുന്നത് ഒരിരുമ്പൊലക്കെ ആയിരിക്കും. പറഞ്ഞത് തന്നെ സംഭവിച്ചു, സാമ്പം പ്രസവിച്ചു ഒരിരുമ്പൊലക്ക. യാദവന്മാർക്ക് ഇരുന്നിട്ട് ഇരുക്കപ്പുറതയില്ല, അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഇരുമ്പൊലക്ക രാഗി രാഗി രാഗി രാഗി ഭസ്മം പോലുള്ള ഒരു പിടി ഇരുമ്പ് പൊടിയാക്കി മാറ്റി. എന്നിട്ട് ആ ഇരുമ്പ് പൊടി മുഴുവൻ കൊണ്ടുവന്ന് സമുദ്രത്തിലേക്ക് കലക്കി വിട്ടു, മുഴുവൻ ഇരുമ്പ് പൊടിയും കൊണ്ടുവന്ന് കലക്കി വിട്ടു. അവസാനം ശേഷിച്ച ഒരു ചെറിയ ഇരുമ്പ് കഷണം, ആ ഇരുമ്പ് കഷണം യാദവന്മാർ സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഊക്കോടെ വലിച്ചെറിഞ്ഞു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ സമുദ്രത്തിലേക്ക് കലക്കി വിട്ട ആ ഇരുമ്പ് പൊടി മുഴുവൻ തിരമാലകൾ അടിച്ചടിച്ചടിച്ച് കരയിൽ കൊണ്ടെത്തിച്ചു. കരയിൽ കിടന്ന് ആ ഇരുമ്പ് പൊടികൾ മുഴുവൻ വളർന്ന് വലുതായി, വലിയ എയ്യാ പുല്ലുകളായി മാറി, വാളിനേക്കാളേറെ മൂർച്ചയുള്ള എയ്യാ പുല്ലുകൾ. സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഇരുമ്പ് കഷണം ഒരു മത്സ്യം വിഴുങ്ങി. കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരു മുക്കുവന്റെ മലയിൽ ആ മത്സ്യം കുടുങ്ങി. മുക്കുവൻ ആ മത്സ്യത്തെ കരയിൽ കൊണ്ടുവന്ന് ഒരു കാട്ടാളന് വിലക്ക് വിറ്റു. കാട്ടാളൻ ആ മത്സ്യത്തെ തന്റെ കുടലിൽ കൊണ്ടുവന്ന് വെട്ടിക്കീറി നോക്കുമ്പോൾ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ആ ചെറിയ ഇരുമ്പ് കഷണം. ആ കാട്ടാളൻ ആ ഇരുമ്പ് കഷണം എടുത്ത് താൻ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തന്റെ അസ്ത്രത്തിന്റെ അറ്റത്ത് വെച്ച് വിളക്കി ചേർത്തു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒന്നിനു പിറകെ ഒന്നായി

0: നിന്റെ 36 വർഷം കഴിഞ്ഞു. ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമായും ഫലിക്കേണ്ട സമയമെത്തിയിരിക്കുന്നു. അന്നൊരു ദിവസം നേരം വൈകാറായപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ദ്വാരകയുടെ തീരത്തുള്ള സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് വെറുതെ കാറ്റുകൊള്ളും. ശ്രീകൃഷ്ണൻ നോക്കുമ്പോ കാറ്റ് വീശിയ ആ ഇളം കാറ്റ് കൊടുങ്കാറ്റായി മാറുന്നു. ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ദ്വാരകയുടെ മുറ്റത്ത് നിന്ന് പാരിജാതവും ദ്വാരകയുടെ താഴിക കുംഭങ്ങളുമെല്ലാം ആകാശത്തേക്ക് പറന്നുയരുന്നു. പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു. ഒരു തുള്ളിക്കൊരു കുടമെന്നതുപോലെ മഴ പെയ്യുന്നു, ഇടിയും മിന്നലും. ജ്യേഷ്ഠ, പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുന്നു, എല്ലാം നശിക്കുന്ന മട്ടാണ്. ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമായും ഫലിക്കേണ്ട സമയമെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമില്ല. വരൂ, നമുക്ക് ദ്വാരകയിലേക്ക് മടങ്ങാം. രണ്ടുപേരും കൂടി ദ്വാരകയിലെത്തി. അന്ന് രാത്രി ശ്രീകൃഷ്ണന്റെ മായാശക്തി കൊണ്ട് ദ്വാരകയിൽ വിളമ്പിയത് ഏറ്റവും വീര്യം കൂടിയ മദ്യമായിരുന്നു. ആ മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ യാദവന്മാരുടെ സ്വഭാവം മാറാൻ തുടങ്ങി. മൂക്കറ്റം മദ്യപിച്ച യാദവന്മാർ തമ്മിൽ തല്ലുന്നു. അച്ഛൻ മകനുമായി, ജ്യേഷ്ഠൻ അനുജനുമായി, അമ്മാവൻ ശേഷക്കാരനുമായി തമ്മിൽ അടിച്ച് നിലത്തേക്ക് വീഴുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000 യാദവന്മാരുടെ ശവശരീരം ദ്വാരകയുടെ മുറ്റത്ത് അടിഞ്ഞു കിടക്കുന്നു. ആയുധങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സമുദ്രത്തിന്റെ തീരത്ത് വളർന്ന് വലുതായി നിന്ന എയ്യാ പുല്ലുകൾ യാദവന്മാർ മൂടോടെ പിഴുതെടുത്തു. തമ്മിൽ അടിച്ചു മരിച്ചു വീഴുന്നു. അന്ന് നേരം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മൂക്കറ്റം മദ്യപിച്ച ബലരാമൻ തന്റെ ആയുധമായ കലപ്പയുമായി ദ്വാരകയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ കിട്ടിയ ഓരോ യാദവന്മാരെയും ആ ബലരാമൻ അടിച്ചു കൊല്ലുന്നു. നേരം വെളുക്കാറായപ്പോൾ ലക്ഷക്കണക്കിന് യാദവന്മാരുടെ മൃതശരീരം സമുദ്രത്തിന്റെ തീരത്ത് അടിഞ്ഞു കിടന്നു. ഈ ഭൂമിയെ തനിക്ക് ചെയ്തു തീർക്കാനുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയ ബലരാമൻ തന്റെ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ബലരാമന്റെ ജീവൻ ആകാശത്തേക്ക് പറന്നു വരുന്നു. ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഘോരവനത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി. നടക്കാൻ കഴിയുന്നില്ല, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ദാഹം, ഒരു ചവട് പോലും മുന്നോട്ടെടുക്കാൻ കഴിയുന്നില്ല. ആടി ആടി ഒരു ഒരു വലിയ വൃക്ഷത്തിന്റെ ചോട്ടിൽ, ഒരു അരയാന്റെ ചോട്ടിലെത്തി. ആ അരയാന്റെ ചോട്ടിൽ ധ്യാന നിമഗ്നായി, വലത് കാലെടുത്ത് ഇടത് തുടയിൽ വെച്ച് ധ്യാന നിമഗ്നായതായിരിക്കുന്നു ശ്രീകൃഷ്ണൻ. ഈ സമയത്ത് ഒരു നിഷാദൻ നായാട്ടിനായി വേട്ടയ്ക്കായി ഇതാ ഘോരവനത്തിന്റെ അടിവാരത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കും. അയാൾ ആ പച്ചിലകൾക്കിടയിലൂടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു മാനിന്റെ ശരീരം ഇരുന്ന് അനങ്ങുന്നു. പിന്നെ വൈകിയില്ല, ആ കാട്ടാളൻ തന്റെ അസ്ത്രം കയ്യിലേക്കെടുത്തു, വില്ലിൽ തൊടുത്തു. എന്നിട്ട് ആ മാനിന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി ആ അസ്ത്രമെയ്തു. ആ അമ്പ് കൊള്ളേണ്ട സ്ഥാനത്ത് തന്നെ അങ്ങിയെന്ന് പതിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദത്തിനകത്തേക്ക്. ആ പാദത്തിന്റെ ഉള്ളിൽ നിന്ന് ചൂട് ചോര പുറത്തേക്ക് ചീറ്റി ഒഴുകി. ആ കാട്ടാളൻ ശ്രീകൃഷ്ണൻ അരികിലെ കോടിയെത്തി, ഭഗവാനെ മാപ്പ്, മാപ്പ്, അറിയില്ല ഭഗവാന്റെ പാദമാണെന്ന്, ഒരു മാനിന്റെ ശരീരമാണെന്ന് കരുതിയാണ് അമ്പ ചെയ്തത്, ഭഗവാന്റെ പാദമാണെന്ന് അറിഞ്ഞില്ല. ഈ നിഷാദനോട് പൊറുക്കണേ, ഈ കാട്ടാളന് മാപ്പ് തരണേ. സാരമില്ല, നീ ഭാഗ്യവാനാണ്, എന്നെ കൊല്ലാൻ ഭാഗ്യം കിട്ടിയ നിനക്കാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ ഇട ലഭിക്കും. എഴുന്നേക്ക്, എഴുന്നേക്കാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ കാട്ടാളനെ പിടിച്ചെഴുന്നേപ്പിച്ചു. സന്തോഷമായിട്ട് പൊയ്ക്കോ. 125 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഈ ഭൂമിയിൽ തനിക്ക് ചെയ്യാനുള്ള എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തിയാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ശരീരത്തോടൊപ്പം ഇതാ ഭൂമിയിൽ നിന്നും വൈകുണ്ഠത്തേക്ക് യാത്രയാകുന്നു. കാറ്റ് വീശി അടിക്കുന്നു, മരങ്ങളെല്ലാം കടപുഴുതു വീഴുന്നു, ഇടിയും മിന്നലും. ഒരു തുള്ളിക്കൊരു വിടമെന്നതുപോലെ മഴ പെയ്യുന്നു. വല്ലാതെ ക്ഷോഭിക്കുന്നു. ആ കൊടുക്കാറ്റ് വീശിയടിക്കുന്നു. ആ കൊടുക്കാറ്റിൽപ്പെട്ട് സമുദ്രത്തിലെ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തിൽ ആദ്യമായി സുനാമി ഉണ്ടാകുന്നത്. ആ തിരമാലയിൽപ്പെട്ട് ആ സുനാമിയിൽപ്പെട്ട് ദ്വാരക നഗരവും യാദവ കുലവും യാദവ വംശവും എല്ലാം എല്ലാം സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് താണ് താണ് താണ് പോകുന്നു. എല്ലാം അവസാനിച്ചു. ഇന്നൊക്കെ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ മഹാഭാരതത്തിൽ ജീവിച്ചിരുന്നത്. 5000 വർഷം കഴിഞ്ഞു. അന്ന് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ താൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്റെ പ്രജകളും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കി അധർമ്മത്തെ തച്ചുടച്ചു. 5000 വർഷം കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം നമ്മുടെ ഈ മഹാരാജ്യം ഒരുപാട് ചക്രവർത്തിമാർ ഭരിച്ചു, ഒരുപാട് മഹാരാജാക്കന്മാർ ഭരിച്ചു. ഇന്ന് നമ്മുടെ ഈ മഹാരാജ്യത്തിന്റെ ഏത് മുക്കിൽ നോക്കിയാലും മൂലയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ചതി, വഞ്ചന, കള്ളക്കടത്ത്, കള്ളനോട്ടടി, പെൺവാണിഭം, സ്ത്രീ പീഡനം, രാജ്യദ്രോഹം, രാജ്യത്തെ ഒറ്റുകൊടുക്കൽ, വിഘടനവാദം, എവിടെ നോക്കിയാലും അഴിമതി, അഴിമതി, അഴിമതി. ഈ അഴിമതി എന്നെല്ലാം ഒരു മോചനം നേടാൻ, ഒരു മാറ്റം ലഭിക്കാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭഗവാനെ, സത്യവും ധർമ്മവും നീതിയും ന്യായവും മാത്രം നടപ്പാക്കിയ ഭഗവാനെ, അധർമ്മത്തെ തച്ചുടച്ച ഭഗവാനെ, അങ്ങ് ഒരിക്കൽ കൂടി ഭൂമിയിലേക്ക് ഒന്ന് വന്നെങ്കിൽ, അതെ, അറിയാതെ നെഞ്ചത്ത് കൈവച്ച് വേദനയോടെ ഉറക്കെ വിളിച്ചു പോകുന്നു, കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൃഷ്ണ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം ഐലമുണ്ണികൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തിരക്കേറിയ ഒരു മാളിലോ ഉത്സവ പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിൽ നിന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്ത് വച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങളെ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് തളർന്നു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നത് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലുമൊക്കെയേറെ പ്രായോഗികമായ മറ്റൊരു വഴി കൂടെ കുട്ടികളുള്ള മറ്റൊരമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇത് പരിശീലിപ്പിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരത്തേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായകമാകും. ചെറിയ കുട്ടികളാണെങ്കിൽ കൈത്തണ്ടയിൽ സ്കിൻ ഫ്രണ്ട്ലി ആയ പേന കൊണ്ട് ഫോൺ നമ്പർ എഴുതി നൽകുന്ന രീതിയും വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാണ്. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യയുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളേറെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം എന്ന ബോധം കുട്ടികളിലുണ്ടാക്കണം. ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കൂടെ നിർത്തി അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് ശീലമാക്കുക. ആ നിമിഷം കുഞ്ഞു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒരു തിരക്കിൽപ്പെട്ട് പരിഭ്രാന്തരാകുമ്പോൾ കുഞ്ഞിന്റെ വസ്ത്രത്തിന്റെ നിറം പോലും പലപ്പോഴും മാതാപിതാക്കൾ മറന്നുപോകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഫോട്ടോ രക്ഷകനായി മാറും. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധമാണ് ഉണ്ടാക്കുന്നത്. ഒരു സുരക്ഷിതമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം പ്രായോഗിക പാഠങ്ങൾ നൽകുന്നത് വഴി അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കും. വെറും ആഗ്രഹങ്ങളിലോ പ്രതീക്ഷകളിലോ ഒതുങ്ങാതെ കൃത്യമായ ഒരു പ്ലാൻ ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഇടയ്ക്കിടെ കുട്ടികളെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയും വേണം. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശീലിച്ച കാര്യങ്ങളിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ കുട്ടികളിലേക്ക് പകരുന്നത് അവരെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ സഹായിക്കും. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ലോകം നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. അതിലേക്കുള്ള ചെറിയ ചുവടുവയ്പ്പുകളാണ് ഈ മുൻകരുതലുകൾ. അമ്മേ എന്ന വിളി തിരക്കിൽ അലിഞ്ഞു പോയേക്കാം, എന്നാൽ നാം നൽകുന്ന കൃത്യമായ പരിശീലനം ആ കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് തിരികെ എത്തിക്കും. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
3: മസക്കലിയിൽ ഇന്നാദ്യം ഏക് വില്ലൻ എന്ന ചിത്രത്തിനു വേണ്ടി അങ്കിത് തിവാരി സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി. മനോജ് മുസ്താഷിർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ഇർഷാദ് കാമിൽ രചന നിർവഹിച്ച് സച്ചിത് പരമ്പാല സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം കബീർ സിംഗ്.

0: സെങ്കാ.
1: മസക്കലീലിനി വിക്കി ഡോണർ എന്ന ചിത്രത്തിന് വേണ്ടി ആയുഷ്മാൻ ഖുറാന ആലപിച്ച ഗാനം കേൾക്കാം. രചന റോച്ചു കോലി.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം തേരെ വാസ്തേ, സംഗീതം സച്ചിൻ ജിഗാർ, രചന അമിത് ഭട്ടാചാര്യ, ആലാപനം വരുൺ ജെയിൻ, സച്ചിൻ ജിഗാർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: സംഗീതം സച്ചിൻ ജിഗാർ, രചന പ്രിയ പാഞ്ചൽ, ആലാപനം ആത്തിഫ് അസ്ലം, ശ്രേയ ഘോഷാൽ.

0: മസക്കലി അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് ചേലക്കരയുടെ തലമപ്പന്തിനെ കുറിച്ച് കേൾക്കാം. ക്രിക്കറ്റും ഫുട്ബോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. ഓരോ പ്രദേശത്തിനും അതിന്റേതായ കളികൾ. അത്തരത്തിലൊരു നാടൻ കളി തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന ഗ്രാമത്തിന്റെ സ്വന്തം കളി തലമപ്പന്ത്. തലമപ്പന്ത് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചേലക്കരയ്ക്ക് പുറത്തുള്ളവർക്ക് അത്ര പരിചിതമായിരിക്കില്ല. കാരണം ഇത് ചേലക്കരയുടെ മാത്രം ഒരു പാരമ്പര്യ കളിയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കളി നടത്താറുള്ളത്. ഈ കളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് ചേലക്കരക്കാർ പറയുന്നു. തലമപ്പന്ത് എന്ന പേര് വന്നതിന് കാരണം വ്യക്തമല്ല. കളിയുടെ ഒന്നാം ഘട്ടത്തിന്റെ പേര് തലമ എന്നായതുകൊണ്ടാവാം ആ പേര് വന്നത്. തുകലിൽ ചകിരിച്ചോറ് കുത്തി നിറച്ച് ഒരു പന്ത്, അതാണ് തലമപ്പന്ത്. ചേലക്കരയുടെ ഹൃദയത്തിലൂടെയാണ് ഈ പന്ത് ഉരുളുന്നത് എന്ന് വേണം പറയാൻ. ആധുനിക പന്തുകൾ വരുന്നതിന് മുൻപ് നമ്മുടെ നാടുകളിൽ പന്ത് ഉണ്ടാക്കാൻ പലതരം വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പണ്ടുകാലത്ത് തലമപ്പന്ത് കളിക്ക് ഉപയോഗിക്കുന്ന പന്ത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു പ്രത്യേക കലയായിരുന്നു. തഴ ഓലയെ എടുത്ത് പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത് പന്തുണ്ടാക്കിയിരുന്നു എന്നും പഴമക്കാർ പറയുന്നു. പന്തുണ്ടാക്കുക എന്നത് തന്നെ കളിയിലെ ഒരു പ്രധാന ഭാഗമാണ്. കളി നടക്കുന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. വിശാലമായ പാടങ്ങളോ കളിക്കളങ്ങളോ ആവശ്യമില്ല. ആളുകൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഏത് സ്ഥലത്തും ഈ കളി നടക്കും. എന്നാലും ചേലക്കരയിൽ ഇതിനുവേണ്ടി മൈതാനമുണ്ട്. കളിയിൽ ടീമിനെണ്ണം നിശ്ചയിച്ചിട്ടില്ല. എത്ര ടീമിന് വേണമെങ്കിലും കളിക്കാം. എന്നാൽ ഒരു ടീമിൽ 7 കളിക്കാർ, 7 കടമ്പകൾ കടക്കണം. തലമ, ഒറ്റ, എരട, തൊടമ, പിടിച്ചാൽ, കാക്കുടി, ഓടി. ഇതിൽ ഒറ്റ എന്ന് പറഞ്ഞാൽ ഒറ്റ കൈകൊണ്ട് കളിക്കുന്നതാണ്. ഓടി എന്നത് കാലുകൊണ്ട് കളിക്കുന്നതാണ്. 3 വട്ടം വീതം ഈ റൗണ്ടുകൾ പൂർത്തിയാക്കണം. ഒരു ഗ്രാമത്തിന് മാത്രം അറിയാവുന്ന ഓണക്കളി, കേരളത്തിൽ മറ്റാർക്കും അറിയാത്ത പന്തുകളി. ചേലക്കരയുടെ വേൾഡ് കപ്പാണ് തലമപ്പന്ത്. ചേലക്കരക്കാരുടെ ലോകമാണിത്. ചേലക്കരയുടെ പുറത്തുനിന്ന് ഒരാൾ ഈ കളി കാണാനെത്തിയാൽ തല പെരുത്തത് തന്നെ. ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിൽക്കേണ്ടി വരും. ചേലക്കരയുടെ ഹരമാണ് ഈ കളി. കളി തുടങ്ങിയാൽ എല്ലാ പണിയും മാറ്റിവെച്ച്

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അവഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിലായി പുതുതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026-ൽ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9657-585-594-854-25410 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 30 സെപ്റ്റംബർ മുമ്പായി 9495-92-8077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ആധുനിക ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായ സാങ്കേതിക പ്രതിഭാസം ബ്ലൂ ലൈറ്റ് ഇംപാക്ടിനെ കുറിച്ച് കേൾക്കാം. നമ്മുടെ എല്ലാം കൈകളിൽ എപ്പോഴും മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ ടാബ്ലറ്റുകളോ ഉണ്ടാവാറുണ്ട്. ഈ ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നീല വെളിച്ചം അഥവാ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ ഉറക്കത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ബ്ലൂ ലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സൂര്യപ്രകാശത്തിൽ ധാരാളമായി ബ്ലൂ ലൈറ്റ് അടങ്ങിയിട്ടുണ്ട്. പകൽ സമയത്ത് ഈ വെളിച്ചം നമ്മെ ഉണർവോടെയും ഊർജ്ജസ്വലതയോടെയും നിലനിർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിന് ബ്ലൂ ലൈറ്റ് ആവശ്യമാണ്. എന്നാൽ പ്രശ്നം ആരംഭിക്കുന്നത് രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് മൊബൈൽ ഫോണുകളും മറ്റ് സ്ക്രീനുകളും പുറത്തുവിടുന്ന കൃത്രിമമായ ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്ക ഉണർവ് ചക്രത്തെ താളംതെറ്റിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലോട്ടോണിൻ. ഇരുട്ട് വീഴുമ്പോൾ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി മെലോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. എന്നാൽ രാത്രിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ നിന്നും പുറപ്പെടുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലെ റെറ്റിന വഴി തലച്ചോറിനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നു. എന്നാൽ രാത്രിയിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലെ റെറ്റിന വഴി തലച്ചോറിന് ഒരു തെറ്റായ സന്ദേശം നൽകുന്നു. ഈ വെളിച്ചം കാരണം തലച്ചോറിന് ഇപ്പോഴും പകലാണ്, ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്ന തോന്നലുണ്ടാകുന്നു. തൽഫലമായി മെലറ്റോണിന്റെ ഉൽപ്പാദനം കുറയുകയോ പൂർണ്ണമായും നിലയ്ക്കുകയോ ചെയ്യുന്നു. മെലറ്റോണിന്റെ ഉൽപ്പാദനം തടസ്സപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാൻ കൂടുതൽ സമയമെടുക്കും. കിടക്കയിൽ കിടന്ന് മണിക്കൂറുകളോളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരും. ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഈ താളം തെറ്റൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉറക്കമില്ലായ്മ അഥവാ ഇൻസോംനിയ പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ബ്ലൂ ലൈറ്റിന്റെ പ്രശ്നം ഉറക്കം വരാനെടുക്കുന്ന സമയം മാത്രമല്ല, ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ കൂടി ബാധിക്കുന്നു. ഉറക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗാഢനിദ്ര, അതായത് റെം സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. നമ്മുടെ ഓർമ്മകളെ ഏകോപിപ്പിക്കാനും മാനസിക ആരോഗ്യത്തെ നിലനിർത്താനും ഈ കാലഘട്ടം അത്യന്താപേക്ഷിതമാണ്. രാത്രി വൈകി മൊബൈൽ ഉപയോഗിക്കുന്നത് കാരണം ഉറക്കം തടസ്സപ്പെടുമ്പോൾ ഈ റെം സ്ലീപ്പിന്റെ അളവ് കുറയുന്നു. വേണ്ടത്ര ഗാഢനിദ്ര ലഭിക്കാത്ത ഒരാൾക്ക് പിറ്റേന്ന് പകൽ സമയത്ത് കടുത്ത ക്ഷീണം, ശ്രദ്ധക്കുറവ്, അമിതമായ ദേഷ്യം, പഠനത്തിൽ താൽപര്യമില്ലായ്മ എന്നിവ അനുഭവപ്പെടാം. കുട്ടികളിലും വിദ്യാർത്ഥികളിലും ഇത് പഠനത്തിന്റെ ഗുണനിലവാരത്തെയും ഓർമ്മശക്തിയെയും കാര്യമായി ബാധിക്കുന്നു. മൊബൈലിൽ നമ്മൾ കാണുന്ന ഉള്ളടക്കവും ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. ആകാംക്ഷയും ടെൻഷനും വേഗതയും നിറഞ്ഞ വീഡിയോകളോ സോഷ്യൽ മീഡിയ ഫീഡുകളോ കാണുമ്പോൾ തലച്ചോറ് അമിതമായി ഉത്തേജിക്കപ്പെടുന്നു. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് തലച്ചോറിന് വേണ്ടത് വിശ്രമമാണ്, അല്ലാതെ ഉത്തേജനമല്ല. ബ്ലൂ ലൈറ്റിന്റെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉറങ്ങുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ഡിജിറ്റൽ സ്ക്രീനുകളും പൂർണ്ണമായി മാറ്റിവെക്കുക എന്നൊരു നിയമം വീട്ടിൽ കൊണ്ടുവരിക. ഈ സമയം വായന, ലളിതമായ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കൽ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. മിക്ക മൊബൈൽ ഫോണുകളിലും ബ്ലൂ ലൈറ്റിന്റെ അളവ് കുറയ്ക്കുന്ന നൈറ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഓപ്ഷനുകളുണ്ട്. രാത്രി സമയങ്ങളിൽ ഇതുപയോഗിക്കുന്നത് കണ്ണിന് കൂടുതൽ ആശ്വാസം നൽകും. കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ബ്ലൂ ലൈറ്റിനെ തടയാൻ കഴിവുള്ള പ്രത്യേക കണ്ണടകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ കിടപ്പുമുറിക്ക് പുറത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കുക. ഇത് കിടക്കയിൽ കിടന്ന് മൊബൈൽ ഉപയോഗിക്കാനുള്ള പ്രേരണയെ ഒഴിവാക്കാൻ സഹായിക്കും. നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉപയോഗത്തിൽ നമ്മളൊരു നിയന്ത്രണം വച്ചില്ലെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെയും അതുവഴി ആരോഗ്യത്തെയും തകർക്കും. നല്ല ഉറക്കമാണ് നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. രാത്രിയിൽ ബ്ലൂ ലൈറ്റിനോട് വിട പറയാൻ നമുക്ക് സാധിച്ചാൽ ശാന്തവും ഗാഢവുമായ ഉറക്കം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടലോര കവിതകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി വൈരമുത്തു രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയും.

അമരൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കപിൽ കപിലനും രക്ഷിത സുരേഷും ചേർന്നു.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: യാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനം, രചന കപിലൻ, ആലപിച്ചിരിക്കുന്നത് ഗാനബാലയും എം സി വിക്കിയും.

0: നിനക്കാക എന്ന ചിത്രത്തിനു വേണ്ടി എസ് എ രാജ്കുമാർ സംഗീതം നൽകി. വാലി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് സുജാത, പി ജയചന്ദ്രൻ, സുനന്ദ.
1: യാർ പാർത്തത് നെഞ്ചോ.

വൺസ് മോർ എന്ന ചിത്രത്തിന് വേണ്ടി ഹെഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി. വിഘ്നേഷ് ശ്രീകാന്ത് രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിശ്വരൂപം എന്ന ചിത്രത്തിനു വേണ്ടി ഇഷാൻ നൂറിനി, ലോയ് മെൻഡോസ, ശങ്കർ മഹാദേവൻ തുടങ്ങിയവർ സംഗീതം നിർവഹിച്ച ഗാനം രചന കമൽഹാസൻ, ആലപിച്ചിരിക്കുന്നത് കമൽഹാസനും ശങ്കർ മഹാദേവനും ചേർന്ന്.
2: അഭിനയ രാജ ഗോകുല ബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധയുറുമ്പത്ത പൂതലിയാക പണിത്തിടുവായ ം പരികിടുവായ ആയർദമ്മായ നീവ ആയർദമ്മായ നീവ ആയർദമ്മായ നീ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: എന്തു ചെയ്യണം? അർഹമായ തീരുമാനമെടുക്കാൻ കഴിയാതെ ഇത് കർത്തവ്യ മൂഢരായി ഇരിക്കുന്ന ചിലരുണ്ട്. അവർ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തു ചെയ്യണം? എന്തു ചെയ്യണം എന്നോർക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ എന്ന നിസ്സഹായതയും നാം കാണുന്നു. എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതിന് ഒരു രൂപവുമായിട്ടില്ല എന്നതത്രേ ഇവിടത്തെ അവസ്ഥ. എവിടെയാണ് അബദ്ധത്തിന്റെ ആരംഭം? വ്യക്തമായ ഒരു രൂപം ആദ്യമേ ഉണ്ടാകണം. ഏതൊക്കെ രീതികളിലൂടെ, ഏതൊക്കെ സമീപനങ്ങളിലൂടെ മുന്നോട്ടു പോയാൽ കാര്യം ജയിക്കും എന്ന് ചിന്തിച്ച് യുക്തമായ വഴി കണ്ടെത്തണം. പരിചയസമ്പന്നരായ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരികയാണെങ്കിൽ അക്കാര്യം ആദ്യമേ ഉറപ്പിക്കണം. ഒരു കാര്യം തുടങ്ങുന്നതിനു മുമ്പ് യാതൊരു സംശയവും അവശേഷിക്കരുത്. സംശയിച്ചാൽ പരാജയമാണത്രേ ഫലം. സംശയാത്മ വിനശ്യതി എന്നൊരു ചൊല്ലുണ്ട്. സംശയിക്കുന്ന ആത്മാവ് നാശമടയുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തുടങ്ങുന്നതിനു മുമ്പ് സംശയിക്കരുത്. എല്ലാം ആയിക്കഴിഞ്ഞാൽ ദൃഢമായ തീരുമാനത്തിൽ ഉറച്ചു മുമ്പോട്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. നന്മദാൻ ചെയ്യുകിലും കുറ്റമുണ്ടന്യർ തൻ തന്മ കണ്ടറിയാതെ ചെയ്താൽ.

0: ഇന്ത്യൻ ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 27 തെരുവീഥികളിലൂടെ സഞ്ചരിക്കുന്നു. 1503 സെപ്റ്റംബർ 27 കൊച്ചിയിലെ മാനുവൽ കോട്ടയുടെ ശിലാസ്ഥാപനം നടക്കുന്നു. 1914 സെപ്റ്റംബർ 27 ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിപ്പോന്ന തീവ്ര വിപ്ലവകാരികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഘടിത പ്രവർത്തനങ്ങൾ

ങ്ങളെല്ലാം തന്നെ പിറവിയെടുത്തിട്ടുള്ളത് പുതിയ പുസ്തകങ്ങളിലൂടെയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ലോകമെമ്പാടും ഒട്ടേറെ നവസാമൂഹിക ശാസ്ത്ര പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകർന്ന ഒരു പുസ്തകം 1962 സെപ്റ്റംബർ 27 അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആഗോള പരിസ്ഥിതി പ്രസ്ഥാനത്തിന് പാതയൊരുക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ആ പുസ്തകമാണ് റേച്ചൽ കാഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ബാറ്റിംഗ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
1: Technologically advanced but remain compassionate. Be successful but remain connected to the society. You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
0: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിറാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരും ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: കുറച്ച് ദിനോ ബാദ് 2 അക്ടൂബർ ഹൈ പൂജ്യ ബാപ്പു കി ജയന്തി കാ ദിൻ. ബാപ്പുനെ ഹെ ജീവൻ കെ ബഹുത് സെ മന്ത്ര ദിയെ. സ്വച്ഛത ഭി ഉൻമേ സെ ഏക് ഹൈ. ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛത സെ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹൈ. യേ പ്രയാസ് ബഹുത് പ്രേരക് ഔർ ഉത്സാഹ ബഢാനേ വാലേ ഹൈ.
0: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായ് വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പൊലിയിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് പ്രകൃതിക്കും ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധയിടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൌകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളിമെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
6: ശാസ്ത്ര കൗതുകം.
7: പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതിനും ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. ജീവൻ രൂപപ്പെടാൻ ആവശ്യമായ മൂലകങ്ങളും എല്ലായിടത്തുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എവിടെ? 1950 ഒരു ഉച്ചഭക്ഷണ സമയത്ത് അമേരിക്കയിലെ ലോസാലമോസ് ഗവേഷണ കേന്ദ്രത്തിൽ കുറച്ച് ശാസ്ത്രജ്ഞർ തമ്മിൽ ഒരു സാധാരണ സംഭാഷണം നടക്കുകയായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഭൗതികശാസ്ത്രത്തിലെ അധികായനായ എൻറിക്കോ ഫേർമി. സംസാരം അന്യഗ്രഹ ജീവികളെക്കുറിച്ചായിരുന്നു. പെട്ടെന്ന് ഫേർമി ഒരു ചോദ്യം ചോദിച്ചു. വേർ ഈസ് എവരിബഡി? എല്ലാവരും എവിടെയാണ്? ആ ഒരു ചോദ്യം പിന്നീട് ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി മാറി. ഇന്നതിനെ ഫേർമി പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ക്ഷീരപഥ ഗാലക്സിയിൽ മാത്രം ഏകദേശം 100 മുതൽ 400 ബില്യൺ വരെ നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗത്തിനും ഗ്രഹങ്ങളുമുണ്ട്. ഇന്ന് 1000 എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. അവയിൽ ചിലത് ഭൂമിയുടെ വലിപ്പമുള്ളവയാണ്. ചിലതിൽ ജലമുണ്ടായിരിക്കാം, ചിലതിൽ ജീവൻ അനുയോജ്യമായ താപനിലയും ഉണ്ടായേക്കാം. ഇനി ചിന്തിക്കുക, ഇത്തരം ഗാലക്സികൾ പ്രപഞ്ചത്തിൽ 100 കണക്കിന് ബില്യണുകൾ ഉണ്ടെന്നാണ് ഇന്നത്തെ കണക്ക്. അങ്ങനെയെങ്കിൽ ജീവൻ ഭൂമിയിൽ മാത്രം രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണോ കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും രൂപപ്പെട്ടിരിക്കാനാണോ? മിക്ക ശാസ്ത്രജ്ഞരും രണ്ടാമത്തെ സാധ്യത തള്ളിക്കളയുന്നില്ല. പിന്നെ അവർ എവിടെ? ഇതാണ് ഫേമിയുടെ ചോദ്യം. ജീവൻ സാധാരണമാണെങ്കിൽ ബുദ്ധിയുള്ള നാഗരികതകളും സാധാരണമായിരിക്കണം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി അവയിൽ ചിലത് അത്യാധുനികമായി വളർന്നിട്ടുണ്ടാകില്ലേ? അവർ ബഹിരാകാശത്ത് സഞ്ചരിക്കില്ലേ? സന്ദേശങ്ങൾ അയക്കില്ലേ? അവരുടെ സാങ്കേതിക വിദ്യയുടെ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് കാണേണ്ടതല്ലേ? പക്ഷേ ഇതുവരെ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഈ വൈരുദ്ധ്യമാണ് ഫേമി പാരഡോക്സ്. ഒരു സാധ്യത ഇതാണ്: പ്രപഞ്ചത്തിന്റെ പ്രായം 13.8 ബില്യൺ വർഷമാണ്. ഭൂമിയുടെ പ്രായം 4.5 ബില്യൺ വർഷം. മനുഷ്യന്റെ സാങ്കേതിക നാഗരികതയ്ക്ക് ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രമേയുള്ളൂ. ഒരു വർഷത്തെ കലണ്ടറായി പ്രപഞ്ച ചരിത്രത്തെ ചുരുക്കിയാൽ മനുഷ്യന്റെ മുഴുവൻ ശാസ്ത്ര വിപ്ലവം 31 ഡിസംബർ അവസാന സെക്കൻഡുകളിലാണ് നടക്കുക. ഒരു പക്ഷേ നാം വളരെ നേരത്തെയാണ് ഉണർന്നത്. മറ്റു നാഗരികതകൾ ഇനിയും രൂപപ്പെട്ടിട്ടില്ലായിരിക്കാം. മറ്റൊരു സാധ്യത അതിലും ഭയപ്പെടുത്തുന്നതാണ്: ഒരു പക്ഷേ പല നാഗരികതകളും രൂപപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ അവർ സ്വയം നശിച്ചുപോയിരിക്കാം. ആണവയുദ്ധം, കാലാവസ്ഥാ പ്രതിസന്ധി, കൃത്രിമ ബുദ്ധിയുടെ നിയന്ത്രണം നഷ്ടപ്പെടൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തം. സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം സ്വയം നശിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ടോ? ഫേമി പാരഡോക്സിന്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളിലൊന്നാണിത്. നാം പലപ്പോഴും ശബ്ദങ്ങളെയാണ് അന്വേഷിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ നിശബ്ദതയും ഒരു വിവരമാണ്. പ്രപഞ്ചം ഇത്രയും വിശാലമായിട്ടും നമുക്കാരെയും കണ്ടെത്താനാകുന്നില്ലെങ്കിൽ അതും ഒരു ശാസ്ത്രീയ ചോദ്യമാണ്. ചിലപ്പോൾ കിട്ടിയ ഉത്തരത്തെക്കാൾ കിട്ടാത്ത ഉത്തരമാണ് കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഫേമി പാരഡോക്സിന് ഇന്ന് വരെ വ്യക്തമായ ഉത്തരമില്ല, പക്ഷേ അത് നമ്മെ വിനയമുള്ളവരാക്കുന്നു. നമ്മൾ പ്രപഞ്ചത്തിലെ ഏക ബുദ്ധിയുള്ള ജീവികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ആരെയും കണ്ടുമുട്ടാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നിശബ്ദമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. ഈ സാധ്യതകളിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത ഒരു പക്ഷേ അതിന്റെ നിശബ്ദത തന്നെയായിരിക്കാം.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മണിക്കുട്ടി കൂറുമ്പുള്ളൊരമ്മിണി പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരണി വായാടി,

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധം മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പരിമിതികളും വേദനയും ദുർബലതയും ആണ്. എന്നാൽ ന്യൂറോ സയൻസും മനഃശാസ്ത്രവും ഒരുമിച്ച് നിന്ന് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കീർണതയെക്കുറിച്ചും അതിലുപരി അതിന്റെ അതിജീവന ശേഷിയെക്കുറിച്ചുമുള്ള പാഠങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ പറയുന്നത് മാനസികാരോഗ്യ വെല്ലുവിളികൾ കേവലം പരിമിതികൾ മാത്രമല്ല കൊണ്ടുവരുന്നത്, അവ അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ചില കരുത്തുകൾ കൂടി കാരണമായേക്കാം എന്നാണ്. മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമൂഹം എപ്പോഴും ഒരു പരിമിതപ്പെടുത്തുന്ന ലേബലാണ് പതിവായി നൽകുന്നത്. ഉദാഹരണത്തിന്, വിഷാദ രോഗമുള്ള ഒരാൾക്ക് ഉന്മേഷക്കുറവോ ഉത്കണ്ഠാരോഗമുള്ള ഒരാൾക്ക് ഭയമോ മാത്രമാണുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ചിന്താഗതി രോഗം ബാധിച്ച വ്യക്തിയെ മൊത്തത്തിൽ ദുർബലനായി ചിത്രീകരിക്കാൻ കാരണമാകും. എന്നാൽ ഗവേഷണങ്ങൾ ഈ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യും. ജീവിതത്തിലെ കഠിനമായ വൈകാരിക വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ സാധാരണ വ്യക്തികളെക്കാൾ ചില മേഖലകളിൽ ഉയർന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തലച്ചോറിന്റെ അതിജീവനത്തിനായുള്ള മാറ്റം വരുത്താനുള്ള ശേഷി, അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതിനൊരു കാരണമായേക്കാം. നമ്മുടെ ശ്രദ്ധ രോഗലക്ഷണങ്ങളിൽ നിന്ന് ഈ വെല്ലുവിളികൾക്കിടയിലും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കരുത്തുകളിലേക്ക് തിരിയേണ്ടതുണ്ട്. ചില മാനസികാവസ്ഥകളും സൈക്കോട്ടിക് അവസ്ഥകളുമുള്ള വ്യക്തികളിൽ ഉയർന്ന സർഗാത്മകത പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. മാനസികാരോഗ്യ വെല്ലുവിളികൾ തലച്ചോറിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തകൾ പ്രോസസ് ചെയ്യാൻ കാരണമായേക്കാം. ഇത് പുതിയ കാഴ്ചപ്പാടുകൾ, ചിന്താധാരകൾ, ഭാവനകൾ എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. കല, എഴുത്ത്, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇത്തരം വ്യക്തികൾക്ക് തിളങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ലോകത്തെ മറ്റൊരു കോണിലൂടെ കാണാനുള്ള അവരുടെ കഴിവാണ് സർഗാത്മകതയായി മാറുന്നത്. സങ്കീർണമായ വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾക്ക് അഗാധമായ വൈകാരിക ഉൾക്കാഴ്ച ഉണ്ടാവാറുണ്ട്. സ്വന്തം വേദനയെയും വികാരങ്ങളെയും നിരന്തരം വിശകലനം ചെയ്യുന്നതിലൂടെ അവർക്ക് മനുഷ്യന്റെ വൈകാരിക അവസ്ഥകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഉൾക്കാഴ്ച മറ്റുള്ളവരുമായി കൂടുതൽ സഹകരണത്തോടെ പെരുമാറാനും അവരുടെ വികാരങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിക്കുന്നു. അതായത്, വേദനയുടെ താഴ്വരകളിലൂടെ നടന്നതിലൂടെ അവർക്ക് ലഭിച്ച അനുഭവങ്ങളുടെ അറിവാണിത്. തീവ്രമായ വിഷാദത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികൾ രോഗത്തിൽ നിന്ന് കരകയറിയ ശേഷം അസാധാരണമാമിധം ശക്തമായ ദീർഘകാല മാനസിക ക്ഷേമം പ്രകടിപ്പിക്കുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ തലച്ചോറ് കൂടുതൽ പ്രതിരോധശേഷി നേടുന്നു. കഠിനമായ വൈകാരിക പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച വിജയിച്ച വ്യക്തി ഭാവിയിലെ ചെറിയ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിക്കുന്നു. കഠിനമായ ആഘാതങ്ങൾക്ക് ശേഷം വ്യക്തികളിൽ സംഭവിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പിനെ മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. രോഗാവസ്ഥ നൽകിയ വേദനയുടെ അടിത്തട്ടിൽ നിന്നാണ് ഈ കരുത്ത് രൂപപ്പെടുന്നത്. രോഗത്തെ അതിജീവിക്കുന്ന പ്രക്രിയയിൽ പല വ്യക്തികളും അവരുടെ മുൻഗണനകളും ജീവിതവീക്ഷണങ്ങളും മാറ്റുന്നു. ജീവിതത്തിലെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കാനും ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാനും സ്വന്തം ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർ പഠിക്കുന്നു. ഇതവരെ കൂടുതൽ കരുണയും ദയയും ഉള്ളവരാക്കി മാറ്റുകയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗവേഷകർ ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് മാനസികാരോഗ്യ ചികിത്സാ രീതികൾ രോഗ

0: ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ പ്രകാശത്തിന്റെ ചില തീപ്പൊരികൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഈ തീപ്പൊരികളെ കണ്ടെത്തി ഊതിപ്പെരിപ്പിക്കുക എന്നതാണ് മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ വഴി. മാനസികാരോഗ്യ വെല്ലുവിളികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ പുതിയ ശാസ്ത്രീയ സത്യം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വേദനയുടെ അനുഭവങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കരുത്തിന്റെയും സർഗാത്മകതയുടെയും വിത്തുകൾ പാകിയേക്കാം. നിങ്ങൾ ഈ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ വേദനയെ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ അപ്രതീക്ഷിത ശക്തികളെയും തിരിച്ചറിയുക, ആ ശക്തികളെ ആഘോഷിക്കുക.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേദം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി, എസ് രമേശൻ നായർ രചിച്ച ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

ചിത്രം നമ്മൾ, സംഗീതം മോഹൻ സിതാര, രചന കൈതപ്രം, ആലാപനം വിധു പ്രതാപ് ജോത്സ്ന.

ഓർമ്മച്ചപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. സംഗീതം എസ് പി വെങ്കടേഷ്. രചന എസ് കുണ്ടൂർ. ആലാപനം പി ജയചന്ദ്രൻ, അരുന്ധതി.

ബയോസ്കോപ്പിലിനി ഇളവൻകോട് ദേശം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ചിത്രം പട്ടാഭിഷേകം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ചിത്ര.

ചിത്രം വാഴുന്നൂർ. സംഗീതം ഹൗസേ പച്ചൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ചിത്രം സ്വപ്നക്കൂട്. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ ഫഹദ്.

ബയോസ്കോപ്പിലിനി ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം സുജാത മോഹൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിലായി പുതുതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 ഒക്ടോബർ. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മുസാണ്ട, പെൻഡാസ്, ചെത്തികൾ, ലണ്ടാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607-585-94, 8547-254010 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പരിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 30 സെപ്റ്റംബർ മുമ്പായി 949-95-92-8077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് തിലകൻ എന്ന അഭിനയ പ്രതിഭയുടെ വിശേഷങ്ങൾ കേൾക്കാം. അരങ്ങിലും അഭ്രപാളികളിലും അരനൂറ്റാണ്ടിലേറെ കാലമായി അഭിനയത്തിന്റെ സുവർണമുദ്ര ചാർത്തിയ അതുല്യ നടൻ, ശരീരത്തിന്റെ ഓരോ അണുവിലും പൂർണമായും നടനായിരുന്ന മനുഷ്യൻ, സ്വജീവിതത്തിൽ നിന്നും അരങ്ങിൽ നിന്നും നേടിയെടുത്ത അത്യപൂർവ അനുഭവങ്ങളുടെ കരുത്തും കാതലും കൊണ്ട വ്യക്തിത്വ വിശേഷം, അരങ്ങത്ത് ഇടിവെട്ടിപ്പെയ്ത പേമാരി, തിരശീല തിളക്കത്തിൽ കത്തിജ്വലിച്ച നവരസ സൂര്യൻ, ആദ്യന്ത നായക വേഷങ്ങൾ മുതൽ ചെറുതും വലുതുമായ പാർശ്വകഥാപാത്രങ്ങൾ വരെ പ്രാണൻ പകർന്ന് അനശ്വരമാക്കിയ നടൻ കെ സുരേന്ദ്രനാഥ തിലകൻ. 3 ദശാബ്ദം മലയാള സിനിമയിൽ ഉദാത്ത അഭിനയശൈലിയുടെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു തിലകൻ. 1973 പെരിയാർ എന്ന ചലച്ചിത്രത്തിലൂടെ PG ആന്റണി അവതരിപ്പിച്ച തിലകൻ എന്ന നടൻ പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. KG ജോർജിന്റെ ഉൾക്കടൽ, കോലങ്ങൾ, യവനിക, ലേഖയുടെ മരണം, ഒരു ഫ്ളാഷ് ബാക്ക്, ആദാവിന്റെ വാരിയെല്ല്, പഞ്ചവടിപ്പാലം എന്നീ ക്ലാസിക്കുകൾ തിലകൻ എന്ന നടന പ്രതിഭയെ വാർത്തെടുക്കുകയായിരുന്നു. കരുത്തൻ കഥാപാത്രങ്ങൾക്ക് പ്രാണൻ പകർന്ന് അനശ്വരമാക്കാൻ തിലകന് കളമൊരുക്കിക്കൊടുത്ത ചിത്രങ്ങളായിരുന്നു ഇവ.

ഒരു വേഷവും മറ്റൊന്നിന്റെ പകർപ്പാകരുതെന്നും ഒന്നൊന്നിനേക്കാൾ മികച്ചതാകണമെന്നും നിർബന്ധം പിടിച്ചു. നിശ്ചയദാർഢ്യം കാട്ടി. 100 അച്ഛന്മാർക്ക് വേഷമിട്ടപ്പോൾ 100 തരം വ്യക്തിത്വ വിശേഷങ്ങൾ. 10 അച്ഛന്മാർക്ക് ലോഹയിട്ടപ്പോൾ 10 വ്യത്യസ്ത വൈദികരായി. ഏകത്വത്തിലെ നാനാത്വം. മലയാള സിനിമ കണ്ട മഹാതിര കഥാകൃത്തുക്കൾ MT വാസുദേവൻ നായരും പി പത്മരാജനും AK ലോഹിതദാസും തങ്ങളുടെ കരുത്തൻ കഥാപാത്രങ്ങളെ തിലകനിൽ ജീവനോട് ദർശിച്ചു. ഇന്നും എന്നും മലയാള സിനിമയിൽ ഒരു നടൻ നൽകിയ പാത്രവ്യാഖ്യാനങ്ങൾക്ക് ആവിഷ്കാര ചാരുതകൾക്ക് ഉത്തമ നിദർശനങ്ങളാണ് പഞ്ചാഗ്നിയും ഋതുഭേദവും പെരുന്തച്ഛനും മൂന്നാം പക്കവും കിരീടവും ഒക്കെ. ഇതിലെ തിലകൻ കഥാപാത്രങ്ങളുടെ പെരുമയിൽ പ്രേക്ഷകർ അത്ഭുത സ്തബ്ധരാണ് അന്നും ഇന്നും.

പെരുന്തച്ഛൻ സംവിധാനം ചെയ്തത് അജയനാണ്. അജയന്റെ ഏക ചിത്രം പഞ്ചമിപ്പറ്റ പന്തിരുകുലം എന്ന കേരള മിത്തോളജിയിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ട ഏക കഥയാണ് പെരുന്തച്ഛൻ. കലാകാരനായ മഹാശില്പി സ്വന്തം മകന്റെ സർഗപ്രതിഭയിൽ അസൂയാലുവാകുന്നതാണ് ഐതിഹ്യ കഥ. എന്നാൽ തമ്പുരാന്റെ മാനം കാക്കുന്നതിന് തന്റെ മകനെ ബലികൊടുക്കുന്ന പിതാവായി ചലച്ചിത്രം എം ഡിയുടെ തോലികയിലൂടെ സർഗധനമായി. പെരുന്തച്ഛനെ തിലകൻ ആവാഹിക്കുകയായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം അതിലൂടെ തിലകന് ലഭ്യമായി. മികച്ച രണ്ടാമത്തെ നടനുള്ള ദേശീയ ബഹുമതി ഋതുഭേദത്തിലൂടെയും പഞ്ചാഗ്നിയിലൂടെയും തിലകന് കൈവന്നു. പത്മരാജന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മൂന്നാം പക്കം എന്നീ ചിത്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷക മനസ്സുകളിൽ ഉറപ്പിച്ചത് തിലകന്റെ ഉത്തുംഗ പ്രതിഭ നടനമായിരുന്നു. മൂന്നാം പക്കത്തിൽ സ്നേഹവാത്സല്യമൂർത്തിയായ മുത്തച്ഛൻ, മുന്തിരിത്തോപ്പിൽ കാമപിശാജായ രണ്ടാനച്ഛൻ, മനുഷ്യപ്രകൃതിയുടെ ഇരുധ്രുവങ്ങൾ, കടൽ കൊണ്ടുപോയ കൊച്ചുമകൻ, മൂന്നാം പക്കം മൃതശരീരമായി കരക്കിടിഞ്ഞപ്പോൾ അവനുവേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഒടുവിൽ കടലിന് തന്നെ തന്നെ അർപ്പണം ചെയ്യുന്ന അപ്പൂപ്പൻ, മകളായി കാണേണ്ടവളുടെ പ്രണയവും ജീവിതവും തകർത്ത് ക്രൂരമായി ബലാത്കാരം ചെയ്ത് വിജയം നേടിയെന്ന് അഹങ്കരിക്കുന്ന രണ്ടാനച്ഛൻ, ഒരു സംവിധായകന്റെ രണ്ട് കഥാപാത്രങ്ങൾ, രണ്ടും രണ്ടു പാത്രങ്ങൾ.

ലോഹിതദാസിന്റെ പ്രഥമ തിരക്കഥയായി തനിയാവർത്തനവും പ്രമുഖ തിരക്കഥയായി കിരീടവും മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സ്ഥിരപ്രതിഷ്ഠകളാണ്. തനിയാവർത്തനത്തിലെ ആചാരവിശ്വാസിയായ പാവം തറവാട്ടുകാരനവർ, കുടുംബ ദുരന്തങ്ങൾക്ക് മുന്നിൽ നിസ്സഹായനായി പോകുന്ന നിഷ്കളങ്കനായ കുടുംബനാഥൻ. തിലകൻ ആ കഥാപാത്രത്തെ അതിമനോഹരമാക്കി. കിരീടത്തിലെ അച്ഛൻ മലയാളിയുടെ നെഞ്ചു തകർത്തു. പിതൃപുത്രബന്ധം ഇത്രയും ദുരന്തമായി തീർന്ന ഒരു ചലച്ചിത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ല. അച്യുതൻ നായർ എന്ന അച്ഛനും സേതു എന്ന മകനും കേരളത്തെ ആകെ ചങ്ക് പൊട്ടിക്കരയിച്ചു. സ്ഫടികം, പവിത്രം തുടങ്ങിയ ചിത്രങ്ങളിലും പിതൃപുത്രബന്ധം തന്നെ വ്യാകരണങ്ങൾ വിരചിച്ചു. കിലുക്കം, മിന്നാരം, പക്ഷി, പിൻഗാമി, മായാമയൂരം എന്നിങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ തിലകൻ മുഖവും സ്വരവും രക്തവും മജ്ജയും കൊടുത്ത കഥാപാത്രങ്ങൾ. വിഭിന്നതയും വ്യത്യസ്തതയും കൊണ്ട് അവ ഇന്നും ആസ്വാദക മനസ്സുകളുടെ തിരശീലകളിൽ അനശ്വരമായി നിലകൊള്ളുന്നു.

ക്ലാസിക് ചിത്രങ്ങളെന്നോ കച്ചവട ചിത്രങ്ങളെന്നോ വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കഥാപാത്രങ്ങളെ ഭാവപ്രകാശമാക്കുകയായിരുന്നു തിലകൻ. തന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങളാണ് പ്രധാനമെന്ന് തിലകൻ തെളിയിച്ചു. ഒന്നിനൊന്ന് മാറ്റം കൊണ്ട പാത്രങ്ങൾ, ഓരോന്നിലും അത് അംശമായും അവതാരമായും പ്രകാശിച്ചു. വൃദ്ധനായും വില്ലനായും കാമിയായും കോമാളിയായും വൈദികനായും വൈരാഗിയായും ഭ്രാന്തനായും ശാന്തനായുമൊക്കെ അദ്ദേഹം മിന്നിത്തിളങ്ങി. നവരസങ്ങളെല്ലാം ശരീരത്തിലും ശബ്ദത്തിലും ഭാവഭാവങ്ങളിലും നിറഞ്ഞു തുളുമ്പി. കൗരവറെന്ന ചിത്രം പകവീട്ടലിന്റെയും പകരം വീട്ടലിന്റെയും ഭയാനക ഭാവം ആവിഷ്കരിക്കുന്ന ചലച്ചിത്രം. ജീവിതവും കുടുംബവും ഇല്ലായ്മ ചെയ്ത് തന്നെ അംഗഹീനനാക്കിയ പോലീസ് ഓഫീസറെയും കുടുംബത്തെയും കൊന്നൊടുക്കാൻ വരുന്ന ഉജ്ജ്വല പ്രതിനായകനായി അതിൽ തിലകൻ വിരാജിച്ചു എന്ന് വേണം പറയാൻ. അതിൽ കഥാപാത്രത്തിന്റെ മരണം പോലും ഗംഭീരമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: സത്യനന്ദികാടിന്റെ ചിത്രങ്ങളിൽ തിലകൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ആസ്വദിച്ചാവിഷ്കരിച്ച കഥാപാത്രങ്ങളായിരുന്നു അവ എന്ന് വേണം പറയാൻ. നിത്യജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പച്ച മനുഷ്യരെ നർമ്മത്തിന്റെ നേർത്ത നിറം ചാർത്തി സത്യനന്ദിക്കാട് അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. നാടോടിക്കാറ്റിലെയും പട്ടണപ്രവേശത്തിലെയും അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ബോംബെയിൽ നിന്ന് വരുന്ന ഹിന്ദി പറയുന്ന അമ്മാവൻ ദാദ. സന്ദേശത്തിലെ അച്ഛൻ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ കൊച്ചുതോമ. ഒന്നും ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാവില്ല കമലിന്റെ ചിത്രങ്ങളിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ

കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇതൊക്കെ മിഴിവേകാൻ തിലകന് കഴിയുകയും ചെയ്തു. ഓർക്കാപ്പുറത്തിലെ വില്ലൻ, ഉണ്ണികളെ ഒരു കഥ പറയാമിലെ പള്ളിയിലെ അച്ഛൻ, ഗസലിലെ തങ്ങളുപ്പാപ്പ, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. മോഹൻ സംവിധാനം ചെയ്ത പക്ഷേ എന്ന ചിത്രത്തിലെ കുതന്ത്ര സമ്പന്നൻ, അടൂരിന്റെ മതിലുകളിലെ ജയിൽ വാർഡൻ, അരവിന്ദന്റെ ഒരിടത്തിലെ നാടക മാനേജർ ഒക്കെ എടുത്തു പറയാവുന്ന വേഷപ്പകർച്ചകൾ. പിന്നെ ടി കെ രാജകുമാറിന്റെ ചാണക്യൻ എന്ന ചിത്രം. പിന്നെ കണ്ണെഴുതിപ്പൊട്ടും തൊട്ട് വ്യത്യസ്തം, മനോഹരം.

തിലകൻ എന്ന അദ്വിതീയനായ നടനെക്കുറിച്ച് എം ഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതുതരം കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന അപാര റേഞ്ചുള്ള വലിയ നടനായിരുന്നു തിലകൻ. എല്ലാ അർത്ഥത്തിലും ശരീരത്തിന്റെ ഓരോ അണുവിലും പൂർണമായും നടനായിരുന്ന മനുഷ്യൻ. മനോഹരമായ ചലനങ്ങളാലും ശരീരഭാഷയാലും തന്റെ നടന വൈഭവം വെളിപ്പെടുത്താൻ ആ മഹാനടന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിനയത്തിലുള്ള സമർപ്പണവും കൃത്യതയും എടുത്തു പറയേണ്ടതുണ്ട്. ഋതുഭേദത്തിലാണ് തിലകന് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. സ്റ്റേജിലെ തിലകന്റെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്. അസാധ്യമാണ് അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ. ഋതുഭേദത്തിന്റെ ഒരു സീനിൽ വായിൽ മുറുക്കാനിട്ടുകൊണ്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഡബ്ബിംഗ് സമയത്ത് മുറുക്കാൻ വാങ്ങിക്കൊണ്ടുവരാൻ ആളെ അയച്ചിട്ട് കാണുന്നില്ല. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് കൃത്യമായി വായ് നിറയെ മുറുക്കാൻ വച്ചിട്ടെന്നോണം തിലകൻ അനായാസേന ഡബ്ബ് ചെയ്ത് ഫലിപ്പിച്ചു. ഋതുഭേദത്തിലും പരിണയത്തിലും ഗംഭീര പ്രകടനങ്ങളാണ് തിലകന്റേത്. ഏതു കഥാപാത്രത്തെയും നന്നായി ഉൾക്കൊണ്ട് സമർപ്പിച്ച നടന ചേതസായി തിലകൻ.

മലയാള സിനിമയുടെ അഭിമാനവും ആത്മവിശ്വാസവുമായിരുന്നു തിലകൻ. തിരശീലയിലെ അഭിനയയിടങ്ങളുടെ സാധ്യതയും ചാരുതയും അറിയിച്ചാണ് തിലകൻ അരങ്ങൊഴിഞ്ഞത്. പകരം വയ്ക്കാനാവാത്തത് എന്ന സാധാരണ വിശേഷണത്തെ ഗാംഭീര്യത്തോടെ തിലകൻ എന്ന നാമത്തോട് ചേർത്ത് നാം ഇനി എന്നും ഓർമ്മിക്കുക തന്നെ ചെയ്യും. എവിടെയും തലകുനിക്കാത്ത പോരാളിയായിരുന്നു തിലകൻ. ഒരു മികച്ച നടനു മാത്രം കഴിയാവുന്ന വിധം അദ്ദേഹം തന്റെ ഓരോ കഥാപാത്രത്തിനും അപൂർവമായ ഉയിരും മിഴിവും പകർന്ന് അവരെ സിനിമാ ചരിത്രത്തിന്റെ താളുകളിലെത്തിച്ചു. സ്വയം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത തന്റെ അഭിനയ വിദ്യാലയത്തെ വളർത്തി വലുതാക്കി തിലകൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നു. സിനിമയിലേക്കെത്തിയ പുതുമുറക്കാർക്ക് താൻ പഠിച്ച പാഠങ്ങൾ സ്നേഹത്തോടെ ചൊല്ലിക്കൊടുത്തു. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തട്ടിൽ കയറിയ ഒരു കുട്ടിയിൽ നിന്ന് ഉസ്താദ് ഹോട്ടലിലെ കഥാപാത്രത്തിലേക്കുള്ള ദൂരം മലയാള ചലച്ചിത്ര ചരിത്രം കണ്ട ഏറ്റവും വലിയ നടന്മാരിലൊരാളുടെ അഭിനയ നവീകരണ ചരിത്രം കൂടിയാണ്. കടലിരമ്പം മുഴങ്ങുന്ന ശബ്ദത്തിൽ കൃത്യവും വ്യക്തവുമായ ശരീരഭാഷയിൽ ഭാവങ്ങളുടെ സ്വർണശുദ്ധിയിൽ ആ നടൻ തന്റെ കഥാപാത്രങ്ങളുടെ ഒക്കെ ഉള്ളിൽ തിലകൻ എന്ന കയ്യൊപ്പ് ചാർത്തി.

നിരീക്ഷണത്തിന്റെ സൂക്ഷ്മതയിൽ അനുഭവങ്ങളുടെ ചിന്തയിട്ടുമിനിക്കിയ പാഠങ്ങളിൽ ഓരോ ചലച്ചിത്രത്തിലും തന്നിലെ നടനെ പുതുക്കാൻ കാണിച്ച ശ്രദ്ധയിൽ തിലകൻ അനന്യനായി. ആ കഥാപാത്രങ്ങൾ അനശ്വരങ്ങളായി. സ്വന്തം നെഞ്ചിൽ നിശബ്ദം മുഴങ്ങുന്ന വീതുളിയുടെ കരച്ചിൽ സിനിമാശാലകളുടെ വിങ്ങലാക്കാൻ കഴിഞ്ഞ പെരുന്തച്ഛൻ. മൂന്നാം പക്കം കടലുറപ്പിച്ച വലിയ നഷ്ടത്തിന്റെ കൈപിടിച്ച് ആഴങ്ങളിലേക്ക് കാലുപതറാതെ ഇറങ്ങിച്ചെല്ലുന്ന മുത്തച്ഛൻ. സങ്കടവിധികളുടെ കിരീടവും ചെങ്കോലുമണിയേണ്ടി വന്ന മകനുവേണ്ടി അശാന്തം തുടിച്ച അച്ഛൻ. ഏതോ കണക്കു പുസ്തകത്തിൽ ജീവിതം സ്ഫടികതുല്യം പ്രകാശിക്കുന്നതും വീണുടയുന്നതും കാണേണ്ടി വന്ന ചാക്കോമാഷ്. തിലകന്റെ ഭാവഗരിമയാർന്ന കഥാപാത്രങ്ങൾ. കഠിനമായ കലഹവും അതിലും കഠിനമായ സ്നേഹവും കൊണ്ട് എഴുതിയ ആത്മകഥയാണ് തിലകന്റേത്. അഭിനയം അവനവന്റെ ആനന്ദമാണെന്ന തത്വശാസ്ത്രം തിലകൻ ഉൾക്കൊണ്ടിരുന്നു. അത് കാഴ്ചക്കാരനിലേക്ക് പകരാനാവുന്നതാണ് കലാകാരന്റെ സാഫല്യമെന്നും തിലകൻ തിരിച്ചറിഞ്ഞിരുന്നു. വേഷമിട്ടയാൾ മടങ്ങിയാലും വേഷങ്ങൾ ചിരകാലം നിലനിൽക്കണമെന്ന് തിലകൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അദ്ദേഹം സ്വന്തം അഭിനയ ജീവിതത്തിന്റെ സത്യമാക്കി, സൗന്ദര്യവുമാക്കി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഒരു കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എത്ര നേരത്തതാണ് നമ്മൾക്കിടയിലെ ഈ യവനിക, എന്നിട്ടും കാണുന്നില്ലല്ലോ നിന്നെ ഞാനും നീ എന്നെയും. ടി പി രാജീവൻ്റെ പ്രണയശതകം എന്ന കൃതിയിലെ വരികളാണ്. ഏറെ ഇഷ്ടപ്പെട്ട വരികൾ ധാരാളമുണ്ട്. ഒരു രാത്രി വായനയ്ക്ക് പറ്റിയ കവിതകൾ. ഞാൻ എന്താണ് നിശബ്ദനായത് എന്ന് നീ ചോദിക്കുന്നു. എന്താണ് നടക്കാത്തത് എന്ന് ഇതുവരെ നമുക്കൊപ്പം വന്ന ആ വാഗമരത്തോട് ചോദിക്കുന്നതുപോലെ. ഞാൻ തോട്ടക്കാരനും നീ ചെടിയുമായിരുന്നെങ്കിൽ, നിന്നെ നനച്ചും തലോടിയും നീ തളിർക്കുന്നതും പൂക്കുന്നതും കാത്തും എനിക്കു കാലം കഴിക്കാമായിരുന്നു. പക്ഷേ രാത്രി സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ, ഇരുട്ടിൽ, മഴയിൽ, മഞ്ഞിൽ നീ ഒറ്റയ്ക്കായിരിക്കുമല്ലോ എന്നോർക്കുമ്പോൾ, ഈ മരുഭൂമിയിൽ ഉച്ചവെയിലിൽ ഒരൊറ്റ മരമായി ഞാൻ കത്തുന്നു. നല്ല വരികൾ, നല്ല കവിതകൾ. ഒരു പാട്ട് കേട്ടാലോ?

സംഘർഷം ശരീരത്തെ ബാധിക്കും, നമ്മുടെ സൗന്ദര്യത്തെ അത് കെടുത്തിക്കളയും. ടെൻഷനുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എന്തു പറ്റി, വല്ലാണ്ടിരിക്കുന്നു? ആവശ്യമില്ലാത്ത ചിന്തകളും സംഘർഷങ്ങളും നമ്മളുടെ സൗന്ദര്യത്തെ കുറച്ചു കളയും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മൃഗങ്ങളും പക്ഷികളും സുന്ദരന്മാരും സുന്ദരികളുമാണ്. മനുഷ്യൻ മാത്രമാണ് ചിലപ്പോൾ സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരുമാകുന്നത്. സൗന്ദര്യമില്ലാതാകുന്നത് സംഘർഷമുള്ളപ്പോഴാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും സംഘർഷമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് സൗന്ദര്യമുണ്ട്. കറുപ്പും വെളുപ്പും തടിയും മെലിച്ചിലും ഒന്നുമല്ല സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം. സൗന്ദര്യം എന്നത് സമ്മർദ്ദമില്ലാത്ത സുഖദ ജീവിതമാണ്. ഒരു പാട്ട് കേട്ടാലോ?

എബ്രഹാം ലിങ്കന്റെ ഒന്നാമത് പാർലമെന്റ് സഭ. അദ്ദേഹം സംസാരിക്കാനായി എണീറ്റു. പെട്ടെന്ന് പ്രതിപക്ഷത്തുള്ള ഒരു പ്രഭു എണീറ്റ് അദ്ദേഹത്തിന്റെ ഷൂ ഉയർത്തി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കളുടെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അതുകേട്ട് സഭയിൽ ചിലരൊക്കെ ഒന്ന് ചിരിച്ചു. അരുതാത്തത് എന്തോ സംഭവിച്ചതുപോലെ ചിലർ ലിങ്കണെ ഒരു ഞെട്ടലോടെ നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ലിങ്കൺ നിന്നു. ലേശം പുച്ഛഭാവത്തോടെ പ്രഭുവിനെ നോക്കിയ ശേഷം ലിങ്കൺ പറഞ്ഞു തുടങ്ങി, ഈ അവസരത്തിൽ, അതും എന്റെ ഈ നല്ല തുടക്കത്തിൽ എണീറ്റ് നിന്ന് എന്റെ അച്ഛനെ നിങ്ങൾ ഓർത്തതിൽ ഞാൻ നന്ദി പറയുന്നു. എന്റെ അച്ഛന്റെ തൊഴിലിനെ ഉയർത്തിക്കാട്ടിയതിലും ഞാൻ കൃതാർത്ഥനാണ്. സർ, എന്റെ അച്ഛൻ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. അധ്വാനിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. ആരെയും ചൂഷണം ചെയ്തല്ല അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ചെയ്തിരുന്ന ജോലി എന്നെയും പഠിപ്പിച്ചിരുന്നു. എനിക്കും നന്നായി ചെരുപ്പുകുത്താൻ അറിയാം സർ. താങ്കളുടെ കയ്യിലിരിക്കുന്ന ഷൂ കേടാകുമ്പോൾ കൊണ്ടുവരൂ, ഞാനത് അഭിമാനത്തോടെ നന്നാക്കിത്തരാം. പ്രഭുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ചിലരങ്ങനെയാണ്, അച്ഛന്റെ ജോലിയും അമ്മയുടെ ജോലിയും ഉയർത്തിക്കാട്ടി തരം താഴ്ത്താൻ ശ്രമിക്കും. ഫ്യൂഡൽ ചിന്തയുടെ ഫലമാണത്. നിങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടി പഠിച്ച് വലിയ ഒരാളായി എന്നിരിക്കട്ടെ, മറ്റു നാടുകളിലെ ആളുകൾ വരെ അംഗീകരിക്കുന്ന നിലയിലെത്തിയെന്നിരിക്കട്ടെ, അയാളെ തരം താഴ്ത്താൻ നിങ്ങൾ പറയുകയാണ്. അത് മറ്റേ ചായക്കടക്കാരിയുടെ മോനല്ലേ എന്ന് അങ്ങനെ ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഓർക്കുക, നിങ്ങളൊരു ഫ്യൂഡലാണ്. എന്നുവെച്ചാൽ തരം താണ ആൾ. അതിനൊക്കെ എത്രയോ മുകളിലാണ് ചായക്കടയിലെ ജോലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് പോകാം.

0: സുഖതമീ രാത്രി.
1: മനുഷ്യൻ സൃഷ്ടിച്ച വിളക്കുമരങ്ങളാണ് സ്വന്തം നക്ഷത്ര ദീപങ്ങളെക്കാൾ ദൈവത്തിനിഷ്ടം. അങ്ങനെ പറഞ്ഞതേ രവീന്ദ്രനാഥ ടാഗോറാണ്. എത്രമാത്രം ഗഹനതയുള്ള വാക്കുകളാണെന്ന് നോക്കൂ. ഒരു സമൂഹത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ വലുതല്ല മറ്റൊന്നും. പ്രവൃത്തിയാണ് ദൈവം എന്നർത്ഥം. ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നു, കരിങ്കൽപ്പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊപ്പമാണ് ദൈവമെന്ന്, മണ്ണാർന്ന് ഇരു കൈകളിലും ദൈവം ചേർന്നമരുന്നുവെന്ന്. അധ്വാനത്തിൻ്റെ അർത്ഥതലം എന്തെന്ന് ടാഗോറിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടേ വല്ലപ്പോഴുമെങ്കിലും ഗീതാഞ്ജലി ഒന്ന് വായിക്കാം. ഒരു പാട്ട് കേട്ടാലോ?

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: വൃദ്ധജനങ്ങളുടെ ഒറ്റപ്പെടൽ കേരളത്തിലെ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണെന്ന് പഠനങ്ങൾ പറയുന്നു. വലിയൊരളവിൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഭക്ഷണവും താമസവും ഒക്കെയുണ്ട്, പക്ഷേ ഏതൊക്കെയോ രീതിയിൽ അവർ ഒറ്റപ്പെടുകയാണ്. റേഡിയോ മാത്രം കൂട്ടായിട്ടുള്ള എത്രയോ അപ്പൂപ്പൻ അമ്മൂമ്മമാരെ എനിക്കറിയാം. മറ്റാരും അവർക്ക് കൂട്ടില്ല, അവർ പറയുന്നത് കേൾക്കാൻ ആരുമില്ല, അവരോടും ആരുമൊന്നും പറയാറില്ല. ഉണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, മറ്റൊന്നുമില്ലാത്ത ജീവിതം എന്തൊരൊറ്റപ്പെടലാണെന്ന് നോക്കൂ. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. അത് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല തന്നെ. ചെവിയോർക്കാനാകുമോ കുറച്ചു നേരം ഈ പടുവൃദ്ധ ഹൃദയം മിടിക്കുന്നു, നോവുന്ന വാക്കുകൾ കേൾക്കാതെ പോകയോ. നല്ല വരികൾ, നല്ല കവിത, അവരെ കേൾക്കുക എന്നത് തന്നെ വലിയ കാര്യം. ഒരു പാട്ട് കേട്ടാലോ?

നീ വരുന്നു, ഞാൻ ആകാശത്തിന്റെ ചെരിവുകളിൽ വെച്ചു പിടിപ്പിച്ച സൂര്യകാന്തികൾ പൂത്തു. നിനക്കറിയുമോ, ദൈവം അത് കാണാതെ നോക്കുവാൻ ഞാൻ കാവൽ നിർത്തിയിരിക്കുന്നത് അവനെയാണ്, ആ വാൻഗോയെ. കവിതകൾ വായിച്ചാൽ മനസ്സിലാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. കവിതകൾ മനസ്സിലാവില്ല എന്ന് പറയുന്നവരുണ്ട്. കവിതകൾ മനസ്സിലാവാൻ വലിയ പഠിത്തമൊന്നും വേണമെന്നില്ല. ഗഹനമായ ചില കവിതകൾ എളുപ്പം മനസ്സിലാവണമെന്നില്ല. ചെറിയ കവിതകളാണെങ്കിലും അതിൻ്റെ ഭാവാർത്ഥം ഉൾക്കൊള്ളാനായാൽ അത് തരുന്ന സുഖം ഒന്ന് വേറെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: നീ വരുന്നോ? മേഘത്തിന്റെ തണുപ്പുകളിൽ ഞാൻ നിനക്കായി കരുതി വെച്ച സ്ട്രോബെറികൾ പാകമായിരിക്കുന്നു. ദൈവം കാണാതെ അത് നോക്കുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയെന്നറിയുമോ? അവളെയാണ്, ആ അവ്വയെ. കവിതകൾക്ക് കണക്കുകളില്ല. ചതുരം കൊണ്ടോ വൃത്തം കൊണ്ടോ അവയെ ഒതുക്കാനുമാവില്ല. ലസാഗു കൊണ്ടോ ഉസാഖ കൊണ്ടോ അവയെ അളക്കാനുമാവില്ല. കവിതകൾ സംവദിക്കുന്നത് അവയുടെ അക്ഷരങ്ങൾ കൊണ്ടല്ല, ഭാവത്തിൻ്റെ ചിറകുകൾ കൊണ്ടാണ്. നീ വരുന്നോ? നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ കൂട്ടിയ അടുപ്പുകളിൽ എനിക്ക് നിന്നോടുള്ള പ്രണയം പാകമായിരിക്കുന്നു. അത് കട്ടുകൊണ്ടു പോകാതെ ഞാൻ കാര്യസ്ഥനാക്കിയിരിക്കുന്നത് അവളെയാണ്, ആ അഫ്രോഡിറ്റിയെ. എങ്ങനെയുണ്ട് വരികൾ? നന്നായിട്ടുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

നീ വരുന്നു. നീലനിലാവുകൊണ്ട് ഞാൻ വാറ്റിയെടുത്ത വീഞ്ഞ് ചഷകങ്ങളിൽ മധുരിച്ചു തുളുമ്പുന്നു. ദൈവം അത് കൈക്കുമ്പിളിലാക്കാതെ ഞാനവനെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്. ആരെയെന്നോ? ആ ഡയണീഷ്യസിനെ. ഇങ്ങനെയൊക്കെ എഴുതിയാൽ കവിതയാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് കവിത എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവരുമുണ്ട്. ഇടനെഞ്ചിൽ കൊള്ളുന്ന വാക്കുകൾ, ഇളവയിൽ പോലെ തലോടുന്ന ഭാവങ്ങൾ. കവിത ആദ്യം എഴുതിയത് ആരാവും? വാൽമീകി തന്നെ ആയിരിക്കുമോ? ആദ്യ കവി വാൽമീകി തന്നെ ആയിരിക്കുമോ? അറിഞ്ഞുകൂടാ. ആദ്യത്തെ വാക്ക്, പിന്നെ ഒരു വാക്ക്, പിന്നെയും വാക്ക്. അതങ്ങനെ മാലമാലയായി കോർത്തെടുത്തപ്പോൾ ആ മഹാമനീഷി അനുഭവിച്ച സുഖം, സന്തോഷം എന്തായിരിക്കും അത്? അല്ലേ, ഒരു പാട്ട് കേട്ടാലോ?